ചിരിച്ചാലും കരഞ്ഞാലും മരണം ഉറപ്പ്. എന്നാൽ പിന്നെ ചിരിച്ചൂടെ അല്ലേ? തമാശയല്ല, യാഥാർത്ഥ്യമല്ലേ? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി, സന്തോഷിപ്പിച്ച്, അപമാനവും അവഹേളനവും സഹിച്ച്, സ്വയം പീഡിതരായി, മറ്റുള്ളവരാൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട്, വിമർശനം ഏറ്റുവാങ്ങി കരഞ്ഞു തീരുന്ന ജീവിതങ്ങളുണ്ട്. സ്വന്തം സന്തോഷവും സമാധാനവും ത്യജിച്ച് ജീവിച്ച് സന്തോഷം ലഭിക്കാത്തവർ, സ്വാതന്ത്ര്യവും സന്തോഷവും ആസ്വദിച്ച് ആരോഗ്യമായി സമാധാനമായി സ്വയം മനസാക്ഷിക്ക് നന്മയെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. രണ്ടായാലും വിമർശനവും അവഹേളനവും അവഗണനയും മരണവും ഉറപ്പ്. എങ്കിൽ പിന്നെ ചിരിച്ച് സന്തോഷമായി ആത്മാർത്ഥമായി ജീവിച്ചുകൂടെ? എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതാണ്, ഇവരാണ്, ഈ വാക്കാണ് എന്നൊക്കെ പറയാറുണ്ട്. ജീവിക്കാൻ ഒരു ചോദന വേണം, പ്രേരകശക്തി ഉണ്ടാവുക തന്നെ വേണം. അതില്ലാത്തപ്പോഴാണ് നിരാശയും അലസതയും ലക്ഷ്യവും സ്വപ്നവും തന്നെ നഷ്ടപ്പെടുന്നത്. ലക്ഷ്യമുണ്ടെങ്കിലേ പ്രചോദനത്തിന് ഫലവുമുള്ളൂ. ഏതൊരു കാര്യവും നേടാനുള്ള തീക്ഷ്ണമായ അഭിനിവേശം ഉണ്ടാകുമ്പോൾ ഏതൊന്നിലും നമ്മൾ പ്രേരകശക്തിയെ ദർശിക്കും. വിജയിക്കുമെന്നുള്ള വിശ്വാസം, ആ ജ്വാല അണയാതെ സൂക്ഷിക്കാൻ പ്രേരകശക്തികൾ ആവശ്യമാണ്. സ്ഥിരോത്സാഹവും കൃത്യനിഷ്ഠയും ഒപ്പം ചേർന്നാൽ വിജയം കൈപ്പിടിയിലൊതുക്കാം.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ടി കെ അലിയുടെ സ്നേഹപൂർവം അമ്മയ്ക്ക് എന്ന കവിത ആലപിക്കുന്നു അഞ്ജന മൊറാഴ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാവിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ആഴ്ചവൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ടീ ടൈം ടോക്ക്. 8:00 ആഴ്ചവൃത്താന്തം. 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ടി കെ അലി രചിച്ച കവിത സ്നേഹപൂർവം അമ്മയ്ക്ക്, ആലപിക്കുന്നത് അഞ്ജന മൊറാഴ.

0: കെ അലിയുടെ സ്നേഹപൂർവം അമ്മയ്ക്ക് എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് അഞ്ജന മൊറാഴ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് മെയ് 16, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 16 വർഷത്തിലെ 136-ാം ദിനമാണ്. മെയ് 16 സിക്കിം ദിനമായി ആചരിക്കുന്നത്. ഫ്രാൻസിൽ നിന്നുമുള്ള ചരിത്രാന്വേഷിയും ഇന്തോളജിസ്റ്റുമായിരുന്ന മദലിൻ ബിയർദിയു, ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞയായ മറിയ ഗെറ്റാന ആനേസി, മലയാള ചലച്ചിത്രങ്ങളിൽ 70-80 കാലഘട്ടത്തിൽ വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ച് ശ്രദ്ധേയനായ നടൻ ടി ജി രവി എന്നറിയപ്പെടുന്ന ടി ജി രവീന്ദ്രനാഥൻ, മലയാളത്തിലെ കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായിരുന്ന യൂസഫ് അലി കേച്ചേരി, മലയാളത്തിലെ കവിയും ചലച്ചിത്ര ഗാനരചയിതാവും അഭിനേതാവുമായിരുന്ന മുല്ലനേഴി തുടങ്ങിയവരുടെ ജന്മദിനം മെയ് 16.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. നമ്മളെപ്പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള അനാവശ്യമായിട്ടുള്ള ചിന്ത മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കാണാൻ ശ്രമിക്കരുത്. മറ്റുള്ളവർ എന്ത് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ

0: നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. ഗോപിനാഥ് മുതുകാട്.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
1: ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: ഇപ്പോൾ കേൾക്കാം വേങ്ങക്കണ്ടി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഭക്തിഗാനം. പെരുമാളിൻ മണ്ണിൽ, രചന ജനാർദ്ദനൻ മാലൂർ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ സി പി എസ് ഇ വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630 0492 473630.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള സർക്കാർ രൂപവൽക്കരണത്തിന് യു ഡി എഫ് നടപടികൾ വേഗത്തിലാക്കി. ഘടകകക്ഷികളുമായി മന്ത്രിമാരുടെ എണ്ണവും വകുപ്പുകളും സംബന്ധിച്ച ധാരണയിൽ എത്താൻ ഇന്ന് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടത്തും. ഇതിനിടെ അനൌദ്യോഗികമായുള്ള ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. ഇതിന് മുന്നോടിയായി സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തി കണ്ടു. മുൻ സർക്കാർ ആരംഭം കുറിച്ച വികസന പദ്ധതികൾ മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ നിയുക്ത മുഖ്യമന്ത്രി തങ്ങൾ വിമർശിച്ച കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ വരുത്തുമെന്ന് വ്യക്തമാക്കി. മുൻ സർക്കാരിന്റെ കാലത്തെ പൊതുജനങ്ങളുടെ എതിർപ്പിനിടയാക്കിയ ചില കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തുമെന്ന പ്രഖ്യാപനം വി ഡി സതീശൻ നടത്തി. സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്കുള്ള നിയന്ത്രണത്തെ മുൻപ് എതിർത്തിരുന്ന അദ്ദേഹം അക്കാര്യത്തിൽ സ്വീകരിക്കാവുന്ന നടപടി എന്തെന്ന് പരിശോധിക്കുമെന്നും പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനവേളയിൽ ഇന്ധനം, പ്രതിരോധം, ഷിപ്പിംഗ് എന്നീ മേഖലകളിൽ സുപ്രധാന കരാറുകൾ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ $500 കോടി ഏകദേശം 47.964 കോടി രൂപ നിക്ഷേപങ്ങൾ നടത്തുമെന്ന് യു എ ഇ വാഗ്ദാനം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒടുവിൽ രാജ്യത്ത് ഇന്ധനവിലയും ഉയർത്തി. ഇതോടെ ഇന്നലെ കൊച്ചി നഗരത്തിൽ പെട്രോൾ ലിറ്ററിന് 3.7 രൂപ ഉയർന്ന് 108.76 രൂപയിൽ എത്തി. ഡീസലിന് 3.16 രൂപ ഉയർന്ന് 97.65 രൂപയും ആയി. ഇതിനു മുൻപ് 2023 ഏപ്രിൽ 1 കേരളത്തിൽ ഇന്ധനവിലയിൽ മാറ്റം വന്നത്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് യു ജി പരീക്ഷ June 21 വീണ്ടും നടത്തും. പരീക്ഷ എഴുതാനുള്ള നഗരം തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുമെന്നും June 14 അഡ്മിറ്റ് കാർഡ് നൽകുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. പരീക്ഷാ ദൈർഘ്യം 15 മിനിറ്റ് കൂട്ടും. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. SSLC പരീക്ഷയിൽ കണ്ണൂർ ജില്ലയുടെ വിജയശതമാനം 99.67. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് വിജയശതമാനത്തിൽ ഒന്നാമതായ ജില്ലയ്ക്ക് ഇത്തവണ 3rd സ്ഥാനം. 2022-2023-2025 വർഷങ്ങളിൽ കണ്ണൂർ ജില്ലയ്ക്കായിരുന്നു 1rd സ്ഥാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ പരാജയമാണ് ഉണ്ടായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി ഘടകങ്ങളിൽ എല്ലാം ചർച്ച ചെയ്യും. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യപ്രതിജ്ഞാ ചടങ്ങ് LDF ബഹിഷ്കരിക്കില്ലെന്നും പുതിയ സർക്കാർ വരുമ്പോൾ പ്രതിപക്ഷ മര്യാദയോടെയുള്ള നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. VD സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ചേരാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടതോടെ പരിഭവത്തിലായിരുന്ന രമേശ് ചെന്നിത്തല കടുംപിടുത്തം വിട്ട് സഹകരണ മനോഭാവത്തിൽ നിന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ആഭ്യന്തര വകുപ്പാണെങ്കിൽ മന്ത്രിസഭയിൽ ചേരാമെന്ന സന്നദ്ധതയാണ് രമേശിന്റെ ക്യാമ്പ് അറിയിച്ചത്. സാമ്പത്തികമായി തകർന്ന സംസ്ഥാനത്തെ കരകയറ്റാൻ മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പരാമർശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. കൊല്ലത്ത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. March 31 എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കിയ ശേഷം 6,000 കോടി രൂപയോളം ട്രഷറിയിൽ മിച്ചമുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന പൂനെയിലെ കെമിസ്ട്രി അധ്യാപകൻ അറസ്റ്റിൽ. പ്രാദേശിക കോളേജിൽ രസതന്ത്രം അധ്യാപകനായിരുന്ന PV കുൽക്കർണിയെയാണ് CBI അറസ്റ്റ് ചെയ്തത്. നീറ്റ് ചോദ്യപേപ്പർ തയ്യാറാക്കിയ സമിതിയിലെ അംഗമായിരുന്നു കുൽക്കർണി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനം ലാഭിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് വെർച്വൽ മോഡിലേക്ക് മാറാൻ സുപ്രീംകോടതി തീരുമാനം. എല്ലാ ആഴ്ചയിലും തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ പൂർണ്ണമായും വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ഓൺലൈൻ വാദമായിരിക്കും നടക്കുക. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഹൈബ്രിഡ് രീതിയാകും. പെട്രോൾ ഡീസൽ വിലവർദ്ധനയിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. ഇന്ധനവില രാജ്യത്ത് പണപ്പെരുപ്പം കൂട്ടാനും വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയ്ക്കാനും വഴിയൊരുക്കുമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ജോലിയില്ലാത്ത യുവജനങ്ങളെ പാറ്റകളോട് ഉപമിച്ച് രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സീനിയർ പദവി ആവശ്യപ്പെട്ട് അഭിഭാഷകൻ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ശകാരം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇടവപ്പാതി 26 തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആകാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ്. ഇനിയുള്ള ദിവസങ്ങളിലും കേരളത്തിൽ ശക്തമായ മഴ തുടരാനാണ് സാധ്യത. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കരയിൽ ആദ്യം കടക്കുന്നത് കേരളത്തിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ശനിയാഴ്ച എത്തുമെന്നാണ് പ്രവചനം. മധ്യപ്രദേശ് ധാറിലെ ഭോജ്ശാല കമാൽ മൗല പള്ളി സമുച്ചയ തർക്കത്തിൽ നിർണായക വിധിയുമായി മധ്യപ്രദേശ് ഹൈക്കോടതി. ഭോജ്ശാല സരസ്വതി ക്ഷേത്രമാണെന്നും പരിപാലനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനും പുരാവസ്തു ഗവേഷണ വകുപ്പിനും തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച സ്ഥലത്ത് നിസ്കരിക്കാൻ അനുമതി നൽകുന്ന ASI യുടെ 2003 ഉത്തരവ് കോടതി റദ്ദാക്കി. സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവിലയിൽ ഉണ്ടായത് വൻ ഇടിവ്. പവന് 3,240 രൂപ കുറഞ്ഞ് 115,800 രൂപയിലെത്തി. വിനിമയ വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ ഇടിവ് തുടരുന്നു. ഇന്നലെ വ്യാപാരത്തിനിടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞ് 96.14 വരെ എത്തി. ആദ്യമായാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 96 കടക്കുന്നത്. 2025-2026 സാമ്പത്തിക വർഷത്തെ ആദായനികുതി റിട്ടേൺ സമർപ്പണത്തിന് തുടക്കമാവുന്നു. ഇതിനു മുന്നോടിയായി ITR 1, ITR 4 ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള എക്സൽ യൂട്ടിലിറ്റി സൗകര്യം ലഭ്യമാക്കിയതായി വകുപ്പ് അറിയിച്ചു. +1 പ്രവേശനത്തിനായി 25 മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പലറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റിൽ അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടപ്പാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സമൂഹമാധ്യമങ്ങളുടെ തള്ളിക്കയറ്റത്തിനിടയിലും പുതിയ എഴുത്തുകാർ വരുന്നത് പ്രതീക്ഷ നൽകുന്നെന്നും എന്നാൽ സാഹിത്യത്തിലെ തിരസ്കരണങ്ങളെ സ്വീകരിക്കാൻ അവർ തയ്യാറാകണമെന്നും എഴുത്തുകാരൻ ബെന്യാമിൻ. കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്ത് ചെറുവണ്ണൂർ കക്കറമുക്കിൽ കാറിന് തീപിടിച്ച് ഗർഭിണി പൊള്ളലേറ്റ് മരിച്ചു. കക്കറമുക്ക് പുവത്തിച്ചാലിൽ സോനയാണ് മരിച്ചത്. കാറോടിച്ചിരുന്ന ഭർത്താവ് രജിൻലാൽ പൊള്ളലേറ്റ് ചികിത്സയിലാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച കേസിൽ അധ്യാപകൻ ഡോക്ടർ KM റാം നൽകിയ മുൻകൂർ ജാമ്യഹർജിയിൽ വിശദീകരണത്തിന് സർക്കാർ സമയം തേടി. തുടർന്ന് ജസ്റ്റിസ് MB സ്നേഹലതയുടെ ബെഞ്ച് ഹർജി 21 പരിഗണിക്കാൻ മാറ്റി. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിനജല പ്രശ്നത്തിന് പരിഹാരമായി പാറപ്പുറം റെഗുലേറ്റർ തുറന്നു. 13, 14, 15 വാർഡുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴുക്കിവിട്ട് പ്രശ്നം പരിഹരിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. കണ്ണൂർ പയ്യാമ്പലത്ത് നിയന്ത്രണം വിട്ട കാർ തട്ടുകടയിലേക്ക് ഇടിച്ചുകയറി. തൊട്ടടുത്ത ശ്മശാനത്തിന്റെ മതിലും തകർത്താണ് നിന്നത്. കാറിലുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്നലെ പുലർച്ചെയാണ് അപകടമുണ്ടായത്. സംസ്ഥാന പാതയിലെ വളക്കയിൽ ഓട്ടത്തിനിടെ സ്വകാര്യ ബസ് കത്തിനശിച്ചു. ഇരിട്ടി തളിപ്പറമ്പ് റൂട്ടിലോടുന്ന തേലക്കാടൻസ് ബസ്സിനാണ് തീപിടിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:40 സംഭവം. ഇരിട്ടിയിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് സർവീസ് നടത്തുന്നതിനിടെ വളക്കൈ പാലം കഴിഞ്ഞതോടെയാണ് അപകടം. എഞ്ചിന്റെ ഭാഗത്തുനിന്ന് പുക ഉയരുന്നത് കണ്ട ഡ്രൈവർ തലവിൽ സ്വദേശി കെ ബി ഹരി ബസ് റോഡരികിൽ നിർത്തിയ ശേഷം ആളുകളോട് പെട്ടെന്ന് ചാടിയിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. 30 യാത്രക്കാരുണ്ടായിരുന്ന ബസ്സിൽ ജീവനക്കാരുടെ കൃത്യമായ ഇടപെടലിൽ മുഴുവൻ യാത്രക്കാരും ഇറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മലബാർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ യോഗം ചേർന്നു. യോഗത്തിന് ശേഷം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഉത്സവനഗരിയിലെ പാലം ശൌചാലയം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പരിശോധിക്കുകയും വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊട്ടിയൂർ ദേവസ്വത്തിന് നൽകുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തെ തിരക്കും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഈ പ്രാവശ്യം കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കന്നഡ അറിയാവുന്ന വോളണ്ടിയർമാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സ്കൂട്ടറുമായി കൂട്ടിമുട്ടിയ കാറിൽ നിന്ന് MDMA പിടിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6:15 സംഭവം. പിലാത്തറ ഭാഗത്തു നിന്നും ഓടിച്ചു വന്ന കാറാണ് സ്കൂട്ടറിൽ ഇടിച്ചത്. മട്ടന്നൂർ പറയനാട്ട് കിണർ നിർമ്മാണത്തിനിടെ തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. വെളിയമ്പ്ര കുയിലൂർ സ്വദേശി കെ ബാലകൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടോടെയാണ് അപകടം. ജോലി കഴിഞ്ഞ് കിണറ്റിൽ നിന്ന് കയറുമ്പോൾ കാല് തന്നെ താഴേക്ക് വീഴുകയായിരുന്നു അദ്ദേഹം. വെള്ളിയാമ്പറമ്പിൽ പൈപ്പ് ലൈൻ പ്രവൃത്തിക്കുള്ള തൊഴിലാളികളെ കയറ്റിപ്പോവുകയായിരുന്ന ഗുഡ്സ് ഓട്ടോ മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. 7 പരിക്കേറ്റു. തമിഴ്നാട് തിരുവണ്ണൂർ ഇരുൾനീക്കി സ്വദേശി മഹാദേവൻ ശേഖറാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികളെ പരിക്കുകളോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാഴ്ച മുൻപ് തേളിന്റെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പുതുക്കോട് തച്ചനടി ചന്തപ്പുര നസ്ലീം മുഹമ്മദാണ് മരിച്ചത്. May 6 വീടിനടുത്തുള്ള മൈതാനത്ത് കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടെയാണ് നസ്ലിന് തേളിന്റെ കുത്തേറ്റത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വീട്ടിൽ തിരിച്ചെത്തി ചികിത്സ തുടരുകയായിരുന്നു. വ്യാപാരമുൾപ്പെടെ ഭിന്നത നിലനിൽക്കുന്ന കാര്യങ്ങളിൽ പരിഹാരമുണ്ടായില്ലെങ്കിലും ചൈന സന്ദർശനം സൗഹാർദ്ദപൂർവ്വം അവസാനിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മടങ്ങി. ഗാസയുടെ 60% ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഒക്ടോബറിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം കൂടുതൽ സ്ഥലത്തേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുകയറിയെന്ന് സൂചിപ്പിക്കുന്നതാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ കിഴക്കു ഭാഗത്ത് വീണ്ടും എബോള വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടു. 65 മരിച്ചെന്നും 200 പേർക്ക് വൈറസ് ബാധയുണ്ടെന്നും ആഫ്രിക്കൻ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറഞ്ഞു. തായ്വാന് US ആയുധം വിൽക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ചൈനയിൽ നിന്ന് മടങ്ങവെ Air Force 1 വിമാനത്തിൽ വെച്ച് ട്രംപ് വാർത്താലേഖകരോട് പറഞ്ഞു. മിനിമം വേതനം ആവശ്യപ്പെട്ടുള്ള സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരത്തിന് പരിഹാരമായില്ല. ഈ സാഹചര്യത്തിൽ കണ്ണൂരിലെ 6 ഇന്നു മുതൽ സമരം തുടങ്ങുമെന്ന് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ അറിയിച്ചു. കോൽക്കളി ആചാര്യൻ ഇടവലത്ത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളുടെ സ്മരണക്കായി ഏർപ്പെടുത്തിയ കണ്ണൻ ഗുരുക്കൾ സ്മാരക മൈത്രി പുരസ്കാരം പേരൂർ കുഞ്ഞിരാമൻ ഗുരുക്കൾക്ക്. ബ്രസീലിന്റെ ഇതിഹാസ താരങ്ങൾ കൊച്ചിയിലേക്ക്. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളെ ഒരേ വേദിയിൽ അണിനിരത്തുന്ന ലെജൻഡ്സ് സ്റ്റാർസ് ഇന്ത്യ ടൂർ 2026 സെപ്റ്റംബർ എഡിഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൊച്ചിയിൽ നടന്നു. IPL ക്രിക്കറ്റ്. ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 കീഴടക്കി ലക്നൗ സൂപ്പർ ജയൻസ്. മിച്ചൽ മാർഷിന് അർദ്ധ സെഞ്ചുറി. ആകാശ് സിംഗിന് 3. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ?
4: നോ ചാൻസ്.
1: ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
4: 9447371836,
1: 8078502836.
5: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17 വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 17 യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 11 പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ 2 സംരംഭം ഈ വരുന്ന May 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം നിയുക്ത മട്ടന്നൂർ MLA ശ്രീ VK സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ UDF നേതൃയോഗം ഇന്നും ചേരും. 5 സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12 പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാനായി ഇന്നും UDF നേതൃയോഗം ചേരും. VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ തിരുവനന്തപുരത്ത് തുടങ്ങി. UDFലെ മറ്റ് കക്ഷികളുടെ മന്ത്രിമാരെ സംബന്ധിച്ച ധാരണയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവരെ ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളൂരത്തി.
7: വിവിധ ഘടകകക്ഷികൾക്കുള്ള മന്ത്രിമാരെക്കുറിച്ചും വകുപ്പുകളെക്കുറിച്ചും ഇന്നും ചർച്ചകൾ തുടരും. വൈകിട്ടോടെ അന്തിമ തീരുമാനത്തിലെത്താനാണ് ശ്രമമെന്ന് UDF തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇതോടൊപ്പം തന്നെ സ്പീക്കറെ സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച VD സതീശനോടൊപ്പം മുഴുവൻ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപായി UDFലെ ഓരോ കക്ഷികൾക്കിടയിലുള്ള ചർച്ചകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനാണ് ഉദ്ദേശിക്കുന്നതെന്നും UDF അറിയിച്ചു.
6: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് ഊഷ്മള സ്വീകരണം നൽകി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് സ്വന്തം ജില്ലയിൽ അദ്ദേഹം എത്തുന്നത്. എറണാകുളം ജില്ലയിലെ MPമാരും MLAമാരും ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും DCC സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഗാംഗ്ടോക്കിലെത്തും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ശേഷം രാധാകൃഷ്ണന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സിക്കിമിലെ പ്രധാന സ്ഥലങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബ്രൻസൺ ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ വരവേറ്റു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മോദി നെതർലൻഡ്സിലെത്തിയത്. നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റിനുമായും രാജാവും രാജ്ഞിയുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് നെതർലൻഡ്സിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സെമി കണ്ടക്ടർ, നിർമ്മിത ബുദ്ധി എന്നിവയടക്കം മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചേക്കും. നെതർലൻഡ്സ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലേക്ക് യാത്ര തിരിക്കും. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. തികച്ചും അടിസ്ഥാനരഹിതമാണ് റിപ്പോർട്ടെന്നും വാസ്തവത്തിന്റെ കണിക പോലും അതിലില്ലെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. വിദേശയാത്രയ്ക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രശ്നമില്ലെന്നും നരേന്ദ്രമോദി അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ PV കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ലഭിക്കാൻ ഇയാൾക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. ഇയാളിൽ നിന്ന് നിരവധി രേഖകളും ഇലക്ട്രോണിക് സാമഗ്രികളും മൊബൈൽ ഫോണുകളും കണ്ടെത്തി. നേരത്തെ 5 പേർ കേസിൽ അറസ്റ്റിലായിരുന്നു. നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് NTA ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ പരീക്ഷാർത്ഥികൾക്ക് നിലവിലെ വിലാസവും 1-2 പരീക്ഷാ നഗരങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും NTA അറിയിച്ചു. June 21 പുനഃപരീക്ഷ. May 3 പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. CBSE 12 പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. 2 തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൂല്യനിർണയം ചെയ്ത ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കാനും 2 ഘട്ടത്തിൽ മാർക്കിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനും കഴിയും. ഉത്തരക്കടലാസ് പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ അപേക്ഷ നൽകാം. പുനർമൂല്യനിർണയത്തിന് May 26 മുതൽ 29 വരെയാണ് അപേക്ഷിക്കേണ്ടത്. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ലിറ്ററിന് 3 രൂപ പ്രത്യേക അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ നികുതി ലിറ്ററിന് 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചു. വിമാന ഇന്ധനത്തിന്റെ നികുതി ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര വിപണിയിലെ പെട്രോൾ ഡീസൽ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. ഹോർമസ് കടലെടുക്ക് തുറക്കുമെന്നും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷൻ സംഘർഷത്തിൽ ശരിയെന്ന് തോന്നുന്ന നടപടിയെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ഇറാൻ ഇപ്പോൾ നടത്തുന്ന ചർച്ചകളെയും അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചു. കരാർ വ്യവസ്ഥകളെ മാനിക്കാത്ത രാജ്യമാണ് ഇറാനെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. അധ്യാപകരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളോട് മാനുഷിക സമീപനം പാലിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലാ ഡാൻസ് ഓഫ് ടീമും പന്തളം പോലീസും അടൂർ സ്വദേശികളായ രണ്ട് യുവാക്കളിൽ നിന്ന് 400 ഗ്രാമോളം MDMA പിടികൂടി. ഷംനാദ് മുഹമ്മദ് ഷാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 100 ഗ്രാമിലേറെ MDMAയുമായി മറ്റൊരു യുവാവ് കൊല്ലത്തുനിന്നും പിടിയിലായി. മൈത്രി നഗറിലെ വിഷ്ണുലാലാണ് കൊറിയറിലെത്തിച്ച MDMAയുമായി അറസ്റ്റിലായത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5 ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. ലക്നൌവിലായിരുന്നു മത്സരം. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. കൊല്ലത്ത് സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ അനധികൃതമായി സൂക്ഷിച്ച 2000 വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പരിശോധനയിലാണ് മുഖത്തല കണിയാൻ തോട്ടുനിന്ന് 1937 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടുകെട്ടിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൊട്ടിയൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഹരിതചട്ട പാലനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ ശുചിത്വ മിഷൻ പുരസ്കാരങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹൽകുമാർ സിംഗ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കോഴിക്കോടും നഗരസഭാ തലത്തിൽ രാമനാട്ടുകരയുമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ R.N. ജോ ഡിക്രൂസ് പറഞ്ഞു. കോഴിക്കോട്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സോബൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറിയിലെ 74 വിദ്യാർത്ഥികളിൽ 73 പേരും വിജയിച്ചു. 98.64% വിജയം. എറണാകുളം ജില്ലയിൽ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന അടുത്ത ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. കുട്ടികൾക്കായി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങളിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് വ്യക്തമായി എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് വകുപ്പ് നിർദ്ദേശം നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഇന്നലെ രാത്രി ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്രമുക്ക് സ്വദേശിനി സോനയാണ് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് ലാലുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ UDF നേതൃയോഗം ഇന്നും ചേരും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12th class പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
8: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. പ്രധാനമന്ത്രീ നരേന്ദ്രമോദി സംയുക്ത അറബ് അമിരാത് ദേശസ്യ അല്പകാലാവധികാം യാത്രാം സമ്പൂര്യ യൂറോപ് ദേശൈ സഹ ഭാരതസ്യ സാമരിക ആർത്ഥിക സംബന്ധാൻ പ്രഗാഢതരം കർത്തും പഞ്ചരാഷ്ട്രാണാം ഭ്രമണസ്യ ദ്വിതീയേ ചരണേ ഗതരാത്രൌ നീതർലാൻഡ് ദേശം പ്രാപ്തവാൻ. ആംസ്റ്റർഡം ഇതി വിമാനസ്ഥാനകെ ഡച്ച് ദേശസ്യ വിദേശമന്ത്രിണ ടോം ബെരൻസൻ ഇത്യനേന ശ്രീമോദിനഃ സ്വാഗതം കൃതം. ഇതഃ പൂർവം സഹ അബുദാബിനഗരെ UAE ദേശസ്യ രാഷ്ട്രപതിനാ മുഹമ്മദ് ബിൻ ജായദ് അൽ നഹ്യാൻ ഇത്യനേന സഹ ചർച്ചാം കൃതവാൻ ആസീത്. ഡച്ച് ദേശസ്യ ഹേഗ് നഗരെ ഭാരതീയ പ്രവാസിനഃ സാംസ്കൃതിക സംഗീത പ്രദർശനൈഃ പ്രധാനമന്ത്രിണഃ ഭവ്യതയാ സ്വാഗതം കൃതവന്തഃ. ഡച്ച് സൈനികാഃ അപി തം ഔപചാരികരൂപേണ അഭിനന്ദിതവന്തഃ. ഭ്രമണാവധൌ പ്രധാനമന്ത്രി

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രേഷൻ സംശയ ദൂരീകരണത്തിനും ഇനിയും രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുമായി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇനിപ്പറയുന്ന കേന്ദ്രങ്ങളിൽ വെച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഇന്ന് ബ്രില്യൻ വായനശാല വാരച്ചാൽ, 18-ാം തീയതി എൻ നാരായണൻ സ്മാരക വായനശാല വടുവൻകുളം, 20-ാം തീയതി കുറ്റ്യാട്ടൂർ കൃഷിഭവൻ, 22-ാം തീയതി വെങ്ങാറമ്പ് ബാങ്കിന് സമീപം, 23-ാം തീയതി കൃഷ്ണപിള്ള വായനശാല ചെക്കിക്കുളം, 25-ാം തീയതി പഴശ്ശി ALP സ്കൂളിന് സമീപം. ഇത്രയും കേന്ദ്രങ്ങളിൽ പ്രസ്തുത തീയതികളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണിവരെ നടത്തുന്ന കർഷക രജിസ്ട്രേഷൻ

0: ക്യാമ്പുകളിൽ ആധാർ കാർഡ്, 2026-27 വർഷത്തെ ഭൂനികുതി രസീത്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നീ രേഖകളുമായാണ് കർഷകർ എത്തിച്ചേരേണ്ടത്. കേരള സംസ്ഥാന കശുമാവ് കൃഷിവികസന ഏജൻസി മുഖേന ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവ് തൈകൾ സൗജന്യമായി ലഭിക്കുന്നതിന് മട്ടന്നൂർ കൃഷിഭവനിൽ ഇപ്പോൾ മുതൽ അപേക്ഷിക്കാം. താൽപര്യമുള്ള കർഷകർ അപേക്ഷാ ഫോറത്തിന്റെ പ്രിന്റ് എടുത്ത് പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം 22-ാം തീയതിക്കുള്ളിൽ മട്ടന്നൂർ കൃഷിഭവനിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8907-338-770 എന്നീ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യയോഗ്യമായ കൂൺ ഉപയോഗിച്ച് മികച്ച നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പരിശീലന പരിപാടി ഈ മാസം 23-ാം തീയതി രാവിലെ 10:30 മുതൽ മയ്യിൽ വേളം അമ്പലം റോഡരികിലെ മിൽക്ക് സൊസൈറ്റി ഹാളിൽ വെച്ച് നടത്തുന്നു. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 9996-923-694. പട്ടികജാതി വികസന വകുപ്പിന്റെ പഴയങ്ങാടി ഗവൺമെന്റ് പ്രീമെട്രിക് ബോയ്സ് ഹോസ്റ്റലിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പട്ടികജാതി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പട്ടികജാതിക്കാരുടെ അഭാവത്തിൽ പട്ടികവർഗ്ഗക്കാരെയും പരിഗണിക്കും. മറ്റ് സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി 3 സീറ്റുകളുണ്ട്. അപേക്ഷ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കുന്നതാണ്. ഫോൺ നമ്പർ 9605-99-6-03-2. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ANM GNM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. 40 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്ത പക്ഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വർഷം വരെ പ്രായമിളവ് അനുവദിക്കും. അഭിമുഖം ഈ മാസം 21-ന് രാവിലെ 10:30 ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ ചേർന്ന് നടപ്പാക്കുന്ന മൈഗ്രൻ സുരക്ഷാ പദ്ധതിയിൽ താൽക്കാലിക കൗൺസിലറെ നിയമിക്കുന്നു. സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയിൽ ഏതിലെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദം, കൗൺസിലിംഗ് മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത. അഭിമുഖം ഈ മാസം 21-ന് പകൽ 11 മണിക്ക് ജില്ലാ പഞ്ചായത്തിൽ. ഫോൺ നമ്പർ 7025-706-936. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ, നഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിൽ ഒഴിവ്. അഭിമുഖം ഈ മാസം 22-ാം തീയതി രാവിലെ 9 മണിക്ക് സ്കൂളിൽ. കൂടുതൽ വിവരങ്ങൾക്ക് www.talasheri.kvs.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഡിഫാം, ബിഫാം യോഗ്യതയ്ക്കൊപ്പം കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. അഭിമുഖം ഈ മാസം 21-ന് രാവിലെ 10 മണിക്ക്. ഫോൺ നമ്പർ 0498523-215. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോളേജിൽ കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് കോഴ്സിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, കൊമേഴ്സ്, ഹോട്ടൽ എഞ്ചിനീയറിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നു. UGC മാനദണ്ഡ പ്രകാരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ kihmkannoor@gmail.com എന്ന ഇമെയിലിലേക്ക് ബയോഡാറ്റ അയക്കണം. അഭിമുഖം ഈ മാസം 23-ാം തീയതി രാവിലെ 10 മണിക്ക്. ഫോൺ നമ്പർ 9567-463-159. പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതം, എക്കണോമിക്സ്, കൊമേഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ സയൻസ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ ഹിന്ദി, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ UGC റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനുള്ള യോഗ്യത നേടിയിരിക്കണം. നെറ്റ്, PhD യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദം നേടിയവരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലിൽ അതിഥി അധ്യാപക രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ

0: ലഭിച്ച ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അതത് വിഷയങ്ങൾക്ക് ഇനി പറയുന്ന സമയക്രമം പാലിച്ച് കോളേജിൽ അഭിമുഖത്തിന് ഹാജരാക്കണം. 19-ാം തീയതി രാവിലെ 10 മണിക്ക് ഹിന്ദി, 23-ാം തീയതി രാവിലെ 10 മണിക്ക് ഹിസ്റ്ററി, 25-ാം തീയതി രാവിലെ 10 മണിക്ക് മാത്തമാറ്റിക്സ്, പകൽ 11 മണിക്ക് കമ്പ്യൂട്ടർ സയൻസ്, 26-ാം തീയതി രാവിലെ 10 മണിക്ക് കൊമേഴ്സ്, 29-ാം തീയതി രാവിലെ 10 മണിക്ക് പൊളിറ്റിക്കൽ സയൻസ്, പകൽ 1:30 ഫിലോസഫി. കൂടുതൽ വിവരങ്ങൾക്ക് കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലുള്ള കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോളേജിൽ ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫേർണിഷിംഗ് വിഭാഗത്തിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നു. യോഗ്യത എം മാർക്ക്. അപേക്ഷ ഈ മാസം 26 വൈകിട്ട് 5 മണിക്കകം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ, PO കിഴുന്ന, തോട്ടട, കണ്ണൂർ 7 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ നൽകണം. ഇമെയിൽ മുഖേനയുള്ള അപേക്ഷ സ്വീകരിക്കില്ല. ഫോൺ നമ്പർ 8281574390. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി നാട്ടുവിശേഷം. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 31-ാം തീയതി വരെ ലഭ്യമാകും. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകളാണ് ഉപയോഗിക്കേണ്ടത്. കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഈ മാസം 19 നടത്തും. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കണ്ണൂർ ചാല തലശ്ശേരി റൂട്ടിലെ ചാല ഭാഗത്ത് താൽക്കാലിക ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കണ്ണൂർ ഭാഗത്തുനിന്ന് ചാല വഴി കൂത്തുപറമ്പിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാല സ്റ്റേഷൻ സ്റ്റോപ്പിൽ നിന്ന് പുതിയ ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ആസ്റ്റർമിംസ് ബേബി മെമ്മോറിയൽ ആശുപത്രി പരിസരത്ത് നിന്ന് വീണ്ടും കണ്ണൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് ഇറങ്ങി ചാല അമ്പലം സ്റ്റോപ്പിലെ അടിപ്പാത വഴി കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകണം. തലശ്ശേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ആശുപത്രി പരിസരത്ത് നിന്ന് നേരെ ദേശീയപാത വഴി തന്നെ പോകണം. കൂത്തുപറമ്പ് ഭാഗത്തുനിന്ന് ചാല വഴി കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാല ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് മിംസ് ആശുപത്രി ഭാഗത്തേക്ക് സർവീസ് റോഡ് വഴി ചെന്ന് അവിടെ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ചാല അമ്പലം സ്റ്റോപ്പിലെ അടിപ്പാതയ്ക്ക് മുകളിലൂടെ ചാല സ്റ്റേഷൻ സ്റ്റോപ്പ് ഭാഗത്തേക്ക് പോകണം. കൈരളി ഇന്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിന്റെ 4-ാമത് എഡിഷൻ ഇന്ന് സമാപിക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൌത്ത് സ്റ്റേഷനുകൾക്കിടയിലെ തലശ്ശേരി കണ്ണൂർ ലെവൽ ക്രോസ് 17-ാം തീയതി രാത്രി 11 മണി വരെ അടച്ചിടും. 18-ാമത് വേങ്ങാട് ഉറൂസെ ഉപ്പാവ ജൂൺ മാസം 5, 6, 7 തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും. പയ്യന്നൂർ എടനാട് ഉമാമഹേശ്വര ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ കലശം 20-ാം തീയതി വരെ നടക്കും. വേലിക്കകത്ത് പറമ്പ് വിഷ്ണുമൂർത്തി കതിവന്നൂർ വീരൻ ആരൂഢത്തിന്റെ 2026-29 വർഷത്തെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഈ മാസം 17-ാം തീയതി നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ്, കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത്ര.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 3.5 പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
3: അസ്സലാമു അലൈക്കും. ഞാൻ അംസാവി, കമ്പളക്കാടാണ്, കണിയാറ്റ പഞ്ചായത്ത്. ഞങ്ങൾക്ക് അതിയൂഷ്മളമായ യാത്രയപ്പും യാത്രാ സൗകര്യങ്ങളാണ് നമ്മളെ ഹജ്ജ് കമ്മിറ്റി ഒരുക്കി വെച്ചത്. അതിൽ തന്നെ വളരെ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. എല്ലാ ഹാജിമാരും

0: അന്ന് ഷെയ്ഖ് സായിദല്ല ഇല്ലത്, ഷെയ്ഖ് സായിദിന്റെ ചേട്ടൻ ഷെയ്ഖ് സബൂത്ത് എന്ന് പറഞ്ഞാലുണ്ട്, അബൂത്ത്, ഷെയ്ഖ് അബൂത്ത്. കുറെ കഴിഞ്ഞിട്ട് അവരനാക്കി തന്നെയാണ് ബിസിനസ്സാണ്. ഇപ്പം 10-45 വർഷമായി ഞാൻ അവിടെ ബിസിനസ്സാണ്. ഇപ്പം ഇങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ 2-3 വർഷം അജിന് പോയിട്ടുണ്ട് ഗൾഫിൽ നിന്ന്, ഉമ്രക്ക് അജിനെല്ലാം പോയതാണ്. അപ്പം എൻ്റെ ഭാര്യയും 2 വർഷം അവിടെ നിന്ന് വന്നിരുന്നു. ഇവിടെ എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്കൊന്നും കൂടി അജിന് പോകാമെന്ന് പറഞ്ഞു. നമുക്ക് അജി ഒന്ന് ഒന്ന് ചെയ്താൽ മതി, ഒരൊറ്റ അജ് ചെയ്യണ്ടോ, നമ്മുടെ നബി അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ അജി ചെയ്തതിന് ഒറ്റ വേണ്ടത്. പക്ഷെ നമ്മൾ കൊടുത്ത എൻ്റെ ഭാര്യ കൊടുത്ത പാസ്സാക്കി ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് സുഖമില്ലാണ്ട് ഈ ഓരോ ഓപ്പറേഷൻ വന്നു. ഞാൻ ഇന്നലെ 3 ദിവസമായാലും ശരിക്ക് രോഗം ചെയ്യുന്ന എണീച്ചിട്ട് എല്ലാ സൗകര്യവും, ഇവിടെ തന്നെ എല്ലാ സൗകര്യവും എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലായി ഞാൻ പോകുന്നു ഇപ്പോൾ അജിന് പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല സൗകര്യം കഴിഞ്ഞ നല്ല സൗകര്യം ഇതെല്ലാം നല്ല, ഇപ്പം തന്നെ നല്ല ബിൽഡിങ്ങിലാണ്ട് തന്നെ നല്ല സൗകര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ചായ ഉണ്ട്, കടിയുണ്ട്, അതെല്ലാം ഉണ്ട്. പജിയോമെറ്റി നന്നായിട്ട് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട്. ആൾ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരാളെ ഹെൽത്ത് നോക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളുണ്ട്. ഇതെല്ലാം ആൾക്കാരുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ഇവിടുത്തെ വരെ ഞാനൊന്നും ചെയ്തിട്ട് ഭാര്യ അപ്പുറത്തെ ക്യാമ്പിലേക്ക് പോയിട്ടിട്ട് ഞാൻ ഇവിടെയും വന്നു. അങ്ങനെ പോകുന്നു.
1: എൻ്റെ പേര് BP ഇസ്മായിൽ, ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറാണ്. കഴിഞ്ഞ 4 വർഷവും അജ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറായും ചെയർമാനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷവും അവിടെ എയർപോർട്ടിൻ്റെ അപ്പുറത്തുള്ള ഗാർഗോ കോംപ്ലക്സിലായിരുന്നു അജ് ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ പ്രത്യേക ടെൻ്റ് കെട്ടി, ആ ടെൻ്റ് പന്തലിലാണ് ഈ അജ് ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ 5-ാം തീയതി മുതൽ ഈ ക്യാമ്പ് ആരംഭിച്ച് ആജിമാർ വരുന്ന ഏകദേശം 1 ദിവസം 300 ചില്ലാനം വരുന്ന ആജിമാരുടെ യാത്രയാണ് ഓരോ ദിവസവും ഇതിൻ്റെ ഭാഗമായി ഇവിടുന്ന് ആജിമാർ പോകുന്നത്. ഏകദേശം 5000-ത്തോളം വരുന്ന ആജിമാർ ഈ മട്ടന്നൂർ എയർപോർട്ടിൽ നിന്ന് യാത്രയാകുകയാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണവും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചുമതല. ആ ചുമതല ഈ സമയം വരെ, ഇന്ന് വരെയുള്ള സമയങ്ങളിൽ ഒരു ആക്ഷേപം ഇല്ലാത്ത രീതിയിൽ തന്നെ, വളരെ ഹാപ്പിയായ രീതിയിൽ തന്നെ ആജിമാരെ സേവിക്കാനും അതുപോലെ തന്നെയുള്ള ഭക്ഷണം കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇൻഷാല്ലാ അങ്ങോട്ടും പൂർണ്ണമായി ഇവിടെ കേന്ദ്രീകരിച്ച് ഞാനുണ്ട്, നമ്മളെ ഭക്ഷണ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള അലീഖിയുണ്ട്, അതിൻ്റെ ചെയർമാനായിട്ടുള്ള മർസൂഖ് ഹാജിക്കുണ്ട്, ആയിപ്പുഴയുള്ള മർസൂഖ് ഹാജിക്ക് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ ക്യാമ്പിൻ്റെ ഇതിൻ്റെ സംഘാടകരായി ഈ ക്യാമ്പിൻ്റെ വൾഡിയേഴ്സിൻ്റെ കൂടെ. ഇപ്രാവശ്യം നമ്മളെ അജിൻ്റെ ഭക്ഷണത്തിൻ്റെ കൊട്ടേഷൻ എടുത്തിട്ടുള്ളത് തബ്ലീഗിൻ്റെ അവരാണ് എറണാകുളത്തും കോഴിക്കോടും മട്ടന്നൂരും ഈ 3 കേന്ദ്രത്തിലും അവരാണ് ഇപ്രാവശ്യം ഭക്ഷണത്തിൻ്റെ ക്യാമ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ എക്സ്പീരിയൻസ് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപങ്ങളില്ലാത്ത രീതിയിൽ തന്നെ ആ ക്യാമ്പ് ഇതിൻ്റെ ഭക്ഷണം കൃത്യമായി ആജിമാർക്ക് ഒരു അച്ചിയും ബഹളവും ഇല്ലാത്ത രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷം. ഫുഡ് കമ്മിറ്റി വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്.
2: എൻ്റെ പേര് റഫീഖ്, ഞാൻ നാദാപുരം വളയത്താണ്. എൻ്റെ കൂടെ ഉമ്മയും ഉപ്പയുള്ളത് അജിന് വേണ്ടിയിട്ട്. ഇവിടെ നിന്നുള്ള യാത്രാ കാലത്ത് 3:30 പുലർച്ചെ. സജ്ജീകരണമല്ല, അല്ലെന്നില്ല, നല്ല സജ്ജീകരണമാണ്, കുഴപ്പമൊന്നുമില്ല. പെർമനൻ്റായിട്ടൊരു അജ് ക്യാമ്പ് ഇല്ലാത്തൊരു സ്ഥലമല്ലേ, അപ്പോൾ അതിൻ്റേതായിരിക്കും ചെറിയ ഇതുണ്ടാവുമല്ലോ, അതൊന്നും കുഴപ്പമില്ല, നല്ല റാഹത്താണ്, അല്ലെന്നില്ല, ഇതുവരെ എല്ലാം റെഡിയാണ്, ഷാറാണ്, ഓൾവേസ് എല്ലാം ഗുഡ്. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്കെല്ലാം ദൈവത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ.

ഞാൻ അഫ്നാസ് കളവൻ്റെ ഇവിടെ പാനൂരാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ, ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ ഇവിടെയുള്ള വളണ്ടിയർമാരായാലും കാര്യങ്ങളായാലും അവരുടെ കൃത്യമായ ഇടപെടൽ കാരണം നമുക്ക് എവിടെയോ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും നടന്നില്ല. എല്ലാം ഈസി ആയിട്ട്, കാരണം വാട്സപ്പ് ഗ്രൂപ്പിലും പലതിലും പറയുന്നതിനാട്ടം നല്ല രീതിയിൽ എല്ലാം സ്മൂത്തായി നല്ല രീതിയിലൂടെ വന്നു. ഞാനും ഉമ്മയും കൂടിയാണ് പോകുന്നത്. പിന്നെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ രണ്ട് ഇപ്പം മക്കളും ഉണ്ട്. ചെയ്യുന്നത് വളരെ നന്നായിരുന്നു. ഒരു ബുദ്ധിമുട്ടോ, കാരണം ഇത്രയും വണ്ടികളും കാര്യങ്ങളൊക്കെ ടെർമിനലിലേക്ക് വരുന്ന സമയത്ത് അത് ഒരു നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസം ഒന്നും തോന്നില്ല. പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാനും ലഗേജ് പെട്ടെന്ന് കൊണ്ടുവരാനും എല്ലാത്തിനും നല്ലൊരു വളരെയധികം ഉപകാരമാണ്. ബുദ്ധിമുട്ടൊന്നും പ്രയാസം

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
0: ഒരൊറ്റ ചോദ്യം. നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
6: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് യേറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ

0: SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 wicket ജയം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി നെതർലാൻഡ്സിലെത്തി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബറേറ്റ്സൺ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ മോദി നെതർലാൻഡ്സിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനവേളയിൽ ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കും. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും പ്രമുഖ ഡച്ച് കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ 4th പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 3rd ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. UAEയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. വിദേശയാത്രകൾക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ലളിതമാക്കുക തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. അതിനിടെ ചൈനാ സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും പ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി US പ്രസിഡന്റ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. June 2-3 തീയതികളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് അറിയിച്ചു. എന്നാൽ മേഖലയിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി സ്വന്തം ജില്ലയിലെത്തിയ VD സതീശന് എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഊഷ്മള സ്വീകരണം നൽകി. ഡൽഹിയിൽ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ തീവ്രയജ്ഞ നടപടികൾ June 30 ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർഹരായ എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലാത്തവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ആവശ്യമായ സാമഗ്രികളുടെ ക്രമീകരണങ്ങളും June 20 മുതൽ 29 വരെ നടക്കും. നിലവിൽ ഡൽഹിയിൽ 1.48 കോടിയിലധികം വോട്ടർമാരുണ്ട്. SIR പ്രക്രിയ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക October 7 പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് രണ്ട് ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. രണ്ടാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. രണ്ടാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ ഔദ്യോഗിക മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ June 21. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു.
3: CBI ഗഹരാ തക് ജായേഗി, കിസിക്കോ ഇസ് ബാർ ബക്സാ നഹീ ജായേഗാ. രാധാകൃഷ്ണൻ കമ്മിറ്റി കോ പൂരാ ലാഗൂ കർനെ കേ ബാവജൂദ് ഭീ യേ ഘട്ന ഹുയി. CBI നെ തുരന്ത് കാർവായി കിയാ ഹൈ. CBI ഇസ്കോ തഹ തക് ജായേഗി. മേ ഓർ ഏക് വിഷയ ജോ മെയിൻ വിഷയ മേ കഹനാ താ, അഗലേ സാൽ സേ നീറ്റ് കി പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സേ ഹോഗി.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേടുകളിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ആളെ CBI അറസ്റ്റ് ചെയ്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന കെമിസ്ട്രി ലെക്ചറർ PV കുൽക്കർണിയാണ് പൂനെയിൽ പിടിയിലായത്. ചോദ്യപേപ്പറുകൾ കൈകാര്യം ചെയ്യാൻ ഇയാൾക്ക് അനുമതിയുണ്ടായിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ സൂപ്പർ ജയൻസ് 38 പന്തിൽ 90 റൺസ് നേടിയ മിച്ചൽ മാർഷിന്റെ കരുത്തിൽ 16.4 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. മാർഷ് തന്നെയാണ് മത്സരത്തിലെ താരം. എന്നാൽ വിജയത്തിന് ശേഷവും ലക്നൌ സൂപ്പർ ജയൻസിന്റെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് സഖ്യത്തെ 21-12, 21-13 എന്ന സ്കോറിനാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. അതേസമയം PV സിന്ധു, ലക്ഷ്യസെൻ എന്നിവർ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. കേരളത്തിൽ കാലവർഷം May 26 സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെരുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കരമുക്ക് സ്വദേശിനി സോനയാണ് മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് റിജിൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. വനിതാ ശാക്തീകരണത്തിനായുള്ള പാർലമെന്ററി സമിതി രൂപീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാംഗം ദഗുബാട്ടി പുരന്തേശ്വരിയെ സമിതി അധ്യക്ഷയായി നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 18 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ഉൾപ്പെടെ 28 പേരാണ് സമിതിയിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ഈ ഗാനം. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന മെയ് 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം. നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17 വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 17 യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490273630.

ധ്രുവം എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതിയ ഈ ഗാനത്തിന് സംഗീതം നൽകിയത് എസ് പി വെങ്കിടേഷ്. യേശുദാസിനൊപ്പം സുജാതയാണ് ഈ ഗാനം പാടിയത്.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP Fest,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കന്മദം എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയത്. ഗിരീഷ് പൊത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ. ഫോൺ 0497276200.
2: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ച കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറുമായി ബന്ധപ്പെട്ട രണ്ടാംഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി ഇന്ത്യയും കാനഡയും. ഡൽഹി വാണിജ്യ ഭവനിൽ തിങ്കളാഴ്ച ആരംഭിച്ച ചർച്ച 4 നീണ്ടു. കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് ആതിഥേയത്വം വഹിച്ചത്. 3 ചർച്ച ജൂലൈയിൽ കാനഡയിലെ ഒട്ടാവയിൽ നടക്കും. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ കേണൽ സോഫിയ ഖുറേഷിയെക്കുറിച്ച് വർഗീയ പരാമർശം നടത്തിയ BJP മന്ത്രി കുൻവർ വിജയ് ഷായെ വിചാരണ ചെയ്യാനുള്ള അനുമതി വൈകുന്നതിൽ മധ്യപ്രദേശ് സർക്കാരിനെ വിമർശിച്ച് സുപ്രീംകോടതി. വൈകിപ്പിച്ചത് മതിയെന്നും ഉത്തരവ് പാലിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം രൂപവൽക്കരിച്ച SIT അന്വേഷണത്തിന് ശേഷം മന്ത്രിയുടെ പേരിൽ കേസെടുക്കാൻ സർക്കാരിനോട് അനുമതി തേടിയെങ്കിലും നൽകിയില്ല. അത് സൂചിപ്പിച്ചാണ് ബെഞ്ചിന്റെ പരാമർശം. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനങ്ങളുമായി നേതാക്കൾ. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്നും ഇനി പറയാനുള്ളത് പറയാനും കേൾക്കാനും തിരുത്താനും സമയം കണ്ടെത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സമാധാന കരാറിനുള്ള സാധ്യതകളെ അപകടത്തിലാക്കി ഹോർമൂസിൽ വീണ്ടും US ഇറാൻ ഏറ്റുമുട്ടൽ. കടലിടുക്കിലുണ്ടായിരുന്ന തങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ഇറാൻ തീരങ്ങളിലും US വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. കടലിടുക്കിന് സമീപമുണ്ടായിരുന്ന തങ്ങളുടെ ചരക്ക് കപ്പലിനെ US ആക്രമിച്ചെന്നും ഇറാൻ അറിയിച്ചു. ആക്രമണത്തിൽ 10 നാവികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 5 കാണാതായി. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റാണ് മരണം സ്ഥിരീകരിച്ചത്. ലോകരാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ റദ്ദാക്കി US അന്താരാഷ്ട്ര വ്യാപാര കോടതി. 1974 വ്യാപാര നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം തീരുവ ഈടാക്കൽ അനധികൃതവും നിയമവിരുദ്ധവുമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാഷിംഗ്ടൺ സ്റ്റേറ്റും കളിപ്പാട്ട നിർമ്മാതാക്കളായ ബേസിക് ഫണ്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ബർലാപ് ബാരൽ എന്നീ കമ്പനികളും നൽകിയ ഹർജിയിലാണ് വിധി. ഇവർ ഒടുക്കിയ നികുതി തിരികെ നൽകാനും കോടതി ഉത്തരവിട്ടു. February 24 150 ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും 10% തീരുവ US ഏർപ്പെടുത്തിയത്. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലായിരുന്ന 14 ലൈംഗികമായി പീഡിപ്പിക്കുകയും അനിയത്തിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് 51 കഠിന തടവും 119,000 പിഴയും വിധിച്ച് കോടതി. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കൂത്തുപറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 മാങ്ങാട്ടിടം കണ്ടംകുന്ന് ചെമ്മനപ്പറമ്പിൽ CG ശശികുമാറിനെ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ജഡ്ജി MT ജലറാണി ശിക്ഷിച്ചത്. രണ്ടാം പ്രതിയും ശശികുമാറിന്റെ ഭാര്യയുമായ PR രത്നകുമാരിയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. പിഴയായി ലഭിക്കുന്ന തുക പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നൽകണമെന്ന് ലീഗൽ അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. കോളിളക്കം സൃഷ്ടിച്ച ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടക്കേസിൽ കുറ്റപത്രം തയ്യാറായി. ജയിൽ ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ച കുറ്റപത്രത്തിൽ എണ്ണിപ്പറയുന്നു. എന്നാൽ ജയിൽ ചാട്ടത്തിന് ജയിലിനകത്തുനിന്നും പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഗേറ്റ് സോഷ്യോളജി പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ കണ്ണൂർ സ്വദേശി VR അമൽമോഹന് 1. 1993 സ്കോർ നേടിയാണ് 1. എഞ്ചിനീയറിംഗ്, ടെക്നോളജി, സയൻസ്, ആർക്കിടെക്ചർ, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ ബിരുദതലത്തിലുള്ള അറിവ് പരിശോധിക്കുന്ന ദേശീയതല പ്രവേശന പരീക്ഷയാണ് ഗേറ്റ്. കണ്ണൂരിലെ നിയുക്ത MLA TO മോഹനന്റെയും മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക VR പ്രീതയുടെയും മകനാണ് അമൽ. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. കണ്ണൂരിലെ ആറളം ഫാമിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുന്ന KM1 എന്ന ആനയെ നിരന്തരം നിരീക്ഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. KM1 എന്ന ആന ആറളം ഫാമിലെ ജനങ്ങൾക്കാകെ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഫയൽ ചെയ്ത ഉപഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് എസ് ഈശ്വർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ഫെബ്രുവരിയിൽ അനീഷ് എന്നയാൾ ഈ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഹർജിക്കാരനായ ബൈജു പോൾ മാത്യൂസ് ചൂണ്ടിക്കാട്ടി. ഭർത്താവിനൊപ്പം നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന നവവധുവിന് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ കാറിടിച്ച് ദാരുണാന്ത്യം. രണ്ട് കാറുകളും സ്കൂട്ടറും ഇടിച്ചു തെറിപ്പിച്ച് നഗരത്തെ നടുക്കിയ

0: അപകട പരമ്പരയിൽ മിനിറ്റുകൾക്കുള്ളിൽ ഒരു മരണവും ആറുപേർക്ക് ഗുരുതര പരിക്കുമേറ്റു. നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന പാലക്കാട് ചിറ്റൂർ പുൽപ്പള്ളിയിലെ നൌഷിജയാണ് കവടിയാർ കുറവൻകോണം റോഡിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. കേരളത്തിൽ വേനൽ മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിവന്ന സംഘത്തിലെ അഞ്ചുപേർ അറസ്റ്റിൽ. ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് മൂന്ന് യാത്രക്കാർ മരിച്ച എം വി ഹോണ്ടിയസ് എന്ന ഡച്ച് ആഡംബര കപ്പലിൽ രണ്ട് ഇന്ത്യക്കാരും കപ്പലിലെ രണ്ട് ജീവനക്കാർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് BCCI റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 149 പേരാണ് കപ്പലിലുള്ളത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: കരസേന മുൻ ഉപമേധാവിയും നിലവിൽ ദേശീയ സുരക്ഷാ കൌൺസിൽ മിലിറ്ററി ഉപദേഷ്ടാവുമായ ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണിയെ പുതിയ സംയുക്ത സേനാ മേധാവിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. സൈനികകാര്യ മന്ത്രാലയ സെക്രട്ടറിയുടെ ചുമതലയും അദ്ദേഹത്തിനുണ്ടാകും. പശ്ചിമബംഗാളിന്റെ 9-ാമത്തെ മുഖ്യമന്ത്രിയായി BJP നേതാവ് സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തതോടെ സംസ്ഥാനത്തെ ആദ്യ BJP സർക്കാർ നിലവിൽ വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് മേൽനോട്ടം വഹിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക നിരീക്ഷകനെ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാക്കി. സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയുടെ ഉപദേഷ്ടാവായാണ് ഡോക്ടർ സുബ്രത ഗുപ്തയുടെ നിയമനം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായതോടെ ജീവനക്കാരുടെ ശമ്പളം അടക്കം വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ. ചെലവ് ചുരുക്കലിന് ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗത്തിൽ ധാരണയായെന്നാണ് വിവരം. നിലവിലെ സ്ഥിതി തുടർന്നാൽ ജീവനക്കാരെ ശമ്പളമില്ലാതെ അവധിയിൽ വിട്ടേക്കും. സർവീസുകളും 20% വരെ വെട്ടിക്കുറച്ചേക്കും. ബോണസ് കുറക്കാനും നീക്കമുണ്ട്. അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് അന്തിമഘട്ടത്തിലെന്ന് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ജൂണിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് 260 പേരാണ് മരിച്ചത്. കേരളത്തിൽ വേനൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് റിപ്പോർട്ടുകൾ. ഓട്ടോറിക്ഷയും ടാക്സിയും ഫിറ്റ്നസ് ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ ക്ഷേമനിധി റസീത് വേണമെന്ന നിർദ്ദേശത്തിൽ ഇളവ്. ഇതില്ലെങ്കിലും ഫിറ്റ്നസ് നിഷേധിക്കരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടു. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആവശ്യമായ രേഖകളുടെ പട്ടികയിൽ ക്ഷേമനിധി രസീത് ഉൾപ്പെടുന്നില്ലെന്ന് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ സൈബർ പോലീസ് ഓഫീസ് മുറ്റത്തുനിന്ന് പോലീസിന്റെ ജീപ്പ് മോഷ്ടിച്ചു. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടെന്ന പരാതി പറയാനെത്തിയ ആളാണ് പോലീസ് ജീപ്പ് മോഷ്ടിച്ച് കടന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനനുസരിച്ച് പോലീസ് പ്രതിയെ പിടികൂടി. തൃശൂർ ചാവക്കാട് തൊഴിയൂർ സ്വദേശി കല്ലുവളപ്പിൽ ഹംസത്തിനെയാണ് ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ണൂർ റേഞ്ചിലെ വിവിധ പോലീസ് ജില്ലകളിൽ നിന്ന് സ്ഥലം മാറ്റിയ SI മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ റദ്ദാക്കി. ഡയറക്ടർ SI പ്രമോഷൻ വഴി SI ഉൾപ്പെടെ 112 പേരുടെ സ്ഥലം മാറ്റമാണ് റദ്ദാക്കിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് ഇവരെ സ്ഥലം മാറ്റിയത്. പോലീസ് ജില്ലകളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ പക്ഷേ സ്റ്റേഷനുകളിലേക്ക് നിയമനം നൽകിയിരുന്നില്ല. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതടക്കമുള്ള നിർണായക പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ ലേബർ കോഡുകളുടെ അന്തിമ ചട്ടം കേന്ദ്രം വിജ്ഞാപനം ചെയ്തു. സംസ്ഥാനങ്ങൾ കൂടി ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ പുതിയ കോഡുകൾ നടപ്പാവും. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് രൂപവത്കരിച്ച 4 ലേബർ കോഡുകൾ കഴിഞ്ഞ വർഷം നവംബർ 21 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്കും ബന്ധുക്കൾക്കും സർക്കാർ ജോലികളിൽ സംവരണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കാതെ ഡൽഹി ഹൈക്കോടതി. നയപരമായ വിഷയങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായയുടെ ബെഞ്ച് വ്യക്തമാക്കി. കോടതിയെ സമീപിച്ചതിന് ഹർജിക്കാരനെ ബെഞ്ച് ചോദ്യം ചെയ്തു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന മെട്രോ നഗരങ്ങളിൽ ബംഗളൂരു ഒന്നാമതെന്ന് റിപ്പോർട്ട്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ ആകെ കേസുകളുടെ 86% ബംഗളൂരുവിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. തീവണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മുത്തച്ഛനോടൊപ്പം ഉറങ്ങുകയായിരുന്ന തമിഴ്നാട്ടുകാരിയായ 6 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. പ്രതി കൊല്ലം അയത്തിൽ ഗാന്ധിനഗർ വടക്കേതൽ സാനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ചെങ്കോട്ട പാലരുവി എക്സ്പ്രസ് തീവണ്ടിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 സംഭവം. കഴിഞ്ഞ ദിവസം ഭർതൃമതിയായ യുവതി ഇരിക്കൂർ തട്ടുപറമ്പിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ ഇരിക്കൂർ പോലീസിൽ പരാതി നൽകി. മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലർ കെ

0: അഭിമന്യു അന്തരിച്ചു. സിപിഎം കരേറ്റ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സോഷ്യലിസ്റ്റ് നേതാവും എഴുത്തുകാരനുമായ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം 28 May വൈകിട്ട് 4 PM കോഴിക്കോട് ജൂബിലി ഹാളിൽ ചേരുമെന്ന് RJD സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. ഷീന ബോറ വധക്കേസിലെ പ്രതി ഇന്ദ്രാണി മുഖർജിക്ക് 2 സ്പെയിനിലേക്കും UK പോകാൻ അനുമതി നിഷേധിച്ച് പ്രത്യേക കോടതി. ഈ കേസിന്റെ വിചാരണ അവസാനഘട്ടത്തിലാണെന്നും വേഗം തന്നെ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രത്യേക ജഡ്ജി JP ദാരേക്കർ അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറിയെന്നും തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നെന്നും അഭിഷേക് ആരോപിച്ചു. സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം. ബാങ്കുകൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ നികുതിയിളവ് പുനഃസ്ഥാപിക്കുന്നത് സർക്കാർ പരിഗണിച്ചു വരുന്നതായി ഇന്ത്യൻ ബുള്ളിയൻ ആന്റ് ജുവലേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്ത് റവന്യൂ സ്റ്റാമ്പിന് കടുത്ത ക്ഷാമമെന്ന് റിപ്പോർട്ടുകൾ. മിക്കയിടങ്ങളിലും റവന്യൂ സ്റ്റാമ്പ് കിട്ടാനില്ല. സംസ്ഥാനത്ത് പൂർണ്ണമായും ഇ സ്റ്റാമ്പിംഗ് സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നാസിക് സെക്യൂരിറ്റി പ്രസിൽ നിന്ന് പുതിയ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നതിന് സർക്കാർ ഓർഡർ നൽകുന്നത് കുറച്ചതാണ് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. US ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവള റൺവേയിൽ വിമാനമിടിച്ച് ഒരാൾ മരിച്ചു. പാനൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പട്ടികജാതി വിഭാഗത്തിലെ 5 വനിതകൾക്ക് സ്വയം തൊഴിലിനായി ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ടൌണിൽ മെഗാ ശുചീകരണം നടത്തി.
1: തമിഴ്നാട്ടിൽ സംശുദ്ധ ഭരണത്തിന്റെ പുതുയുഗ പ്രതീക്ഷ നൽകി തമിഴക വെട്ടി കഴകം TVK നേതാവ് സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. അവിശ്വസനീയമായ ഒരു സിനിമാ കഥയെ അനുസ്മരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിനും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനും ശേഷം നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പുതിയ മുഖ്യമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നോക്കി വായിക്കുന്നതിനു പകരം മനഃപാഠമാക്കിയാണ് സത്യവാചകം വിജയ് ഏറ്റുചൊല്ലിയത്. പുതിയ സർക്കാരിന്റെ ആദ്യ 3 ഉത്തരവുകളിൽ സത്യപ്രതിജ്ഞാവേദിയിൽ വെച്ച് തന്നെ വിജയ് ഒപ്പുവെച്ചു. 200 വരെ വൈദ്യുതി സൗജന്യമാക്കി. സ്ത്രീ സുരക്ഷയ്ക്കായി സിംഗപ്പെൺ ദൌത്യസേന. മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് സംസ്ഥാന വ്യാപകമായി ദൌത്യസംഘങ്ങളെ നിയോഗിച്ചു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രമിറക്കും. കുട്ടമ്പുഴ വടാട്ടുപറ ഇടമലയാർ പുഴയിൽ പലവൻപടിക്കടവിൽ കുളിക്കാനിറങ്ങിയ 3 ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. തിരുവനന്തപുരം പൂവാർപൊട്ടയിൽ വിഷ്ണു ഭവനിൽ VB ഹരീഷ്, കോട്ടയം കൊടുങ്ങൂർ ചാമമ്പതാൽ പുതുപ്പറമ്പിൽ അതുൽരാജ്, ചങ്ങനാശ്ശേരി മടുക്കുമോട് പ്ലാമോട്ടിൽ ബിയോണ്ട് ബിജു എന്നിവരാണ് മരിച്ചത്. കോതമംഗലം തങ്കളം മാർ ബസേലിയസ് ഡെന്റൽ കോളേജ് 3 വർഷ വിദ്യാർത്ഥികളാണ്. സംസ്ഥാന സർക്കാരിന്റെ ചില നയ തീരുമാനങ്ങൾ അടിസ്ഥാന വിഭാഗങ്ങളെ അകറ്റിയെന്ന് CPI. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടിയതിന് ഇതൊരു കാരണമാണെന്ന് പാർട്ടി ദേശീയ കൌൺസിൽ വിലയിരുത്തി. ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിച്ചതും കള്ളുചെത്ത് പോലുള്ള പരമ്പരാഗത വ്യവസായ മേഖലകളെ അവഗണിച്ചതുമെല്ലാം ഇടതുനയത്തിന് ചേർന്നതല്ലെന്നാണ് CPIയുടെ വിമർശനം. റോഡപകടങ്ങളിൽ പരിക്കേറ്റ ആശുപത്രിയിൽ എത്തുന്നവർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 1.5 ലക്ഷം രൂപയുടെ സൌജന്യ സഹായ പദ്ധതി PM രാഹത്ത് കേരളത്തിൽ നടപ്പായില്ല. റോഡപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ എത്തുന്നവർക്ക് പണമില്ലെങ്കിൽ ചികിത്സ നിഷേധിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചത്. 1.5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം അപര്യാപ്തമാണെന്നും 3 ലക്ഷം രൂപയെങ്കിലും വേണമെന്നുമാണ് സംസ്ഥാന സർക്കാർ നിലപാട്. തുക വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണെന്നും അതിനാലാണ് പദ്ധതി വൈകുന്നതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. കിൻഫ്ര വ്യവസായ പാർക്ക് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുത്തതിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഇതുവരെ എന്തൊക്കെ നടപടികൾ എടുത്തുവെന്ന റിപ്പോർട്ടും നൽകണം. ചാലട് സ്വദേശി മുണ്ടയാടൻ വിജയൻ അഡ്വക്കേറ്റ് CK മോഹൻ മുഖേന നൽകിയ പരാതിയിലാണ് ഉത്തരവ്. അന്തരിച്ച മട്ടന്നൂർ നഗരസഭാ കൌൺസിലറും CPM കരറ്റ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ KK അഭിമന്യുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. ഉരുവച്ചൽ ടാക്സി സ്റ്റാൻഡിലും വീട്ടിലും നഗരസഭ ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ 100 പേരാണ് എത്തിച്ചേർന്നത്. ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനം 4.5 പിന്നിടുന്നതിന്റെയും സ്ഥാപകൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ 70th ജന്മദിന ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ 100 പ്രവർത്തകരും ആരാധകരും ഒത്തുചേർന്ന സമ്മേളനത്തിൽ പ്രസ്ഥാനം നടത്തിവരുന്ന സേവനങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഈ ശ്രമങ്ങൾ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വികസന യാത്രയിൽ ഗണ്യമായ സംഭാവനകളാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന മനസ്സിനെ ഒഴുകുന്ന നദിയോടാണ് നാം ഉപമിക്കാറുള്ളതെന്നും മനസ്സിലെ മാലിന്യം ഒഴുക്കിക്കളയാൻ പ്രാർത്ഥന കൊണ്ടാകുമെന്നും ധർമ്മസംഘം ട്രസ്റ്റ് ചെയർമാൻ ശുഭാംഗാനന്ദ സ്വാമി പറഞ്ഞു. മാഹി ഇ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഗുരുധർമ്മ പ്രചരണ സഭ നടത്തിയ ശാരദാ പ്രതിഷ്ഠ വാർഷികവും ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്തും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴ പെയ്തതോടെ മലയോര മേഖലയിൽ ഓട്ടുറുമ ശല്യം വർദ്ധിച്ചു. വീടുകളിലെയും കെട്ടിടങ്ങളിലെയും ചുമരിലും ഓടുകൾക്കിടയിലും പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പ്രാണികളാണ് ഓട്ടുറുമ. പുതുമഴ തുടങ്ങിയതിൽ പിന്നെ ഈ പ്രാണികളുടെ ശല്യത്തിൽ ദുരിതം പേറുകയാണ് മലയോര മേഖലയിലെ വീട്ടുകാർ. ഉറുദു ഭാഷ ദേശീയ ഐക്യത്തിനും വിപ്ലവത്തിനും നേതൃത്വം നൽകിയ ഭാഷയാണെന്ന് ഡോക്ടർ വി ശിവദാസൻ MP കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദ്വിദിന ലീഡേഴ്സ് ക്യാമ്പ് പർവാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ ആൾ പോലീസ് ജീപ്പ് മോഷ്ടിച്ച് കടന്ന സംഭവത്തിൽ രണ്ട് തലത്തിൽ അന്വേഷണം തുടങ്ങി. പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണവും ജീപ്പ് മോഷണത്തെക്കുറിച്ച് മറ്റൊരു അന്വേഷണവുമാണ് നടക്കുന്നത്.
2: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: സംസ്ഥാനത്ത് ഭരണമാറ്റം വന്നിരിക്കെ PM ശ്രീ ഉടൻ നടപ്പിലാക്കാൻ കേന്ദ്ര സമ്മർദ്ദം. പദ്ധതി നടപ്പാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ഒപ്പിടാതെ മാറി നിൽക്കുന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കും കത്തയച്ചു. രാജ്യത്തെ കോടതി സേവനങ്ങൾ ഒരു കുടക്കീഴിലാക്കുന്ന ഒരു കേസ് ഒരു ഡാറ്റ പദ്ധതി പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. കേസ് വിവരങ്ങൾ ക്രോഡീകരിച്ച് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാനും കേസ് മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് പ്രഖ്യാപിച്ചത്. ഹൈക്കോടതി, ജില്ലാ പ്രാദേശിക കോടതികൾ എന്നിവയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്ര ഡാറ്റാബേസ് പൊതുജന സേവനം കാര്യക്ഷമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കിയാൽ സ്വകാര്യ ബസ്സുകളടങ്ങുന്ന പൊതുഗതാഗത മേഖല തകരുമെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ ബസ്സുടമകൾ രംഗത്ത്. ആശങ്ക പരിഹരിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിണറായി വിജയൻ ധാർമ്മിക ഉത്തരവാദിത്വമേൽക്കേണ്ട കാര്യമില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ നേതൃത്വമാണ് ഉത്തരവാദികൾ. പരിശോധനകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം ആവശ്യമെങ്കിൽ നേതൃമാറ്റമടക്കം സ്വീകരിക്കുമെന്നും MA ബേബി പറഞ്ഞു. കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ പരീക്ഷ രഹസ്യമായി നടത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് KSU പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. ഒഴിവുള്ള പ്യൂൺ, നൈറ്റ് വാച്ച്മാൻ സ്ഥിരം തസ്തികയിലേക്കാണ് പരീക്ഷ നടത്താനിരുന്നത്. രണ്ടു പതിറ്റാണ്ട് പിന്നിട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി June 30 അവസാനിക്കും. July 1 മുതൽ പുതിയ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ നടപ്പിലാക്കും. 125 ദിവസത്തെ തൊഴിലുറപ്പ് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി ഗ്രാമീണ വികസനത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് മന്ത്രാലയം അവകാശപ്പെട്ടു. കർണാടകയിൽ ശൃംഗേരി നിയമസഭാ മണ്ഡലത്തിൽ തപാൽ വോട്ടുകൾ വീണ്ടും എണ്ണുന്നതിനുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും കോടതി തടഞ്ഞതോടെ കോൺഗ്രസിന്റെ TD രാജഗൌഡയ്ക്ക് താൽക്കാലികമായി MLA സ്ഥാനം തിരിച്ചുകിട്ടി. വിദ്യാർത്ഥി വിസയിൽ സ്കോട്ട്ലൻഡിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥി സ്കോട്ടിഷ് പാർലമെന്റായ ഹോളിറൂഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഗവേഷണ പഠനത്തിനായി 4 വർഷം മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് സ്കോട്ട്ലൻഡിലെത്തിയ മണിവർണ്ണനാണ് സ്കോട്ടിഷ് ഗ്രീൻസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന ചന്ദ്രനാഥ് രഥിന്റെ വധവുമായി ബന്ധപ്പെട്ട് 3 പേർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. എന്നാൽ കൊലപാതകത്തിന്റെ പ്രേരണയെന്തെന്ന് ഇനിയും വ്യക്തമല്ല. അടക്കാത്തോട് മോസ്കോയിൽ വളർത്തുനായയെ പുലി ആക്രമിച്ചു കൊന്നു. ഉപ്പുകുന്നൽ സാബുവിന്റെ വളർത്തുനായയാണ് പുലി കൊന്നു തിന്നത്. മണത്തണ സെക്ഷന് കീഴിലുള്ള വനപാലകർ നടത്തിയ പരിശോധനയിൽ പുലിയാണ് നായയെ ആക്രമിച്ചതെന്ന് സ്ഥിരീകരിച്ചു. ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാഗമായി ഇടിമിന്നലുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ ഓറഞ്ച് ബുക്കിലാണ് മുന്നറിയിപ്പ്. ഉരുവച്ചാൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് സബ് പോസ്റ്റ് ഓഫീസായി ഉയർത്തി. തലശ്ശേരി പോസ്റ്റൽ സൂപ്രണ്ട് K. മനോജ് ഉദ്ഘാടനം ചെയ്തു. ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന് 670-707 എന്ന പുതിയ പിൻകോഡ് നിലവിൽ വന്നു. പുതിയ ക്രമീകരണ പ്രകാരം മാലൂർ, കാഞ്ഞലേരി, ശിവപുരം, തില്ലങ്കേരി, കയനി എന്നീ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകൾ ഇനി ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന് കീഴിലാണ് പ്രവർത്തിക്കുക.

0: ഈ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളുടെയും പിൻകോഡ് 670-707 ആയിരിക്കും.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഇന്ധന വില വർധനയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ മൊത്തവിൽപ്പന നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി എണ്ണക്കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പ്രതിദിനം

0: ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകൾ 2 ആഴ്ചക്കകം അടക്കണമെന്ന് മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടു. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്കു സമീപം നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരനെ വധിച്ചു. കൃഷ്ണഘാട്ടി സെക്ടറിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. രാജ്യത്തുടനീളം കോടതികളുടെ നവീകരണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മാർഗരേഖ തയ്യാറാക്കാൻ ഉന്നതതല സമിതി പ്രഖ്യാപിച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, പ്രാദേശിക കോടതികൾ എന്നിവയുടെ ആധുനീകരണത്തിനാണ് സമിതി. സ്കൂൾ തുറക്കും മുൻപേ എല്ലായിടത്തും പാഠപുസ്തകങ്ങൾ എത്തുമെന്ന് സർക്കാരിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ KBPS മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ബംഗാളിൽ SIR ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കപ്പെട്ടവർക്കും ട്രിബ്യൂണലിന്റെ തീരുമാനം കാത്തുകഴിയുന്നവർക്കും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കില്ല. മന്ത്രി അഗ്നിമിത്ര പാലാണ് ഇക്കാര്യം അറിയിച്ചത്. ഉണ്ടക്കൊപ്ര വിപണിയിൽ കേരളത്തെ ബഹുദൂരം പിന്നിലാക്കി കർണാടകയുടെ കുതിപ്പ്. കേരളത്തിലേതിനേക്കാൾ ക്വിന്റലിന് 8,000 രൂപയോളം കൂടുതലുണ്ട് കർണാടക വിപണിയിൽ. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ഹനിക്കാനോ അതിലേക്ക് കടന്നുകയറാനോ സാധിക്കില്ലെന്ന് സുപ്രീംകോടതി. ശബരിമല ക്ഷേത്രത്തിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുന്ന ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് BV നാഗരത്നയാണ് പരാമർശം നടത്തിയത്. നഴ്സസ് ദിനത്തിന്റെ ഭാഗമായി ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. മലയാളികളായ മേജർ ജനറൽ PV ലിസമ്മ, ദീപ ബിജു, VS മഞ്ജുമോൾ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. അസം മുഖ്യമന്ത്രിയായി തുടർച്ചയായ 2 തവണ ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗുവാഹട്ടി ഖാനാപാറ വെറ്ററിനറി കോളേജ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മലപ്പുറം മങ്കടക്കടുത്ത് വെള്ളിലയിൽ മലമുകളിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇരിട്ടി മാക്കൂട്ടം ചുരം പാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശിക്ക് ദാരുണാന്ത്യം. കുടക് ഹെഗളയിലെ ഹോംസ്റ്റേ ഉടമ മുണ്ടയാട് എളയാവൂർ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻവശം നീലാംബരിയിൽ KN ബാലകൃഷ്ണനാണ് മരിച്ചത്. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ 31 വരെ ലഭ്യമാകും. ജില്ലയിലെ 23,512 കുട്ടികളിൽ 7,959 പേർ നേരിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിച്ചു. 31-നുള്ളിൽ വാക്സിൻ നൽകാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലയിലെ 112 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ പരീക്ഷ രഹസ്യമായി നടത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് പരീക്ഷ തടഞ്ഞ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ ടൌൺ പോലീസ് കേസെടുത്തു. സൊസൈറ്റി സെക്രട്ടറിയുടെ പരാതിയിലാണ് കേസ്. റേഷൻ കടകൾ വഴി അന്ത്യോദയ അന്നയോജന കാർഡുടമകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പഞ്ചസാരയുടെ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചു. സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് സബ്സിഡി നിരക്കിൽ പഞ്ചസാര ലഭിച്ചിരുന്നത്. പ്രതിമാസം 1 കിലോഗ്രാം പഞ്ചസാര 27 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. ബാലസാഹിത്യകാരിയും ചെറുകഥാകൃത്തുമായ എഴുത്തുകാരി സജിനി പവിത്രൻ അന്തരിച്ചു. കേരളത്തിന്റെ ഗാന്ധിയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി സാമൂഹിക പ്രവർത്തക മേധാ പട്കർ. സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കേരളീയ കലകളുടെ മുഖ്യ പഠന കേന്ദ്രമായ കേരള കലാമണ്ഡലം അച്ചടിച്ച അവതരണ പാഠപുസ്തകങ്ങളുടെ പുസ്തക ചിട്ടയോടെയായിരിക്കും ഇനി പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാരംഭം കുറിക്കുക. ആശാന്റെ മുഖഭാവ പകർച്ചയും വിരലുകളിൽ വിരിയുന്ന നടനമുദ്രകളും കണ്ടുമാത്രം പകർത്തുന്ന ഗുരുകുല പഠനത്തിന് ഇതോടെ തിരശീല വീഴും.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ തീരുവ 6% നിന്ന് 15% ഉയർത്തി. വെള്ളിയുടെ തീരുവ 15% പ്ലാറ്റിനത്തിന്റേത് 6.40 നിന്ന് 15.4% വർദ്ധിപ്പിച്ചു. May 13 മുതൽ അടിയന്തര പ്രാബല്യത്തോടെയാണ് വർധന നടപ്പിലാക്കിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസെടുത്ത CBI വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. രാജസ്ഥാന് പുറമെ മഹാരാഷ്ട്ര, കേരളം, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിലാണ് അന്വേഷണം. ചോർച്ചയുമായി ബന്ധപ്പെട്ട് നാസിക് ക്രൈംബ്രാഞ്ച് പിടികൂടിയ മെഡിക്കൽ വിദ്യാർത്ഥി ശുഭം ഗൈർനാറിനെ CBIക്ക് കൈമാറും. തമിഴ്നാട്ടിൽ 62

0: വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ ദ്രാവിഡ ഇതര പാർട്ടിയായ ടി വി കെ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. വിശ്വാസ വോട്ടെടുപ്പിൽ ജോസഫ് വിജയ് നയിക്കുന്ന സർക്കാരിനെ 144 അംഗങ്ങൾ പിന്തുണച്ചു. 234 അംഗ സഭയിൽ 118 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്നതോടെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി തന്റെ സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വണ്ടികൾ പകുതിയായി കുറക്കാനാണ് നിർദ്ദേശം. ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്നും ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും വർക്ക് ഫ്രം ഹോം സമ്പ്രദായം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലും വഡോദരയിലും മോദി പ്രസംഗിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആരോഗ്യമന്ത്രി JP Nadda അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറച്ചു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ പര്യടനം റദ്ദാക്കി. കേന്ദ്രമന്ത്രിമാരടക്കം ചെലവ് ചുരുക്കലിലേക്ക് നീങ്ങുകയാണെന്നും എല്ലാവരും തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. CBSE 12 ക്ലാസ് പരീക്ഷയിലെ വിജയശതമാനത്തിൽ രാജ്യത്ത് തിരുവനന്തപുരം മേഖല ഒന്നാമത്. കഴിഞ്ഞ വർഷം 2 സ്ഥാനത്തായിരുന്ന തിരുവനന്തപുരം മേഖല ഇക്കുറി 95.62% വിജയത്തോടെയാണ് ഒന്നാമതെത്തിയത്. ചെന്നൈ മേഖല 2 ബാംഗ്ലൂരു 3. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ മന്ദിരത്തിന് സമീപമുള്ള ലോക് നിവാസിൽ ബുധനാഴ്ച രാവിലെ 9:36 വന്ദേമാതരം ആലപിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഒരാൾ ഹിന്ദുവായി തുടരാൻ ക്ഷേത്രത്തിൽ പോകണമെന്നോ ആചാരം അനുഷ്ഠിക്കണമെന്നോ നിർബന്ധമില്ലെന്ന് സുപ്രീംകോടതി. സ്വന്തം വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നത് പോലും ഒരാളുടെ വിശ്വാസം തെളിയിക്കാൻ മതിയായ കാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. ഹിന്ദുമതം ഒരു ജീവിത രീതിയാണെന്നും ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 15-ാം ദിവസത്തെ വാദത്തിനിടെ കോടതി പറഞ്ഞു. കാട് വെട്ടിത്തെളിക്കുന്ന കൃഷിയിടത്തിലെത്തിയ അധ്യാപകൻ പെരുന്തേനീച്ചയുടെ കുത്തേറ്റു മരിച്ചു. പനത്തടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ വളാന്തോട് ചാമുണ്ടിക്കുന്നിലെ C. വിജയകുമാറാണ് മരിച്ചത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: VD സതീശൻ കേരളത്തിന്റെ 24-ാമത്തെ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 13-ാമത്തെ നേതാവാണ്. 11 ദിവസത്തെ തർക്കങ്ങൾക്കും അനിശ്ചിതത്വത്തിനുമൊടുവിലാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ചത്. താൻ അടിയുറച്ച പാർട്ടിക്കാരനാണെന്നും അതിനാൽ VD സതീശനെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിനെ സർവാത്മന സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണെന്നും KC വേണുഗോപാൽ. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷത്തോടെ UDFനെ അധികാരത്തിലേറ്റിയത്. ഈ പദവി വ്യക്തിപരമായി കിട്ടിയതല്ല, പുതിയ കേരളം സൃഷ്ടിക്കാനും പുതുയുഗത്തിന് തുടക്കമിടാനും കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും നിർവചനം തിരുത്തും. അത് ജനങ്ങൾക്കു വേണ്ടിയുള്ള കഠിനാധ്വാനവും അർപ്പണബോധത്തോടെ നടത്തുന്ന പ്രവൃത്തിയുമാണെന്ന് നിർവചിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. VD സതീശനെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വീണ്ടും അവഗണിക്കപ്പെട്ടതിനാൽ താനിനി മന്ത്രിസഭയിലേക്കില്ലെന്നും ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ അറിയിച്ചെന്നാണ് വിവരം. കേരള മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങ് സെക്രട്ടേറിയറ്റിന് പിന്നിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. തിങ്കളാഴ്ച രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സമ്പൂർണ്ണ ക്യാബിനറ്റിനാണ് ശ്രമം. മുഖ്യമന്ത്രിയും കോൺഗ്രസ് ഘടകകക്ഷി മന്ത്രിമാരും ഉൾപ്പെടെ 21 മന്ത്രിമാരാകും ഉണ്ടാവുക. സർക്കാരിന്റെ തുടക്കത്തിൽ ജനപ്രിയ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കരുതെന്നും സാമ്പത്തികമായി തകർന്ന സംസ്ഥാനത്തെ കരകയറ്റാൻ മുണ്ടുമുറുക്കി ഉടുക്കേണ്ടിവരുമെന്നും അതിനുള്ള സാവകാശം VD സതീശന് നൽകണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തന്നെ സന്ദർശിക്കാനെത്തിയ സതീശനൊപ്പം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പദം ഒരു ദൈവനിയോഗമായി കാണുന്നുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ഇത് വ്യക്തിപരമായി കിട്ടിയ നേട്ടമായി കാണുന്നില്ല. വലിയ വിജയത്തിന് സഹായിച്ചത് AICCയാണ്. ആ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിച്ചത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. ഇന്ദിരാഭവനിൽ VD സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിച്ചതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ CPMM നിശ്ചയിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിനിടയിലാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇതോടെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ സാന്നിധ്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. ഇതിൽ പിണറായിയെ കക്ഷി നേതാവായി നിശ്ചയിക്കാൻ തീരുമാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരും അധികാരമേൽക്കാനാണ് ഒരുക്കം.

0: ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ അവസാന സംഘവും യാത്ര തിരിച്ചതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. കണ്ണൂർ വിമാനത്താവളം വഴി 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി യാത്ര തിരിച്ചത്. 13 സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഡൽഹിയിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനതരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ഗാനതരംഗത്തിലൂടെ കേൾക്കാം രാഗം എന്ന 1975 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങൾ. എ ഭീംസിംഗിന്റെ സംവിധാനം, എൻ പി അലിയുടെ നിർമ്മാണം, അടൂർബാസി, ജോസ് പ്രകാശ്, ശാരദ, ലക്ഷ്മി എന്നിവർ ചിത്രത്തിൽ പ്രധാനമായും വേഷമിടുന്നുണ്ട്. കൂടാതെ ബഹദൂർ ശങ്കരാടി, കാവ്യൂർ പൊന്നമ്മ, മോഹൻ ശർമ്മ, ടി പി മാധവൻ, മല്ലിക സുകുമാരൻ, സുകുമാരി, പ്രേമ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലിൽ ചൗധരിയാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത്. യേശുദാസ്, പി സുശീല, എസ് ജാനകി, വാണി ജയറാം എന്നിവർ ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിക്കുന്നു. കേൾക്കാം യേശുദാസ് ആലപിച്ച ഗാനം ആ കയ്യിലോ എന്ന് ആരംഭിക്കുന്നു.

കഥാതിരകഥ സംഭാഷണം എസ് എൽ പുരം സദാനന്ദനാണ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥ, ഒരു ദിവസം മന്ദിയും യുവതിയുമായ ശ്രീദേവിയെ ബാബു ഒരു കടൽക്കരയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ശ്രീദേവിയാകട്ടെ കസ്തൂർബ അന്താലയത്തിലെ ഒരു അന്തേവാസിയാണ്. ആ ശ്രീദേവിയെ കാണുന്നതോടുകൂടി ബാബുവിന് അവളോട് അനുകമ്പ തോന്നുകയും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തുടർന്ന് ശ്രീദേവി പലപ്പോഴും ബാബുവിന്റെ ആ വിശ്വനാഥമേനോന്റെ വീട്ടിലേക്ക് വരുന്നു. അത് പതിവാവുന്നു. ഒരു ഗാനം കേട്ടിട്ട് കഥയിലേക്ക് തിരിച്ചു വരാം. അമ്പാടി പൂങ്കുയിലെ എന്ന് തുടങ്ങുന്ന പി. സുശീൽ ആലപിച്ച ഗാനം കേൾക്കാം.

ധർമ്മപാലൻ പണക്കാരനും പിശുക്കനുമാണെങ്കിലും സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരുക്കവുമാണ്. പക്ഷേ മകൻ മധു അച്ഛന്റെ സ്വഭാവക്കാരനല്ല. അവൻ പലപ്പോഴും വിശ്വനാഥമേനോന്റെ വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം മധു ശ്രീദേവിയെ വിശ്വനാഥമേനോന്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അന്ത്യയാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ മധു ശ്രീദേവിയെ സ്നേഹിക്കുന്നു. ധർമ്മപാലൻ തന്റെ മകൻ ഒരു അന്ത്യയെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പ്രധാന കാരണം പെൺകുട്ടിക്ക് പണം ഇല്ല എന്നത് തന്നെയാണ്. പക്ഷേ വിശ്വനാഥ മേനോൻ ശ്രീദേവിയെ തന്റെ മകളായി ദത്തെടുക്കാനുള്ള സന്നദ്ധത കാണിക്കുകയും അങ്ങനെ ശ്രീദേവിയെ തന്റെ സഹോദരിയായി കിട്ടുകയെന്നുള്ള ബാബുവിന്റെ ആഗ്രഹം നടക്കുകയും ചെയ്യുന്നു. യേശുദാസ് ആലപിച്ച ഗുരുവായൂരപ്പൻ എന്ന ഗാനം.

ഒരു ദിവസം തന്റെ ജന്മദിന പാർട്ടിയിലെ ആഹ്ലാദ തിമർപ്പിനിടയിൽ ബാബു തളർന്നു വീഴുന്നു. എങ്കിലും രാഗം വീണ്ടും ഒഴുകുന്നു. തുടർന്നുള്ള ബാബുവിന്റെ അസുഖവും അതെങ്ങനെ ബാബുവിന്റെ കുടുംബം നേരിടുന്നു എന്നതുമാണ് രാഗം എന്ന ചിത്രത്തിന്റെ കഥ. ഇനി ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രാഗം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലിൽ ചൗധരിയാണ് സംഗീതമൊരുക്കിയത്. യേശുദാസ്, പി സുശീല എസ് ജാനകി, വാണിജയറാം എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചത്. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായി

0: ആവശ്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്രഗാനങ്ങൾ. വൈകുന്നേരം 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ടീ ടൈം ടോക്ക്. 8:00 ആഴ്ച വൃത്താന്തം. 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള സർക്കാർ രൂപവൽക്കരണത്തിന് UDF നടപടികൾ വേഗത്തിലാക്കി. ഘടകകക്ഷികളുമായി മന്ത്രിമാരുടെ എണ്ണവും വകുപ്പുകളും സംബന്ധിച്ച ധാരണയിൽ എത്താൻ ഇന്ന് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടത്തും. ഇതിനിടെ അനൌദ്യോഗികമായുള്ള ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. ഇതിന് മുന്നോടിയായി സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തി കണ്ടു. മുൻ സർക്കാർ ആരംഭം കുറിച്ച വികസന പദ്ധതികൾ മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ നിയുക്ത മുഖ്യമന്ത്രി തങ്ങൾ വിമർശിച്ച കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ വരുത്തുമെന്ന് വ്യക്തമാക്കി. മുൻ സർക്കാരിന്റെ കാലത്തെ പൊതുജനങ്ങളുടെ എതിർപ്പിനിടയാക്കിയ ചില കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തുമെന്ന പ്രഖ്യാപനം VD സതീശൻ നടത്തി. സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്കുള്ള നിയന്ത്രണത്തെ മുൻപ് എതിർത്തിരുന്ന അദ്ദേഹം അക്കാര്യത്തിൽ സ്വീകരിക്കാവുന്ന നടപടി എന്തെന്ന് പരിശോധിക്കുമെന്നും പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനവേളയിൽ ഇന്ധനം, പ്രതിരോധം, ഷിപ്പിംഗ് എന്നീ മേഖലകളിൽ സുപ്രധാന കരാറുകൾ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ $500 കോടി ഏകദേശം 47.964 കോടി രൂപ നിക്ഷേപങ്ങൾ നടത്തുമെന്ന് UAE വാഗ്ദാനം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒടുവിൽ രാജ്യത്ത് ഇന്ധനവിലയും ഉയർത്തി. ഇതോടെ ഇന്നലെ കൊച്ചി നഗരത്തിൽ പെട്രോൾ ലിറ്ററിന് 3.7 രൂപ ഉയർന്ന് 108.76 രൂപയിൽ എത്തി. ഡീസലിന് 3.16 രൂപ ഉയർന്ന് 97.65 രൂപയും ആയി. ഇതിനു മുൻപ് 2023 ഏപ്രിൽ 1 കേരളത്തിൽ ഇന്ധനവിലയിൽ മാറ്റം വന്നത്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ NEET UG പരീക്ഷ June 21 വീണ്ടും നടത്തും. പരീക്ഷ എഴുതാനുള്ള നഗരം തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുമെന്നും June 14 അഡ്മിറ്റ് കാർഡ് നൽകുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. പരീക്ഷാ ദൈർഘ്യം 15 മിനിറ്റ് കൂട്ടും. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. SSLC പരീക്ഷയിൽ കണ്ണൂർ ജില്ലയുടെ വിജയശതമാനം 99.67. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് വിജയശതമാനത്തിൽ ഒന്നാമതായ ജില്ലയ്ക്ക് ഇത്തവണ 3rd സ്ഥാനം. 2022, 2023, 2025 വർഷങ്ങളിൽ കണ്ണൂർ ജില്ലയ്ക്കായിരുന്നു 1rd സ്ഥാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ പരാജയമാണ് ഉണ്ടായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി ഘടകങ്ങളിൽ എല്ലാം ചർച്ച ചെയ്യും. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യപ്രതിജ്ഞാ ചടങ്ങ് LDF ബഹിഷ്കരിക്കില്ലെന്നും പുതിയ സർക്കാർ വരുമ്പോൾ പ്രതിപക്ഷ മര്യാദയോടെയുള്ള നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. VD സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ചേരാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടതോടെ പരിഭവത്തിലായിരുന്ന രമേശ് ചെന്നിത്തല കടുംപിടുത്തം വിട്ട് സഹകരണ മനോഭാവത്തിലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ആഭ്യന്തര വകുപ്പാണെങ്കിൽ മന്ത്രിസഭയിൽ ചേരാമെന്ന സന്നദ്ധതയാണ് രമേശിന്റെ ക്യാമ്പ് അറിയിച്ചത്. സാമ്പത്തികമായി തകർന്ന സംസ്ഥാനത്തെ കരകയറ്റാൻ മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പരാമർശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. കൊല്ലത്ത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. March 31 എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കിയ ശേഷം 6,000 കോടി രൂപയോളം ട്രഷറിയിൽ മിച്ചമുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NEET ചോദ്യക്കടലാസ് ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന പൂനെയിലെ കെമിസ്ട്രി അധ്യാപകൻ അറസ്റ്റിൽ. പ്രാദേശിക കോളേജിൽ രസതന്ത്രം അധ്യാപകനായിരുന്ന PV കുൽക്കർണിയെയാണ് CBI അറസ്റ്റ് ചെയ്തത്. NEET ചോദ്യപേപ്പർ തയ്യാറാക്കിയ സമിതിയിലെ അംഗമായിരുന്നു കുൽക്കർണി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനം ലാഭിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് വെർച്വൽ മോഡിലേക്ക് മാറാൻ സുപ്രീംകോടതി തീരുമാനം. എല്ലാ ആഴ്ചയിലും തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ പൂർണ്ണമായും വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ഓൺലൈൻ വാദമായിരിക്കും നടക്കുക. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഹൈബ്രിഡ് രീതിയാകും. പെട്രോൾ ഡീസൽ വിലവർദ്ധനയിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. ഇന്ധനവില രാജ്യത്ത് പണപ്പെരുപ്പം കൂട്ടാനും വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയ്ക്കാനും വഴിയൊരുക്കുമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ജോലിയില്ലാത്ത യുവജനങ്ങളെ പാറ്റകളോട് ഉപമിച്ച് രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സീനിയർ പദവി ആവശ്യപ്പെട്ട് അഭിഭാഷകൻ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ശകാരം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇടവപ്പാതി 26 തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആകാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ്. ഇനിയുള്ള ദിവസങ്ങളിലും കേരളത്തിൽ ശക്തമായ മഴ തുടരാനാണ് സാധ്യത. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കരയിൽ ആദ്യം കടക്കുന്നത് കേരളത്തിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ശനിയാഴ്ച എത്തുമെന്നാണ് പ്രവചനം. മധ്യപ്രദേശ് ധാറിലെ ഭോജ്ശാല കമാൽ മൗല പള്ളി സമുച്ചയ തർക്കത്തിൽ നിർണായക വിധിയുമായി മധ്യപ്രദേശ് ഹൈക്കോടതി. ഭോജ്ശാല സരസ്വതി ക്ഷേത്രമാണെന്നും പരിപാലനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനും പുരാവസ്തു ഗവേഷണ വകുപ്പിനും തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച സ്ഥലത്ത് നിസ്കരിക്കാൻ അനുമതി നൽകുന്ന ASIയുടെ 2003 ഉത്തരവ് കോടതി റദ്ദാക്കി. സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവിലയിൽ ഉണ്ടായത് വൻ ഇടിവ്. പവന് 3,240 രൂപ കുറഞ്ഞ് 115,800 രൂപയിലെത്തി. വിനിമയ വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ ഇടിവ് തുടരുന്നു. ഇന്നലെ വ്യാപാരത്തിനിടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞ് 96.14 വരെ എത്തി. ആദ്യമായാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 96 കടക്കുന്നത്. 2025-2026 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പണത്തിന് തുടക്കമാവുന്നു. ഇതിന് മുന്നോടിയായി ITR 1, ITR 4 ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള എക്സൽ യൂട്ടിലിറ്റി സൗകര്യം ലഭ്യമാക്കിയതായി വകുപ്പ് അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനത്തിനായി 25 മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പലറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റിൽ അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടപ്പാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സമൂഹമാധ്യമങ്ങളുടെ തള്ളിക്കയറ്റത്തിനിടയിലും പുതിയ എഴുത്തുകാർ വരുന്നത് പ്രതീക്ഷ നൽകുന്നെന്നും എന്നാൽ സാഹിത്യത്തിലെ തിരസ്കരണങ്ങളെ സ്വീകരിക്കാൻ അവർ തയ്യാറാകണമെന്നും എഴുത്തുകാരൻ ബെന്യാമിൻ. കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്ത് ചെറുവണ്ണൂർ കക്കറമുക്കിൽ കാറിന് തീപിടിച്ച് ഗർഭിണി പൊള്ളലേറ്റ് മരിച്ചു. കക്കറമുക്ക് പുവത്തിച്ചാലിൽ സോനയാണ് മരിച്ചത്. കാറോടിച്ചിരുന്ന ഭർത്താവ് രജിൻലാൽ പൊള്ളലേറ്റ് ചികിത്സയിലാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച കേസിൽ അധ്യാപകൻ ഡോക്ടർ KM റാം നൽകിയ മുൻകൂർ ജാമ്യഹർജിയിൽ വിശദീകരണത്തിന് സർക്കാർ സമയം തേടി. തുടർന്ന് ജസ്റ്റിസ് MB സ്നേഹലതയുടെ ബെഞ്ച് ഹർജി 21 പരിഗണിക്കാൻ മാറ്റി. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിനജല പ്രശ്നത്തിന് പരിഹാരമായി പാറപ്പുറം റെഗുലേറ്റർ തുറന്നു. 13, 14, 15 വാർഡുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴുക്കിവിട്ട് പ്രശ്നം പരിഹരിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. കണ്ണൂർ പയ്യാമ്പലത്ത് നിയന്ത്രണം വിട്ട കാർ തട്ടുകടയിലേക്ക് ഇടിച്ചുകയറി. തൊട്ടടുത്ത ശ്മശാനത്തിന്റെ മതിലും തകർത്താണ് നിന്നത്. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്നലെ പുലർച്ചെയാണ് അപകടമുണ്ടായത്. സംസ്ഥാന പാതയിലെ വളക്കയിൽ ഓട്ടത്തിനിടെ സ്വകാര്യ ബസ് കത്തിനശിച്ചു. ഇരിട്ടി തളിപ്പറമ്പ് റൂട്ടിലോടുന്ന തേലക്കാടൻസ് ബസ്സിനാണ് തീപിടിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:40 സംഭവം. ഇരിട്ടിയിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് സർവീസ് നടത്തുന്നതിനിടെ വളക്കൈ പാലം കഴിഞ്ഞതോടെയാണ് അപകടം. എഞ്ചിന്റെ ഭാഗത്തുനിന്ന് പുക ഉയരുന്നത് കണ്ട ഡ്രൈവർ തലവിൽ സ്വദേശി KB ഹരി ബസ് റോഡരികിൽ നിർത്തിയ ശേഷം ആളുകളോട് പെട്ടെന്ന് ചാടിയിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. 30 യാത്രക്കാരുണ്ടായിരുന്ന ബസ്സിൽ ജീവനക്കാരുടെ കൃത്യമായ ഇടപെടലിൽ മുഴുവൻ യാത്രക്കാരും ഇറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മലബാർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ യോഗം ചേർന്നു. യോഗത്തിനുശേഷം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഉത്സവനഗരിയിലെ പാലം ശൌചാലയം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പരിശോധിക്കുകയും വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊട്ടിയൂർ ദേവസ്വത്തിന് നൽകുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തെ തിരക്കും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഈ പ്രാവശ്യം കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കന്നഡ അറിയാവുന്ന വോളണ്ടിയർമാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സ്കൂട്ടറുമായി കൂട്ടിമുട്ടിയ കാറിൽ നിന്ന് MDMA പിടിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6:15 സംഭവം. പിലാത്തറ ഭാഗത്തു നിന്നും ഓടിച്ചു വന്ന കാറാണ് സ്കൂട്ടറിൽ ഇടിച്ചത്. മട്ടന്നൂർ പറയനാട്ട് കിണർ നിർമ്മാണത്തിനിടെ തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. വെളിയമ്പ്ര കുയിലൂർ സ്വദേശി കെ ബാലകൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടോടെയാണ് അപകടം. ജോലി കഴിഞ്ഞ് കിണറ്റിൽ നിന്ന് കയറുമ്പോൾ കാല് തന്നെ താഴേക്ക് വീഴുകയായിരുന്നു അദ്ദേഹം. വെള്ളിയാമ്പറമ്പിൽ പൈപ്പ് ലൈൻ പ്രവൃത്തിക്കുള്ള തൊഴിലാളികളെ കയറ്റിപ്പോവുകയായിരുന്ന ഗുഡ്സ് ഓട്ടോ മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട് തിരുവണ്ണൂർ ഇരുൾനീക്കി സ്വദേശി മഹാദേവൻ ശേഖറാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികളെ പരിക്കുകളോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാഴ്ച മുൻപ് തേളിന്റെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പുതുക്കോട് തച്ചനടി ചന്തപ്പുര നസ്ലീം മുഹമ്മദാണ് മരിച്ചത്. മെയ് 6 വീടിനടുത്തുള്ള മൈതാനത്ത് കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടെയാണ് നസ്ലിന് തേളിന്റെ കുത്തേറ്റത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വീട്ടിൽ തിരിച്ചെത്തി ചികിത്സ തുടരുകയായിരുന്നു. വ്യാപാരമുൾപ്പെടെ ഭിന്നത നിലനിൽക്കുന്ന കാര്യങ്ങളിൽ പരിഹാരമുണ്ടായില്ലെങ്കിലും ചൈന സന്ദർശനം സൗഹാർദ്ദപൂർവ്വം അവസാനിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മടങ്ങി. ഗാസയുടെ 60% ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഒക്ടോബറിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം കൂടുതൽ സ്ഥലത്തേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുകയറിയെന്ന് സൂചിപ്പിക്കുന്നതാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ കിഴക്കു ഭാഗത്ത് വീണ്ടും എബോള വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടു. 65 പേർ മരിച്ചെന്നും 200 പേർക്ക് വൈറസ് ബാധയുണ്ടെന്നും ആഫ്രിക്കൻ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറഞ്ഞു. തായ്വാന് US ആയുധം വിൽക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ചൈനയിൽ നിന്ന് മടങ്ങവേ എയർഫോഴ്സ് 1 വിമാനത്തിൽ വെച്ച് ട്രംപ് വാർത്താലേഖകരോട് പറഞ്ഞു. മിനിമം വേതനം ആവശ്യപ്പെട്ടുള്ള സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരത്തിന് പരിഹാരമായില്ല. ഈ സാഹചര്യത്തിൽ കണ്ണൂരിലെ 6 ആശുപത്രികളിൽ ഇന്നു മുതൽ സമരം തുടങ്ങുമെന്ന് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ അറിയിച്ചു. കോൽക്കളി ആചാര്യൻ ഇടവലത്ത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളുടെ സ്മരണക്കായി ഏർപ്പെടുത്തിയ കണ്ണൻ ഗുരുക്കൾ സ്മാരക മൈത്രി പുരസ്കാരം പേരൂർ കുഞ്ഞിരാമൻ ഗുരുക്കൾക്ക്. ബ്രസീലിന്റെ ഇതിഹാസ താരങ്ങൾ കൊച്ചിയിലേക്ക്. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളെ ഒരേ വേദിയിൽ അണിനിരത്തുന്ന ലെജൻഡ്സ് സ്റ്റാർസ് ഇന്ത്യ ടൂർ 2026 സെപ്റ്റംബർ എഡിഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൊച്ചിയിൽ നടന്നു. IPL ക്രിക്കറ്റ്. ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 കീഴടക്കി ലക്നൌ സൂപ്പർ ജയൻസ്. മിച്ചൽ മാർഷിന് അർദ്ധ സെഞ്ചുറി, ആകാശ് സിംഗിന് 3. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
3: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026. വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495-61700, 9405-84129. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
4: താരസ്വരം, നിങ്ങളുടെ ഇഷ്ട താരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
5: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിൽ നടൻ സുധീഷിന്റെ വിശേഷങ്ങളാണ്.
6: അതെ, 10 വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ. നോക്ക്, കോൺട്രാക്ടർ അല്ലേ ബാലു,
7: ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ, ചേട്ടാ,
6: ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു.
7: കോൺട്രാക്ടർ വിളിച്ചിരിക്കാണോ? ഏയ്, ഞാൻ ഈ പലവയ്ക്ക് എന്തോ കേട്ടെന്ന് കേട്ടപ്പോ എന്താണെന്ന് നോക്കായിരുന്നു. എന്താണെന്ന് വിശേഷിച്ച്?
8: ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ.
7: ഓ, സംഭാവന. ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്ന 1000 രൂപയാണ്.
9: അയ്യോ, കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ, ആ കൂട്ടത്തിൽ ഏറ്റവും താഴെ കിടലുള്ള ഒരാളാണ്. ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ. പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ.
8: പിന്നെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം നടക്കാൻ പോവാണ്. ഞങ്ങളോട് കയറിയാ പിന്നെ പറയണ്ടല്ലോ.
9: അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അങ്ങനെ
8: ഇവിടെ നിങ്ങൾക്ക് മോളേക്ക് ആവശ്യം വരില്ലേ ഈ താങ്ങ് കൊടുക്കാനും വാർപ്പിനൊക്കെ?
9: പിന്നെ
8: അതിന്ന് 10 രൂപ മുളയാളുണ്ട്, കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത്.
9: അയ്യോ, അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, തട്ടടിക്കുന്ന ടൈമായി.
8: എന്നാ സമ്മേളനം? അടുത്ത ഞായറാഴ്ച. അപ്പൊ പിന്നെ പ്രശ്നമില്ല, തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ച. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിട്ടാ മതി. അത് ഞങ്ങളെ പറ്റും. എന്നാ വരും, വന്നാട്ടെ.
9: 100,000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിവാരം എന്റെ അടുത്തേക്ക് അയക്കരുതെന്ന്. അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു.
6: ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ?
9: അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവൻ ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല. അതുകൊണ്ട് സമ്മേളന സ്ഥലത്ത് കൊടി നാട്ടാൻ മുള നിന്റെ അപ്പൂപ്പിനെ അവിടെ നിന്ന് കൊണ്ടുവന്നുണ്ടോ?
6: അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല.
8: എന്നാ പിന്നെ തരാൻ പറ്റില്ലെന്ന് ചേട്ടന് പറഞ്ഞാ മതിയായിരുന്നില്ലേ?
9: നയം വേണം. രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ടർ ആദ്യം പഠിക്കേണ്ടത്. ഒരു നാടിന്റെ മകനായി പോയില്ലേ? അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു മരമണ്ടനെ ഒരു മണിക്കൂർ നേരെ എന്റെ ഐസ്ക്രീം നാട്ടി ഞാൻ നിർത്തുകയില്ല. ഞാൻ പോയി നെയ് ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യം നാട്ടിൽ പോയെന്ന് പറഞ്ഞേക്കും. പില്ലേഴ്സിന്റെ വർക്ക് തീർന്നതും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുന്നു പറഞ്ഞേക്കണം.
6: എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ?
9: എനിക്കിനി എന്ത് കിട്ടാൻ? നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം. പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട.
6: കൊള്ളാം, എന്നെ കൊന്നാ ഞാൻ പറയൂ. നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം വന്നതാ ഞാൻ മിണ്ടിയു.
9: അല്ല, കൊറേ നാളായാലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു. ഒരു കൂട്ടുകാരനും അവന്റെ കാമു വിക്കി ഞാൻ അഭയം കൊടുത്തു. 18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചുണ്ട്. കാമുകനെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിലെപ്പുറം നടന്നിട്ടില്ലല്ലോ.
6: 3 ദിവസം ലോക്കപ്പിന്റെ അഴി എന്നത് ഒരു ചെറിയ കാര്യം.

0: ചേട്ടാ, സത്യം എന്തായാലും കേസ് പെണ്ണിയാസല്ലേ, പുറത്തിറങ്ങിയ മരണം വരെ നടക്കടാ.
1: പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും.
0: ഈ നിലയ്ക്ക് പോയാ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ ചിലവ് എവിടെ ചെന്ന് നിൽക്കും?
1: അതേക്കുറിച്ച് ഓർത്ത് നീ തലപുണ്ണാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് കുടുംബത്തിൽ പിറന്നവരാരും മാന്യമായിട്ട് കല്യാണം നടത്തരില്ല.
0: ചേട്ടനല്ലേ എന്റെ ഗുരു, യഥാ രാജ തഥാ പ്രജ.
1: വാജ പഠിക്കാൻ

0: കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഉള്ളതാണ്. നമ്മൾ ഈ രണ്ട് വിഭാഗത്തിലും പെടില്ല. ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ, പോവാതിരിക്കേണ്ടത് നമ്മുടെ.
1: പക്ഷെ ഞാനാണെങ്കിൽ പോയനെ.
0: നീ അല്ലല്ലോ ഞാൻ.
2: അതെ, ഇനി ഇവിടെ തരാൻ പറഞ്ഞു.
0: എന്താ ഇത്?
2: പായസം.
0: അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ.
1: എന്നാലും കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് തന്നോളൂ. എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ പോകുന്നത് ചേട്ടൻ?
2: കുഴപ്പമൊന്നുമില്ല, എന്നാലും നേരം കുറച്ച് കുറവാണ്.
1: അത് സാരമില്ല. എവിടെ ജോലി?
2: എയർഫോഴ്സില്.
1: എന്നത്തേക്കാ നിശ്ചയിച്ചത്?
2: 18-ാം തീയതി.
1: ഈ മാസം 18-ാം തീയതിയോ? അപ്പൊ കല്യാണം അടുത്തല്ലോ. പാത്രം വേണ്ടേ?
2: അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം.
1: സമയാസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാ.
3: വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന സിനിമയുടെ ഒരു സെറ്റ്. അതിൽ ഒരു പയ്യൻ മതിലിൽ നിന്ന് കുളത്തിലേക്ക് ചാടുന്ന സീനുണ്ട്. രാവിലെ 7 മുതൽ ചിത്രീകരണം ആരംഭിച്ചിട്ടും സീൻ എടുക്കാൻ പറ്റിയില്ല. കാരണം അഭിനയിക്കുന്ന പയ്യൻ ഓടി വന്ന് മതിലിന്റെ അറ്റത്തെത്തുമ്പോൾ മടിച്ചു നിൽക്കും. ഒടുവിൽ ഉച്ച കഴിഞ്ഞ് 3:30 കുളത്തിൽ ചാടാനുള്ള ധൈര്യം ആ പയ്യന് കിട്ടുന്നത്. അങ്ങനെ അവൻ എടുത്തു ചാടിയത് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയിലേക്കായിരുന്നു. തുടക്കത്തിൽ അനിയനായും അളിയനായും കൂട്ടുകാരനായും ഇപ്പോൾ അമ്മാവനായും വില്ലനുമായുമൊക്കെ മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടക്കാരനായ നടൻ സുധീഷ് ആയിരുന്നു ആ പയ്യൻ.
4: ഏതായി വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക അണ്ടരി ഉണ്ണി. ടൗണിൽ കോളേജിൽ
5: പഠിക്കും.
4: നല്ല അനുസരണയുള്ള ചക്കൻ.
5: വീണ്ടും
6: വണ്ടി ബ്രേക്ക് ഡൗൺ ആണോ?
5: ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ
6: ആണെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം.
5: അല്ലെങ്കിലോ?
6: അല്ലെങ്കിലും ഞാൻ ലിഫ്റ്റ് തരാം.
5: ഓ, ഇയാൾ ഒരുപാട് പേർക്ക് ലിഫ്റ്റ് കൊടുക്കും.
6: അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ലിഫ്റ്റ് കൊടുക്കില്ല. ഇത് പിന്നെ രാമൻകുട്ടി ചേട്ടനായതുകൊണ്ട് മാത്രം.
5: ഞാൻ രാമൻകുട്ടി ചേട്ടനാണെന്ന്.
6: അത് പിന്നെ മോഹം കണ്ടല്ലോ, അറിഞ്ഞൂടെ?
5: മോഹത്തെ വെച്ചു.
6: അല്ല, അത് രാമൻകുട്ടി ചേട്ടൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ അല്ലേ?
5: അല്ല, അമ്മയാ. ണ്ടോ? പിന്നെ പോടാ. അവിടുന്ന് അത് ഞാൻ പറഞ്ഞോളാം.
2: എനിക്കറിയില്ല.
3: സിനിമയിലെത്തിയിട്ട് 3.5 പതിറ്റാണ്ടോട് അടുക്കുന്നെങ്കിലും സുധീഷ് എന്ന് കേൾക്കുമ്പോൾ മണിചിത്ര താഴിലെ കിണ്ടിയാണ് എല്ലാവർക്കും ഓർമ്മ വരിക, അല്ലേ? അതിനു മുമ്പും നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വൻ ഹിറ്റായി. ഡിഗ്രി കഴിഞ്ഞ സമയമായിരുന്നു അത്. സിനിമ ഒരു ജീവിതോപാധിയായി കൊണ്ടുപോകാനുള്ള ധൈര്യം വന്നത് അതോടെയാണ്. സിനിമയിലേക്ക് എടുത്തു ചാടിയത് ശരിക്കും അന്നാണ്.
7: എവിടെ കറങ്ങിടക്കുന്ന
8: മൂത്രം? അല്ല, മൂത്രം
7: കണ്ടപ്പോ
8: അത് ഇട്ടുവയ്യാതോണ്ടാ.
7: ആര് മുട്ടി? എപ്പ മുട്ടി? എന്തിനു മുട്ടി? എവിടെ വെച്ച് മുട്ടി?
8: എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് ഞാൻ വരുന്നത്.
7: എവിടെ മൂത്രം ഒഴിക്കും?
8: ഇവിടെയോ?
7: ഇവിടെ ഒഴിക്കേ? ഒഴിക്കേ? കിണ്ടി ഞാൻ കണ്ടു. കിണ്ടി കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ. കിണ്ടി ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ. കിണ്ടി കിണ്ടി കിണ്ടി.
2: സണ്ണി,
7: ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞു? താൻ അവിടെ ഉണ്ടല്ലോ. ഏ, ഇവിടെ കയറിയാലേ.
8: എന്താ
7: താൻ എന്താ തന്നെ പഠിക്കുന്നത്?
8: ബി എ.
7: എന്താ തന്റെ സെക്കൻഡ് ലാംഗ്വേജ്?
8: ഹിന്ദി.
7: ഹിന്ദി?
8: അല്ല, ഹിന്ദി.
7: പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം? എന്നോട് കളിക്കരുത്, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. താൻ കോളേജ് മിമിക്രി കാണിക്കാറുണ്ടോ?
8: ഇല്ല.
7: പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ ഇടോ തന്നെ കണ്ടാ തന്നെ അറിയാം ഇവിടെ താഴെ ഒരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ താൻ രാത്രി പുറത്തുവിടെ അവിടെ കറങ്ങി നടക്കുന്നത് മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ ഇരിക്കും? ഞാൻ കൊന്നൂലല്ലോ. സത്യം പറഞ്ഞോ, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല.
8: എനിക്ക് ഇതിന്റെ രഹസ്യമൊക്കെ അറിയണം. എല്ലാരും കൂടെ എന്റെ സ്നേഹിത വെച്ച് വെറുതെ പ്രാന്തിയാക്കുക. എനിക്കറിയാം.
7: ചന്തകുട്ട, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവമാണെന്ന്. ഈ നാട്ടിൽ ആരോടും ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഇത് കൊടുക്ക.
3: നാടക സിനിമ അഭിനേതാവായ സുധാകരൻ നായരുടെയും സൂര്യപ്രഭയുടെ

0: മകനായി കോഴിക്കോട് ജനിച്ച സുധീഷ് ചെറുപ്പത്തിൽ തന്നെ അഭിനയ രംഗത്തെത്തിയിരുന്നു. 1989 റിലീസ് ചെയ്ത മമ്മൂട്ടി നായകനായ മുദ്ര എന്ന സിനിമയിലെ കഥാപാത്രത്തോടെയാണ് സുധീഷ് സ്വീകാര്യനായി മാറിയത്.
1: എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നുണ്ടാവില്ലല്ലേ? സാരില്ല, ശീലാവുമ്പോ ഇതൊന്നും ഒരു വിഷമമായി തോന്നില്ല. വന്നപ്പോ എനിക്കും ഇങ്ങനെയായിരുന്നു. വേദനയുണ്ടോ?
2: ഇല്ല. എന്താ പേര്?
1: ഉണ്ണികൃഷ്ണൻ. ഉണ്ണീനെ എല്ലാവരും വിളിക്കുക. അച്ഛനെ ഉമ്മയെ ഉണ്ണിക്കുട്ടാന്ന് വിളിക്കും. രമ കുട്ടേട്ടനാ വിളിക്കുക. പേര് ചോദിച്ചപ്പോ ഞാൻ വെറുതെ എന്തൊക്കെയാ പറയണേ. ഉണ്ണി, ഉണ്ണിന്നാ പേര്.
2: രമ അനിയത്തിയ?
1: അവൾ ആരാ മോളെന്നറിയോ? തനിക്ക് വലിയ കുറുമ്പാ. എന്റെ അടുത്ത് എള്ളുട്ടോ, എന്റെ അടുത്ത് എന്തും നടക്കുന്നറിയാ. തിരുവാതിരക്ക് പുളിയമ്മാവിന്റെ കൊമ്പില് ഊഞ്ഞാല് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിരുന്നതാ. ഇന്ന് തിരുവാതിരയാണോ?
2: അറിയില്ല,
1: ചെലപ്പോ ആയിരിക്കാം. നിലാവിന്റെ തെളിച്ചം കണ്ടോ? പാട്ട് വല്ലതും കേൾക്കുമെന്ന് ചെവിടോർത്ത് കിടക്കുകയായിരുന്നു ഞാൻ. ഉണ്ടെങ്കിലും ഈ നരകത്തിനുള്ളേ കേൾക്കില്ല ഒന്നും. ആ ചോദിക്കണമെന്ന് കരുതിയ കാര്യം മറന്നു. എല്ലാരും പറയണ് താൻ അച്ഛനെ വെട്ടിയെന്ന്. നേരാണോ അത്?
2: അതെ.
1: ഇല്ല, താൻ നുള പറയ. പോലീസുകാരെല്ലാവരും തന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. എനിക്കറിയാം. വാര്യത്തെ കുട്ടിയുടെ പൊന്നിറങ്ങാണോ ഞാൻ കട്ടതല്ല. കൊളുത്തൂരി വീണ് കിട്ടിയതാ. ഞാനത് ഒളിച്ചു വെച്ചു എന്നുള്ള സത്യം. അവസാനം കട്ടുന്ന പേര് അങ്ങനെ പറയിപ്പിച്ചു. അമ്പലത്തിൽ നിന്ന് ഉരുളി കെട്ടതും മേശ കുത്തി തുറന്ന് ഉത്സവ പിരിവിന്റെ പണം കെട്ടതും എല്ലാം എന്റെ തലയിൽ പറയേണ്ടി വന്നു. അതുപോലെ
3: അല്ല, ഞാൻ വെട്ടിയതാണ്. കൊല്ലണെന്ന് കരുതി തന്നെ. ചത്തില്ല, ചത്തില്ല അയാള്.
1: ഇന്ന് അവന്റെ ഇളയപ്പം വന്നിരുന്നു. ജോസ് എത്തൂന്ന് കരുതി പിറ്റേ ദിവസം വരെ കാത്തു അത്രേ. നമ്മുടെയൊക്കെ ആരെങ്കിലും മരിച്ച ഒന്നും കാണാൻ പറ്റില്ല അല്ലേ?
3: എന്തിനാണേ? ആവശ്യമുള്ളവർ വേണ്ട സമയത്ത് കുഴിച്ചു കൂടിക്കോളും.
1: ബാബു, എന്താ ഇങ്ങനെ?
3: എങ്ങനെ?
1: മറ്റാരോടും വേണ്ട. സ്വന്തം അമ്മയോടെങ്കിലും ഇത്തിരി സ്നേഹം വേണ്ടേ? എനിക്ക് വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോ
3: കേക്കട്ടെ, എനിക്ക് എനിക്ക് മനസ്സിലാവില്ല. അച്ഛൻ, അമ്മ, സ്നേഹം എല്ലാം കള്ളത്തരാം. എല്ലാം ഏതൊരു പോണ്ടോ നീ?
1: നാളെ രാമഭദ്ര സാറ് വരുമ്പോ ഞാൻ പറയും.
4: പറഞ്ഞാ എളുപ്പം ഉണ്ടാകും. ഇവരെയൊക്കെ കാണാൻ തുടങ്ങിട്ട് കൊല്ലം കുറയാ.
5: ഇതുകൊണ്ട് തല്ലിയ ഒടിഞ്ഞു പോകത്തേ ഉള്ളു.
6: അത് തല്ലാനുള്ള ലാത്തിയല്ല പത്രോസേ.
1: ഞാൻ പറയാം, അത് ഉറക്കമില്ല.
6: എന്താ എല്ലാരും ഓടിക്കളഞ്ഞത്?
1: പേടിച്ചിട്ടാ. സാർ ഇനി ഇവിടെയാ താമസിക്കുന്നത്?
6: അതെ.
1: രാത്രി ഞങ്ങളെ ലോക്കപ്പ് ചെയ്യോ?
6: ഇല്ല, ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയതാ.
1: അപ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്ത് കിടക്കാവോ?
6: കിടക്കുന്നതൊക്കെ നമ്മുടെ ഹാളിൽ തന്നെ മതി. പുറത്ത് കിടന്നാ മഞ്ഞും മഴയും കൊള്ളും, ഇഴജന്തുക്കൾ വരും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ കിടന്നാ മതി. വാലുകൾ അടയ്ക്കില്ല, സ്വതന്ത്രരായിരിക്കും. പോരെ.
5: അത്താഴം എപ്പോ കൊടുക്കണം?
6: പത്രോസിന്റെ കുട്ടികൾക്ക് എപ്പോഴാ അത്താഴം കൊടുക്കാറ്?
5: 8 മണി. ഇവിടെ എവർക്ക് 6 മണിക്കാ കൊടുക്കാറാണ് പതിവ്.
6: പതിവുകളൊക്കെ പോട്ടെ, പത്രോസിന്റെ കുട്ടികളുടെ സമയം തന്നെ മതി ഇവർക്കും. പിന്നെ ഈ പെറ്റി ഓഫീസർമാർ ഇവരുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റി നടക്കണ്ട. ദൂരെ നിന്നാ
4: ചില ചിത്രങ്ങളുടെയൊക്കെ വിചാരം. അയാൾ ഇളിച്ചു കാണിക്കുന്നതൊക്കെ നേരാണെന്നാ. ഇതുപോലെ പലരും ഞാൻ കണ്ടിട്ടുള്ളതാ. ഇതൊക്കെ ഒരു പടമാണ്, ഉള്ളിലെവർക്ക് ഒന്നാ. തന്റെ നോട്ടത്തിൽ ആരെങ്കിലും നല്ലവരുണ്ടോ? ഞങ്ങൾക്ക് സാർ നല്ലതാ.
1: ഞങ്ങൾക്ക് പറയണ്ട,
4: നിനക്ക്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാ. തനിക്ക് ഇഷ്ടമല്ലേ? കുട്ടന് ഇഷ്ടമല്ലേ? തനിക്ക് ഇഷ്ടമല്ലേ?
0: മണിച്ചിത്ര താഴെ, ചെപ്പടി വിദ്യ, ആധാരം, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം തുടങ്ങിയ ചിത്രങ്ങളിലും സുധീഷ് ശ്രദ്ധിക്കപ്പെട്ടു.
7: ഞാൻ നിങ്ങളെ കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു, ഈ കുടുംബത്ത് വരാൻ പാടില്ലായിരുന്നു. പക്ഷേങ്കില് വന്നു, വന്നുപോയി. എന്റെ ഉമ്മ ഞാൻ 9 പഠിക്കുമ്പോഴാ മരിച്ചേ. കാഴ്ചയില് നിങ്ങളെ പോലായിരുന്നു എന്റെ ഉമ്മ. വെളുത്ത് നിങ്ങളുടെ ഛായ, എപ്പോഴും കരയണ മുഖം.

0: വലിയ ചീത്തപ്പേരാ ഞാൻ ഉണ്ടാക്കി. എന്ത് ചെയ്യാം, ഞാൻ പോണതോടുകൂടി എല്ലാം മാറും. ഇനി നമ്മളാരും തമ്മി കണ്ടുമുട്ടില്ല.
1: നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയാ എല്ലാ പ്രശ്നവും തീരോ?
0: തീരും.
1: നിങ്ങൾ പോയാ ഈ കഥകളൊക്കെ ഇല്ലാണ്ടാവോ? എന്റെ കുടുംബത്തിന്റെ മാനക്കേട് മാറും. എനിക്ക് അന്തസ്സോടെ പുറത്ത്

0: നടക്കാൻ പറ്റുമോ? നേരത്തെ പഴപ്പിച്ച പെണ്ണല്ലാണ്ട് അവൻ ഡോപ്പിള്, പറ.
1: അല്ലാതെ രമേശ ഞാൻ എന്താ ചെയ്യ?
0: നിങ്ങൾ ആണാണോ? ആണെങ്കി നിങ്ങളുടെ പേരിൽ മാനക്കേടുണ്ടായ പെണ്ണിന്റെ കൈയും പിടിച്ച് ഈ തണ്ടികളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ ചങ്കൂറ്റുണ്ടോ നിങ്ങൾക്ക്?

0: എന്ത് ഭ്രാന്താടാ നീ പറയണേ?
1: അമ്മയുടെ മോള് മേത്തം പിഴപ്പിച്ച പെണ്ണായിട്ട് കഴിയണതിലും ഭേദമല്ലേ? മേത്ത കെട്ടിയ പെണ്ണാവണത്.
2: നിന്റെ ചോര കുടിക്കുമെന്ന് ആശയമുള്ള ആരെങ്കിലും ഉണ്ട് ഇറങ്ങി വാ. ഓനെ തല്ലീന് പകരം ചോദിക്കാനുള്ള കൂട്ടക്കാരോ കരക്കാരോ ഉണ്ട് ഇറങ്ങി വാ.
3: വാ പൊട്ടിക, വാ പോവാം.
1: നിങ്ങൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഈ നിക്കണതല്ല ഈ നാട്ടാരാ, ഇവരുടെ മുമ്പിൽ വെച്ച് പറയ.
3: എന്താ ബാപ്പട്ടിക്ക?
4: ഒന്നുമില്ല, നമുക്ക് പോവാം. ഞാനത് ആശിച്ചിട്ടില്ല.

0: കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ ഞാൻ വരാം. ഇനിയൊരു ജീവിതം മോഹിച്ചിട്ടല്ല. എന്റെ രമേശിനെ ഓർത്ത്.
1: അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി ഒരു കോളേജ് കുമാരന്റെ വേഷത്തിലായിരുന്നു സുധീഷിന്റെ വരവ്.
2: എടാ ഗോവിന്ദ, നീ 15-ാം നമ്പർ റൂം ക്ലീൻ ചെയ്താ? എടാ ഈ മുറിയിലെ കട്ടിലെടുത്ത് 15-ാം നമ്പർ മുറിയിൽ ഇട്ടിട്ട് അവിടത്തെ കട്ടിലെടുത്ത് ഇവിടെ ഇടാനല്ലേ മൊലാളി പറഞ്ഞത്?
3: അതെ.
2: എന്നാ പിടിച്ചോ.
3: പിടിക്കാ.
4: കാണിക്കുന്നു മനുഷ്യന്റെ ചങ്ക് പറഞ്ഞു പോലെ പണിയെ പോലെ കാണിച്ച് മതി മതി തൊലിക്കലും നിർത്തിയിട്ട് കാര്യം പറ. എന്റെ സംഭവം
5: ഒന്നും ആകാനില്ല. മാൻ മിസ്സിംഗ് കളി അവസാനിക്കുന്നു, നീ പുറത്തിറങ്ങുന്നു.
4: അതെന്താ?
5: നിന്നെ പുറത്തുകൊണ്ട് വരാൻ മിനി വന്ന് റിക്വസ്റ്റ് ചെയ്തു.
4: അപ്പൊ ഈയോടെ സസ്പെൻഷനോ?
5: അതിന് വേണ്ട. മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാ അതിനപ്പുറം ഒന്നുമില്ല.
4: അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി. ആ ഇയോക്ക് സസ്പെൻഷൻ കിട്ടാതെ ഞാൻ ഇവിടെ നിറങ്ങുന്ന പ്രശ്നമേ ഇല്ല.
5: അതല്ലടാ, സസ്പെൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല. സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ മുതൽ മിനി എന്റെ.
4: ഒന്ന് പോടാവൂവേ. ആ പെണ്ണ് വന്ന് രണ്ട് പുന്നാരവാക്ക് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ? എടാ പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് പറ്റിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അയ്യോ ഒന്ന് സസ്പെൻഡ് ചെയ്യിക്കണം. നമുക്ക് എത്ര ഇടിയാണ് കിട്ടിയത്?
5: മിനിയെ എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാമെന്ന് വാക്ക് തന്നതാണ്. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ മുതൽ മിനി എന്റെതാ.
4: ഉറപ്പാണോ നിനക്ക്?
5: ഉറപ്പാ.
4: 100%?
5: 100%.
4: എന്നാ വാക്ക്?
5: വാക്ക്. മിനിയെ നിനക്ക് കിട്ടുമല്ലോ.
4: കിട്ടും. എന്നാ റെഡി?
0: അന്ന് കൂട്ടുകാരനെ പുറത്തുകൊണ്ടുവന്നതിന് ഒരു നന്ദി പറയാൻ ഞാൻ പലയിടങ്ങളിലും അന്വേഷിച്ചു. ഇപ്പോഴാ കാണുന്നത്. താങ്ക്സ്.
1: എന്നിവർ, ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടനുള്ള അംഗീകാരം നേടിയ സുധീഷ് അടുത്തിടെ റിലീസ് ചെയ്ത സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെയും പ്രേക്ഷകരെ ഞെട്ടിച്ചു.
6: ഒരു കാര്യം പറഞ്ഞു, കേരള പോലീസിലെ 1 & only 1 ഇന്റലിജന്റ് യങ് പോലീസ് ഓഫീസർക്ക് എന്റെ വക ഒരു ഷേക്ക് ഹാൻഡ്. അതെ സാറേ, അവര് കുറ്റം സമ്മതിച്ചു. ഒരു ക്വസ്റ്റ്യൻ ചെയ്യലിനും വഴങ്ങാതെ പോലീസിന്റെ അടിയിടിയൊന്നും കൊള്ളാതെ അവര് കുറ്റം സമ്മതിച്ചു.

0: അവര് ഭയങ്കര ക്ലവറാണ് സാറേ, കോടതിയിൽ ചെന്ന മാറ്റി പറയും. വെരി ഷാർപ്പ് മൈൻഡഡ് ക്രിമിനൽസ്. ചേട്ടൻ എന്തൊക്കെ പറയുന്നേ? ചേട്ടനല്ലേ ഈ കേസിലെ ഒന്നാം സാക്ഷി.
1: ഞാൻ ഒന്നാം സാക്ഷിയാണെന്ന് സാറിന് മാത്രമല്ല അറിയൂ, സാറിന് ഒരു വിചാരമുണ്ട്, സാറിന് മാത്രമേ മൂളേ ഉള്ളൂ. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ സാറിനെ പഠിച്ചുകൊണ്ടിരിക്കുക.
0: എന്ത് പഠിക്കാൻ? ചേട്ടൻ തലക്കു വല്ല അസുഖമുണ്ടോ?
1: സാറും ചോദിച്ചു തുടങ്ങിയോ?
0: എനിക്ക് ഭ്രാന്താണ് സാറെ.
1: നല്ല സർട്ടിഫിക്കറ്റ് ഉള്ള ഭ്രാന്തനാ. നോക്ക് സാറേ, ശരിക്കും നോക്ക്.
0: ഊളമ്പാറയിലെ സീനിയർ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മധുസാറാണ് എന്നെ ഒരു വർഷം ചികിത്സിച്ചത്.
1: പിന്നെ ഒരു തിരുത്തുണ്ട്, സാറ് കരുതുന്നത് പോലെ ഞാനൊരു 8-ാം ക്ലാസ്സുകാരനല്ല.
0: ഇൻ 1983 I was the gold medalist from Madras Presidency College in South India who took PG in criminology and my name is Matthew Thomas, Professor Matthew Thomas.
1: സാറേ, അകത്ത് കിടക്കുന്ന 4 പേരും ക്രിമിനൽസാ, നല്ല പക്ക ക്രിമിനൽസ്. പക്ഷേ അഡ്വക്കേറ്റ് സാജന്റെ കൊലപാതകവുമായി അവർക്കൊരു ബന്ധവുമില്ല. എന്റെ ഈ കൈകൊണ്ടാണ് അഡ്വക്കേറ്റ് സാജനെ ഞാൻ പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് ഷൂട്ട് ചെയ്തത്.
0: സാറേ, ഞാൻ ഈ കേസിലെ ഒന്നാം സാക്ഷിയല്ല, ഒന്നാം പ്രതി. സാറിന്റെ നിയമത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഞാൻ നോർമലല്ല. ഐ ആം എൻ അബ്നോർമൽ മാൻ.
2: ഹലോ ജെയിംസ്, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. പ്രസ് മീറ്റ് 2:30 ആണ്.
3: ഓക്കെ സർ.
2: ഓക്കെ.

0: എന്ത് ഷൗട്ടാ സാറേ ഇത്? ഒന്നുമില്ലെങ്കിലും പ്രായമെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ? സാറിന്റെ അവസ്ഥ എനിക്കിപ്പോ മനസ്സിലാവും. ഒരു വട്ടന്റെ വാക്ക് കേട്ട് സാർ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? ഇല്ലാത്ത തെളിവുണ്ടാക്കുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തുന്നു. എന്താ സാർ ഇത്? ഇനി സത്യാവസ്ഥ സാറിന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കൂ? ഒരു വട്ടൻ വന്ന ഒരു IPS ഓഫീസറെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ സാറിന് മാത്രമല്ല ഹോൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ നാണക്കേട.
1: ജെയിംസേ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കും. അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, കാരണം ഞാനാണ് നിന്റെ കർത്താവ്. വി നീഡ് ടു മീറ്റ് അഗെയിൻ. നോ, വി ഷുഡ്. ബിക്കോസ് നൗ യു ആർ അണ്ടർ മൈ കൺട്രോൾ.
2: ആയിരത്തി 1984 റിലീസായ ആശംസകളോടെ എന്ന സിനിമയിൽ ബാലനടനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു സിനിമയിലേക്ക് എത്തിയത്. 1991 റിലീസായ വേനൽക്കിനാവുകൾ എന്ന സിനിമയിലെ നായകവേഷം സുധീഷിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി. തുടർന്ന് നിരവധി സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തു. 2000 റിലീസായ വല്യേട്ടൻ സിനിമയിൽ നായകനായ മമ്മൂട്ടിയുടെ ഭിന്നശേഷി അനുജൻ ശങ്കരൻകുട്ടിയായി വേഷമിട്ടത് പ്രേക്ഷക പ്രീതി നേടി. 2018 റിലീസായ തീവണ്ടി എന്ന സിനിമയിൽ നായകന്റെ അമ്മാവനായി വേഷമിട്ടു. അതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു തീവണ്ടിയിലേത്. 150 സിനിമകളിൽ സുധീഷ് അഭിനയിച്ചിട്ടുണ്ട്. സുധീഷിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ 2018 എന്ന ചിത്രത്തിലെ വർഗീസ്. പടവെട്ടിലെ കഥാപാത്രം സുധീഷ് ഇതുവരെ ചെയ്യാത്ത ഒരു റോളാണ്. ബാർബറായാണ് അതിൽ സുധീഷ് വേഷമിടുന്നത്. രാവിലെ തൊഴിൽ ചെയ്യുമ്പോൾ, ആളുകളോട് ഇടപെടുമ്പോൾ ഒക്കെ അയാൾ തീർത്തും ശാന്തനാണ്. ഒരു നാടുകൂടി കഥയാണല്ലോ പടവെട്ട്. ആ നാട്ടിലെ ഒബ്സർവർ ആണ് പകൽ ഗോവിന്ദൻ. രാത്രി പക്ഷെ അയാളുടെ വിധമാറും കേട്ടോ. അയാൾ കണ്ട, കേട്ട, അനുഭവിച്ച കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഒരുപാട് തലങ്ങളും അടരുകളും ഒക്കെയുണ്ട് ഈ കഥാപാത്രത്തിന്. സുധീഷ് കണ്ട് ശീലിച്ച രീതിയോ ശൈലിയോ ഒന്നും ഈ കഥാപാത്രത്തിനില്ല. വളരെയധികം സൂക്ഷ്മതലത്തിൽ ശ്രദ്ധ അഭിനയിച്ച കഥാപാത്രമാണ് പടവെട്ടിലെ ഗോവിന്ദൻ.
3: നിന്റെ ഒക്കെ തലമുടിയല്ലേ ഞാൻ ചലിച്ചത്? അല്ലാതെ തലയോട്ടി അല്ലല്ലോ. പിന്നെ എന്താണ് എംബോക്കികളെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഒട്ടും പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഈയിടത്തെ പാവപ്പെട്ട ഒരു പൊറുതിക്കുട്ടി ഓരോന്ന് അപേക്ഷിക്കുമ്പോ ദൈവത്തിന്റെ പേര് ഇട്ടുകൊണ്ട് ഒന്ന് ഇടങ്ങോടെ മാറി പറക്കം മാറണം. നിനക്ക് വീട് മോടി കൂട്ടാൻ വേണ്ടി അന്നപ്പാവികൾ കഴിഞ്ഞതൊക്കെ നോക്കിയ മുക്കാലം മുക്കിയാലുണ്ടല്ലോ. കുമ്പക്കോര കുത്തോടാ നിന്നെ വേണ്ടേ.
4: തട്ടിപ്പണി നടത്തി നടത്തിയോന്
5: കൊര വിളിച്ചിട്ടെന്ന് വരക്കണം. അപ്പൊ പിന്നെ കൊരക്കൂലോ.
6: അതെ, ആ പെണ്ണിനെ തരാണ്ടെന്ന് കൊടുക്കണ്ടേ. ഗൾഫിൽ നിന്ന് വരുമ്പോ അച്ഛനും കൊണ്ട് കൊടുക്കാൻ കണ്ടിട്ട് ഒരു സാധനം ലൊട്ടയിലെ ഒരു മൈക്കും കോളാമ്പി.
7: എന്റെ അഭിപ്രായത്തില് ഗോവിന്ദനാണ് ഈ നാട്ടിൽ കുറച്ചെങ്കിലും ഇവരുള്ളത്.
6: ആ കണ്ടെന്നൊട്ടെന്നാണ് എല്ലാം കേട്ടിട്ട് പൂര പാട്ട് വിവരം.
2: തീവണ്ടിക്ക് ശേഷം സുധീഷിന് എല്ലാത്തരം കഥാപാത്രങ്ങളുടെയും ഓഫറുകൾ ലഭിച്ചു തുടങ്ങി. ഒന്നിൽ പോലീസുകാരനാണെങ്കിൽ മറ്റൊന്നിൽ രാഷ്ട്രീയക്കാരൻ, പിന്നൊന്നിൽ കുട്ടികളുടെ പിതാവ്. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ഇപ്പോൾ മികച്ച കഥാപാത്രത്തിനുള്ള അവാർഡ് നേടിയ 2 സിനിമകൾ എണ്ണിവർ, ഭൂമിയിലെ മനോഹര സ്വകാര്യം.
5: അവിടെ നിക്ക് ഇനി ഈ പന്ന് ഇവിടെ വന്നിട്ടുണ്ടെ പുഴയിലേക്ക് എറിഞ്ഞു.
8: സോറി ചേച്ചി.
5: സോറി നബിടി. അന്നേ,
9: ഞാൻ പഠിക്കണം അമ്മച്ചി.
5: ആ കപ്പ ആരും വലിയ വരുവാരിയാണ്ട്.
9: അമ്മച്ചി ആൻസിയോട് പറ, അവള് അമ്മച്ചിയുടെ മോള് തന്നെയല്ലേ.
10: ചേച്ചി ഞാനിപ്പോ പള്ളിയിൽ പോയി വന്നേള്ളൂ.
5: അവളോട് എന്തെങ്കിലും പറഞ്ഞു പറയും. പള്ളിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഒരുത്തിയാണെങ്കിൽ 24 മണിക്കൂറും പഠിപ്പാ.
8: അവളുടെ പ്രൊജക്റ്റും അസൈൻമെന്റും ഒരു കാലത്ത് തീരൂലോ.
5: ശരി അമ്മച്ചി.
8: ആഹാ, ഇവിടെ പണി തുടങ്ങിയാ. എന്നും ഇങ്ങനെ തുടച്ചു മിനിക്കുന്ന കണ്ട ബെൻസാണെന്ന്
11: തോന്നുന്നു.
8: ഒന്നുമില്ല, നടക്കട്ടെ. വാക്കുകളുടെ നടുവോട് ഞാൻ ഇവിടെ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ.
11: മോളെ, ആ ചാവി ഇങ്ങടുത്ത്.
5: അപ്പച്ചിന് മണിയടിക്കാൻ പോവാ നേരായോ?
11: സമയത്ത് മണിയടിച്ചില്ലെങ്കിലേ ഇവിടുത്തെ മൂന്ന് ആമാശയങ്ങളും നിറയൂല.
9: അപ്പച്ചാ, വരുമ്പോ എനിക്കൊരു നെയിൽ പോളിഷ് വാങ്ങണേ, റെഡ് കളറ്.
5: അപ്പച്ചാ, എനിക്കൊരു ഫെയർ ലവ്ലി.
11: നിനക്ക് എന്നാത്തിനാടി ഫെയർ ആൻഡ് ലവ്ലി? നീ കർത്താവിനുള്ളതല്ലേ, കർത്താവിനൊന്നും ഇഷ്ടാവില്ല കേട്ടോ.
8: അതെ, കൊടംപുളി മറക്കണ്ട.
11: എന്നാ
8: കൊടംപുളി? പുളി.
11: ആ പുളി, പുളി.
8: ആ കൊറച്ചുണക്കമീനും കൂടെ.
11: നിനക്ക് മുഖത്ത് വെക്കാനാ?
8: ആ അത് തന്നെ, ഇപ്പൊ ഉണക്കമീനാ തേക്കണേ. എന്തേ കുന്തമ്പോലെ നിൽക്കാതെ പോയി കപ്പോർക്കാൻ നോക്ക്.
2: ഇപ്പോൾ തന്റെ പ്രായത്തേക്കാൾ പ്രായമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ സന്തോഷമേയുള്ളൂ എന്ന് സുധീഷ് പറയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ചെറുപ്പമായ വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു എത്രേ. റിലീസിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം സിനിമകളുണ്ട്. ഇന്നത്തെ താരസ്വരത്തിൽ സുധീഷിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവന. ഇതോടുകൂടി ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
12: നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
13: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
14: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
13: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
14: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
13: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
14: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
13: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
15: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: വളയം.

0: റേഡിയോ മലബാറിൽ ഇന്നത്തെ വളയത്തിൽ ഒരല്പം ദൂരെ നിന്നുള്ള അതിഥിയാണ് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം ആരാണെന്നും കുടുംബവിശേഷങ്ങളും ഒക്കെ നമുക്കിപ്പോൾ ചോദിച്ചറിയാം. ഇത് റേഡിയോ മലബാറിൽ വളയം എന്ന പ്രോഗ്രാമാണ്. നമ്മുടെ ഡ്രൈവർമാർക്ക് അവരവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന പ്രോഗ്രാം. ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുമോ? പേരൊക്കെ പറഞ്ഞ്.
1: എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാനൊരു പ്രവാസിയാണ്. ഇപ്പോൾ വന്നിട്ട് അവിടെ നിന്ന് ജോലി മതിയാക്കി വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി. ഇപ്പം ഇവിടെ വണ്ടി വിടുന്നുണ്ട്. ട്രാവൽസിലാണ്. അരുൺ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ മരുതൻകുഴി ട്രാവൽസാണ്.
0: എവിടെയാണ്?
1: അരുൺ ട്രാവൽസ്, മരുതൻകുഴി.
0: മരുതൻകുഴി
1: വട്ടിയൂർക്കാവ് എന്ന് പറയും.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മയുണ്ട്, അനിയുണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, അനിയൻ്റെ മോളുണ്ട്, എൻ്റെ വൈഫ്, രണ്ട് കുട്ടികൾ.
0: അവരുടെയൊക്കെ പേരെന്ന് പറയും.
1: വൈഫിൻ്റെ പേര് മോനിഷ, മോളുടെ പേര് ശ്രേയ എം എസ്, രണ്ടാത്താൾ ശ്രദ്ധ എം എസ്. മൂത്താക്ക് 9 വയസ്സും രണ്ടാത്താക്ക് 1.5 വയസ്സും.
0: എത്ര വർഷത്തെ പ്രവാസ?
1: പ്രവാസം ഞാനിപ്പം ഖത്തറിൽ പോയിട്ട് 5 വർഷമായി. ഇപ്പം അവിടെ ചെറിയ ഇഷ്യൂസും കാര്യം കാണുന്ന ഇങ്ങോട്ട് വന്നു. അവിടെ ജോലി പൊതുവെ കുറവാണ്. കുറേ പേര് ടെർമിനേഷൻ ചെയ്യുന്നുണ്ട് അവിടുന്ന് കമ്പനിയിൽ നിന്ന്. അതുകൊണ്ട് അവിടെ നിന്ന് മതിയാക്കി കൂടെ വന്നു.
0: അവിടെയും ഡ്രൈവർ ജോലി തന്നെയായിരുന്നു?
1: അല്ല, അവിടെ ഞാൻ മെക്കാനിക്കാണ്.
0: നാട്ടില് മെക്കാനിക്കായിരിക്കുമ്പോഴാണ് ഗൾഫ് പോയത്?
1: ആ, നാട്ടിൽ ഞാനൊരു 96 മുതൽ 2000 വരെ മെക്കാനിക്കായിരുന്നു. പിന്നെ അതിനുശേഷം വണ്ടി ഫീൽഡിലേക്ക് കയറി. പിന്നെ വണ്ടിയായിട്ടൊക്കെ പോയി. ആദ്യം വീടുകളിലായിരുന്നു വണ്ടി ഓടിക്കുന്നത്. പിന്നെ മെല്ലെ മെല്ലെ ട്രാവൽസിലേക്ക് കയറി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ് ഞാൻ ആദ്യം സൗദിയിൽ പോയത്. അവിടെ മെക്കാനിക്.
0: മെക്കാനിക് എന്ന് പറയുമ്പോൾ വാഹനത്തിന്റെ മെക്കാനിക്?
1: മെർസിഡീസിന്റെ ലാംഗോസിന്റെ ഒക്കെ മെക്കാനിക് പണിയാണ്.
0: ഓക്കെ, പിന്നെന്തുണ്ടോ ആ ഒരു ജോലി വേണ്ടെന്ന് വെച്ചത്?
1: ആ ജോലി വേണ്ടെന്ന് വെച്ചല്ല, അവിടെ സൗദിയിൽ കുറച്ചു കാലം നിന്നായിരുന്നു. ഒരു 3 വർഷം 4 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം ആകത്തോണ്ട് ഞാൻ അവിടെ നിന്ന് മതിയാക്കി പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചു നേരം ഇവിടെ കൂടി കല്യാണമായി ഒന്ന് തിരിച്ചു പോയി. അപ്പോൾ അവിടെ ജോലി ചെറിയ ഇഷ്യൂ കാര്യമുണ്ട്, പണി കുറവാണ് ഖത്തറിൽ പൊതുവെ. അതുകൊണ്ട് അങ്ങ് പോകുന്നു. ഇപ്പം വണ്ടി ഓടുന്നുണ്ട് ഇവിടെ.
0: അപ്പോൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ആ വർക്ക്ഷോപ്പ് മേഖലയിലേക്ക് തിരിച്ചു പോകാൻ?
1: ഇല്ല, പോകുന്നില്ല. അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഖത്തറിൽ ഭയങ്കര പാടാണ്.
0: അതല്ല, നാട്ടിൽ?
1: നാട്ടിൽ ഞാൻ ഈ ഫീൽഡാണ്, വണ്ടി ഫീൽഡാണ്. വേറെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് പോയത്.
0: ഇപ്പോൾ എത്ര വർഷമായി?
1: ഞാൻ വണ്ടി ഫീൽഡിൽ ഇപ്പോൾ എന്തായാലും ഒരു 25-20 വർഷം വരും. എന്തായാലും
0: 20 വർഷം.
1: ഞാൻ 2000 കയറിയത് വണ്ടി വിടാൻ വേണ്ടി.
0: ശരി.
1: അപ്പം 2000 2025 ഇടയ്ക്ക് വന്നും പോയി നിൽക്കും. വണ്ടി ഓടും. ഗൾഫിൽ കുറച്ചു നേരം ഗൾഫിലുണ്ടായിരുന്നു.
0: ഓക്കെ,
1: പ്രവാസം മതിയാക്കി വീണ്ടും ഈ ഫീൽഡിലേക്ക് കയറി.
0: നമ്മളത് കണ്ണൂരിലാണ് ഈ റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലബാർ. കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടോ?
1: കണ്ണൂരൊക്കെ വരാറുണ്ട്. ഞങ്ങൾ മൂവാമ്പിയൊക്കെ പോകുമ്പോൾ കണ്ണൂർ വഴിയാണ് പോകുന്നത്. പിന്നെ കണ്ണൂര് നമ്മുടെ അമ്പലം ഉണ്ടല്ലോ, മൃതക ശൈലേശ്വരി അമ്പലം.
0: ഓക്കെ,
1: പറശ്ശിനിക്കടവ്. പിന്നെ നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലം,
0: അവിടെയൊക്കെ വരാറുണ്ട്.
1: അവിടെയൊക്കെ വരാറുണ്ട്.
0: മൃതക ശൈലേശ്വരി ക്ഷേത്രത്തിന്റെ ആ വഴിയിലാണ് നമ്മുടെ ഈ റേഡിയോ മലബാർ ഉള്ളത്.
1: അതെ, അതെനിക്കറിയില്ല, ആദ്യമായിട്ടാണ്. ഞാൻ അതുവഴി പോയിട്ടുണ്ട്. ഞങ്ങൾ ആ പാർക്കിങ്ങിനോട് ഇട്ട് കഴിഞ്ഞാലും പിന്നെ ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കേറാനുള്ള ടൈം ഉണ്ടല്ലോ. ആ ഒരു വിഷയമാണ്.
0: ഇപ്പോൾ കണ്ണൂരുകാരുമായൊക്കെ നല്ല ബന്ധമാണല്ലേ?
1: തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഒരുപാട് പേര് ഇപ്പം ട്രെയിനിൽ വരുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വരാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയിൽ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നു.
0: 12 മണിക്കൂറുള്ള
1: ഒരു ബുദ്ധിമുട്ട്.
0: റോഡ്
1: പണി ആണെങ്കിൽ അത് തീരുന്നില്ല. അതുകൊണ്ട് ഒട്ടുമിക്ക ഒരു 10 കിലോമീറ്റർ വരുന്നുണ്ട്. ട്രെയിനിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് 2 ദിവസം ട്രിപ്പിന് ഒന്ന് സിറ്റിയും ഒരു കന്യാകുമാരി പോയിട്ട് തിരിച്ചത് റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഒരുപാട് പേര് വരുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട് നിന്നോ കാസർഗോഡ് നിന്നൊക്കെ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഈ ആൾക്കാർ ട്രാവലിംഗ് എന്നൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒരുപാട് മണിക്കൂർ ഇരിക്കുന്നുണ്ട് വണ്ടിയിലെ. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാണ്ട് എല്ലാവരും ഇപ്പം
0: ഈ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോവാണ്.
1: എനിക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം. മെക്കാനിക്കിനെ കാലം നല്ല എനിക്ക് വണ്ടി ഓടുക എന്നുള്ളതാണ്.
0: പുതിയ പുതിയ കുറെ ബന്ധങ്ങളും
1: ഇഷ്ടം പോലുണ്ട്. ഒരുപാട് നാട്ടുകാരായിട്ട് ബന്ധമുണ്ട്. ഒരുപാട് ഈ പല ജില്ലകളിലായിട്ട് പല രീതിയിലുള്ള ആൾക്കാരായിട്ട് ബന്ധമുണ്ട്.
0: മറ്റ് കലാപരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
1: കലാപരിപാടികളൊന്നുമില്ല.
0: സിനിമ കാണാൻ പോവാ?
1: സിനിമ കാണാൻ പോവും.
0: വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചാണോ?
1: പാട്ട് പാട്ട് വെക്കാറുണ്ട്. കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ പാട്ട് വെക്കും.
0: പാട്ട് വെക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചതായിരിക്കും പറയാ.
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടത് അമ്മയെ കുറിച്ചുള്ള പാട്ട്.
0: ഏത് പാട്ട്?
1: അമ്മ മഴക്കാർ.
0: അമ്മ മഴക്കാർ. രണ്ടുപേര് പാടി നോക്കിയാലോ?
1: എന്നാലും
0: ഒന്ന് ശ്രമിച്ചു നോക്ക്.
1: ഇല്ല, പാടാൻ ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: അമ്മ മഴക്കാർ, എന്റെ അമ്മയ്ക്ക് വേണ്ടി.
0: അമ്മയ്ക്ക് വേണ്ടി. അപ്പോ നിങ്ങളുടെ അമ്മയ്ക്കും ഏറെ ഇഷ്ടപ്പെട്ട ഈ പാട്ട്, അമ്മയുടെ ഏറെ പ്രിയപ്പെട്ട മകൻ ആവശ്യപ്പെടുകയാണ്. ഈ പാട്ട് നമുക്ക് ശ്രോതാക്കളോടൊപ്പം കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: ഇന്നത്തെ വളയത്തിൽ
1: മറ്റൊരു ഡ്രൈവറെ കൂടി പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം ആരാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തൂ.
2: എന്റെ പേര് മുകുന്ദൻ പാറാടി എന്ന് പറയും. മുകുന്ദൻ പാറാടി.
1: മുകുന്ദൻ പാറാടി. തറവാട്ട് പേര്?
2: സ്ഥലത്തിന്റെ
1: പേരാണ് പാറാടി.
2: പാറാടി കുന്നൻ.
1: ശരി. ആഹാ. ഇപ്പൊ പാറാടിയിലാണ് ജനനം. ഇപ്പൊ താമസിക്കുന്നത് അവിടെ തന്നെയാണ്?
2: തൊടിക്കളം.
1: തൊടിക്കളം. തൊടിക്കളത്ത് വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഭാര്യയും രണ്ടു മക്കളുമാണ്.
1: അവരൊന്ന് പരിചയപ്പെടുത്തു.
2: ഭാര്യയുടെ പേര് രാധാലക്ഷ്മി.
1: രാധാലക്ഷ്മി.
2: മകൻ, മൂത്ത മകൻ മുകേഷ് എഞ്ചിനീയറാണ്. രണ്ടാമത്തെ മകൻ രമിത്ലാൽ, അവൻ ആർമിയിലാണ്.
1: രണ്ടാം മക്കള്?
2: രണ്ടാം മക്കൾ.
1: അപ്പൊ നിങ്ങൾ നാല് പേരടങ്ങുന്ന കുടുംബം?
2: കുടുംബം.
1: നേരത്തെ പറഞ്ഞ പാറാടിയിൽ ആരൊക്കെയുള്ളത്?
2: ആരുമില്ല. ഇപ്പൊ അവിടെ ആരുമില്ല.
1: ആഹാ. നിങ്ങൾ ഇപ്പോ ഓട്ടോ ഡ്രൈവറാണ്?
2: ഇപ്പൊ ഓട്ടോറിക്ഷയാണ്. 15 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഫീൽഡിലാണ്.
1: ഈ പ്രായത്തിനിടയിൽ ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്?
2: ചെറിയ പ്രായങ്ങളിൽ നമ്മൾ കവുങ്ങൽ കയറി, അടക്ക വറി,
1: ശരി,
2: തേങ്ങ വറി. ആ ചെറിയ പ്രായം സ്കൂൾ പോകുന്ന സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ
1: ആ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഇഷ്ടം പോലെ കഴുങ്ങുള്ള സമയമായിരിക്കും അല്ലേ? ഒരു കവുങ്ങിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി പോയി അടക്ക വറിക്കോ?
2: ആ മാറി മാറി
1: അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
2: ഒരു ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പെർമനന്റ് അങ്ങനെ സ്ഥലക്കാണ് പോയിട്ട് ഇറങ്ങാം.
1: അങ്ങനെ ഇറങ്ങും? ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറി മാറി. ആ ഒരു കാഴ്ച ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രതീക്ഷയായി അല്ലേ?
2: ഇപ്പൊ അതില്ല,
1: കവുങ്ങില്ല.
2: അതുതന്നെ
1: വളരെ അപൂർവല്ലേ ഉള്ളൂ കഴിഞ്ഞപ്പോ. പിന്നെ അതിനുശേഷം?
2: അതിനുശേഷം ചെങ്കൽ മേഖലയിൽ കല്ല് കൊത്തി, കൈക്കൊത്ത് കൊത്തി. അത് കഴിഞ്ഞ് പിന്നെ മിഷൻ വന്നതിന് ശേഷം ഇവിടെ ശിവപുരം ഭൂതാനത്ത് ഒരു 3-4 വർഷം അവിടെ ഉണ്ടായിരുന്നു.
1: പിന്നെ കല്ല് തട്ടൽ?
2: കല്ല്, ആ കല്ല് തട്ടൽ, മിഷൻ കല്ല് തട്ടൽ. ആ ലോഡിംഗ് പണി, ലോഡിംഗിന്റെ പണിക്കും പോയിട്ടുണ്ട്
1: കാലം. അതിനുശേഷമാണ്?
2: അതിനുശേഷം ആണ് നമ്മൾ ഈ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്.
1: അങ്ങനെയുള്ള മാറ്റത്തിന് കാരണം കല്ല് മേഖലയിലുള്ള
2: മിഷൻ വന്നതിന് ശേഷം പിന്നെ ഈ ഭയങ്കരമായ പൊടി, അത് നമ്മുടെ ശരീരത്തിന് അലർജി ആയതുകൊണ്ട് ആ ഫീൽഡിൽ നിന്ന് മാറി പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ എടുക്കുകയാണ്.
1: ഇത് രണ്ടും തമ്മിൽ വരുമാനത്തിലുള്ള മാറ്റം എങ്ങനെയാ?
2: വരുമാനത്തിൽ മാറ്റമുണ്ട്. മിഷൻ കല്ലിന്റെ പണിക്ക് നല്ല പൈസ ഉണ്ടാവും. വണ്ടി ഫീൽഡിൽ, ഓട്ടോ ഫീൽഡിൽ അങ്ങനെ ഉണ്ടാവില്ല. എങ്കിലും നമുക്ക് വലിയൊരു അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ ജീവിതം നല്ല നിലക്ക് അങ്ങനെ പോകും.
1: ഈ കല്ലിന്റെ ഫീൽഡിൽ പൈസ ഉണ്ടെങ്കിലും കഠിനമായ അധ്വാനമാണ്.
2: കഠിനമായ അധ്വാനമാണ്. ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല, രാവിലെ എണീച്ച് വരണം. അപ്പൊ നമുക്ക് ജീവിതത്തിന് കൃത്യസ്ഥ
1: ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോ മിക്കവാറും ആളുകള് വീട്ടിൻ്റെ മുറ്റത്ത് കല്ല് കൊണ്ട് ഇറക്കി കഴിഞ്ഞാലുള്ള ആ കാഴ്ച മാത്രമേ കല്ലിനെ കാണുന്നുള്ളൂ. അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണിത്, ഏതൊക്കെ കടമ്പകൾ താണ്ടിയാണ് ഇത്
2: വരുന്നത്? നമ്മൾ ആ ഫീൽഡിൽ പണിയെടുക്കുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. ഒന്നാമത്തിലും ഈ യന്ത്രത്തിൻ്റെ ശബ്ദങ്ങൾ, പിന്നെ അതിൻ്റെ പൊടി, അപ്പൊ അതൊക്കെ നമ്മളെ ശരീരത്തിന് വലിയൊരു ദോഷം ചെയ്യുന്നത് കൊണ്ടാണ്.
1: പിന്നെ ഈ വണ്ടിയൊക്കെ പണയിൽ കൊണ്ടുവച്ചതിന് ശേഷമുള്ള ഒരു ചെറിയ ഏരിയ എന്നല്ലേ, നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് മിഷൻ വർക്ക് ചെയ്യുന്നു, ഇപ്പുറത്ത് കല്ല് തട്ടിയെടുക്കുന്നു, അതിന്റെ ഇടയിൽ കല്ലെടുത്തിട്ട് ലോഡ് ചെയ്യുന്നു, എല്ലാം കൂടി ഒരു ഒരു മത്സരം, ഒരു യുദ്ധാന്തരീക്ഷ.
2: അതുകൊണ്ടാണ് ആ ഫീൽഡ് അങ്ങനെ നമ്മളത് ഒഴിവാക്കിയത്.
1: ഇപ്പൊ സ്വസ്ഥതയായി?
2: ഇപ്പൊ സ്വസ്ഥാണ്. വണ്ടി നല്ലൊരു സൈലന്റ് ആണ്, നല്ല നമുക്ക് ആവശ്യമുള്ളപ്പോ പോകാം, ആവശ്യമുള്ളപ്പോ വരാം. പിന്നെ വരുമാന ലേശം കുറവുണ്ടാവുന്നേ ഉള്ളൂ, ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. സമ്പാദ്യമൊന്നുമില്ലെങ്കിലും
1: ചിറ്റാരിപ്പറമ്പാണ്.
2: അവിടെ
1: വണ്ടി വെക്കുന്നതിന് നമ്പറൊക്കെ വേണോ?
2: നമ്പർ
1: സ്റ്റാൻഡിൽ
2: വേണ്ട. നമ്പറൊന്നും വേണ്ട.
1: ഒന്നും വേണ്ട. എത്ര വണ്ടി ഉണ്ട് നിങ്ങളെ സ്റ്റാൻഡില്?
2: അവിടെ ഒരു 75-ഓളം വണ്ടികൾ.
1: 75
2: ചിറ്റാരിപ്പറമ്പിൽ 75-ഓളം വണ്ടികളുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് വരുന്നവർ ഒരു 10-25 ആള്, ബാക്കിയുള്ളവർ ഓരോ പല മേഖലയിലും പണിയെടുത്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുന്നവർ, അങ്ങനെ ടാപ്പിങ്ങിന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ തേങ്ങ പറിക്കാൻ പോകുന്നവരുണ്ട്, അങ്ങനെ ആ ഫീൽഡെല്ലാം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്.
1: സ്ഥിരമായി ഈ പണിയെടുക്കുന്നവർ
2: ഒരു 10-25 ആള്
1: അത്രയേ ഉള്ളൂ. അപ്പോ ബാക്കിയുള്ളവർ ഇങ്ങനെ അവരെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ സ്ഥിരമായി വെക്കുന്നവർക്ക് അതൊരു
2: ബുദ്ധിമുട്ടുണ്ടോ?
1: ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടൊരു ആളുകൾ ഉണ്ടാവും അല്ലേ? ഫോണിൽ കൂടിയല്ലേ
2: കൂടുതലും പണി
1: ഉണ്ടാവും. അപ്പൊ അതിന് നല്ല ബന്ധങ്ങൾ വേണം,
2: നല്ല ബന്ധങ്ങൾ വേണം, നല്ല പെരുമാറ്റങ്ങൾ വേണം, നല്ല സ്വഭാവം. ഇന്ന് വിളിച്ചവരെ നാളെ വിളിക്കും.
1: അതെ അതെ. ഇപ്പൊ ഒരു 15 വർഷത്തോളം ആയി അല്ലേ?
2: 15 വർഷമായി ചിറ്റാരിപ്പറമ്പ്.
1: എത്രാമത്തെ വണ്ടിയായി ഇപ്പൊ ഉപയോഗിക്കുന്നത്?
2: രണ്ടാമത്തെ. ആദ്യം ഒരു ആപ്പേ എടുത്തിരുന്നു, ഒരു 6 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് മാറ്റി അൽഫയാക്കി. ഇപ്പോൾ അത് തന്നെ ഇപ്പൊ ഒരു 9 വർഷത്തെ.
1: എത്ര മണിക്ക് വരും വീട്ടിൽ നിന്ന്?
2: ഇപ്പൊ കുറച്ച് ഒരു 9 മണിയാവും. ആദ്യമൊക്കെ രാവിലെ 7 മണിയാകുമ്പോൾ പോക്കുന്നത്.
1: തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്?
2: വീട്ടിൽ അത് നമ്മൾ വൈകുന്നേരം എവിടെയെങ്കിലും ലോങ് പണിയെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണി 12 മണി 1 മണിയെല്ലാം ആവും. ഇപ്പൊ അങ്ങനെയുള്ള പണിയൊന്നും ഇല്ല, സ്റ്റാൻഡിൽ തന്നെ ഓടുന്നതാണെങ്കിൽ ഒരു 7 മണിയാകുമ്പോൾ വീട്
1: അധികം ഇരുട്ടാവാൻ കാത്തു നിൽക്കില്ല. അങ്ങനെയാണ്. ഈ മേഖലയോട് കൂടുതൽ തൃപ്തനാണ്?
2: ആ അതെ, നല്ല പണിയാണ്, നല്ല ജനങ്ങളായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ പറ്റും, നല്ല സ്നേഹം ഉണ്ടാവും, പലയാളെയും നമുക്ക് മനസ്സിലാക്കാനും പറ്റും ഈ ഈ മേഖലയിൽ. ഈ ഓട്ടർഷ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഉള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പൈസ ഉള്ളവർ ചിലപ്പോൾ നമുക്ക് ഒരു ഉറുപ്പ്യക്കെല്ലാം അടി ചെയ്യുന്നവരുണ്ടാവും, വാടക ഇല്ലാത്തവർ നമുക്ക് 5 രൂപ ജാസ്തി തന്നിട്ട് പോകുന്ന

0: ശരിക്കും നേരെ തിരിച്ചാണ് വേണ്ടത്,
1: വേണ്ടത് അങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെയാണ്
0: സംഭവിക്കുന്നത്, മാറ്റമാണ്. ഈ ചിറ്റാരിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഓഫീസുകളൊക്കെ അങ്ങനെ കൂടുതലുള്ള സ്ഥലമൊന്നും അല്ലല്ലോ.
1: സർക്കാർ ഓഫീസ്
0: പഞ്ചായത്ത് ഓഫീസും
1: കൃഷിഭവൻ
0: മൃഗാശുപത്രി മൃഗാശുപത്രി കഴിഞ്ഞു. വില്ലേജ് ഓഫീസ്
1: കണ്ണവം
0: കണ്ണവത്ത്. ഈ മൂന്ന് സർക്കാർ ഓഫീസുകളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ സ്കൂള്,
1: പിന്നെ സ്കൂളുണ്ട്
0: അല്ലേ. അപ്പോൾ പുറമേ നിന്ന് അങ്ങനെ അപരിചിതരായ ആളുകൾ കൂടുതൽ വരേണ്ട ഒരു പ്രദേശമല്ല.
1: അല്ല.
0: അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെ ഏതൊക്കെ സമയത്ത് വരുന്നു എന്നുള്ളതിൻ്റെ ഏതാണ്ട് ഒരു ചിത്രം ഉണ്ടല്ലേ. ഈ ഫോൺ പണി ആയതുകൊണ്ട് വീട്ടിലിരുന്നാലും പണി കിട്ടും. ഇപ്പോൾ പണ്ടത്തെ പോലെ ക്യൂ അങ്ങനെ ഒരു നിർബന്ധം?
1: നമ്മൾ സ്റ്റാൻഡിൽ പോയാൽ ക്യൂ സിസ്റ്റമാണ്, മുമ്പിൽ മുമ്പിലുള്ള വണ്ടി പോകണം.
0: അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് വിളിച്ചാൽ
1: പോകില്ല,
0: മുമ്പിലുള്ള ആൾ തന്നെ പോകണം, നിർബന്ധമാണ്. അപ്പോൾ നല്ല പരിചയക്കാർ വന്നാൽ എന്ത് ചെയ്യും?
1: നല്ല പരിചയക്കാരാണെങ്കിൽ അവർ മുമ്പിലത്തെ വണ്ടി പോകുന്നവരെ നിൽക്കും, അല്ലെങ്കിൽ അവരോട് അങ്ങോപ്പീടിയൊക്കെ ഉള്ള മാറി നിന്നിട്ട് വിളിക്കാൻ പറയും.
0: അങ്ങനെ പോവാ?
1: ആ അങ്ങനെ പോവാ.
0: ആ ഹാ ഹാ. അതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്.
1: അഡ്ജസ്റ്റ്മെൻ്റാണ്.
0: ഇത്രയും കാലത്തെ അനുഭവത്തിനിടയിൽ, നിങ്ങളീ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയ ഈ കാലത്തിൻ്റെ അനുഭവത്തിനിടയിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം ചോദിച്ചാൽ പറയാൻ പറ്റും?
1: അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു വണ്ടി പിടിച്ചു പോയിട്ട് വാടകയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരു 15 ദിവസം എൻ്റെ പെർമിറ്റ് കട്ടാക്കിയിട്ടുണ്ട്.
0: എന്തായിരുന്നു അത് വിഷയം?
1: അത് ചിറ്റാരിപ്പറമ്പ് ചെള്ളത്ത് വയൽ ഭാഗത്ത് ഒരു വണ്ടി പിടിച്ചു പോയി ഒരാൾ. അവിടെ അന്ന് റോഡ് വളരെ മോശമായ റോഡായിരുന്നു, കല്ലും കൂടലായിട്ട് ഉള്ള ഒരു. അപ്പോൾ അവിടെ കിലോമീറ്റർ കൂട്ടിയാൽ പിന്നെ ആ വാടക ഉണ്ടാവില്ല. ഒരു 5 രൂപേൻ്റെ പ്രശ്നം ജാസ്തി ഉണ്ട്. അത് നമ്മൾ എല്ലാവരും കൂടി നിശ്ചയിച്ചിട്ടുള്ളൊരു വാടകയാണ്, ഒരു 5 രൂപ ജാസ്തി ആ ഭാഗത്ത് റോഡ് മോശമായത്. ഒരു 3 വർഷമായി. അപ്പോൾ അവിടെ പോയിട്ട് സാധാരണ കിലോമീറ്ററിൻ്റെ വാടകയിൽ 5 രൂപ ജാസ്തി, അത് എല്ലാവരും നിശ്ചയിച്ച വാടകയാണ്. ഞാൻ ഒറ്റക്ക് വാങ്ങിക്കുന്നില്ല, എല്ലാവരും
0: വാങ്ങിക്കുന്ന
1: റോഡ് മോശമായതുകൊണ്ട് അയാൾ വീട് വരെ പോയിട്ട് അപ്പോൾ 5 രൂപ ജാസ്തി വാടക പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അത് തരാൻ പറ്റില്ല, കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ, പിന്നെ അപ്പോൾ അത് അത്രയേ തരും, അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റക്ക് എടുത്ത തീരുമാനമല്ല, ഇതൊരു നമ്മളെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. അപ്പോൾ അത് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കുറച്ച് മേടിച്ചാലും പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ തരണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ തരൂലെന്ന് പറഞ്ഞു, വയ്യ വർത്തനായി. അങ്ങനെ ഒരു ഇതിൽ അയാൾ പൈസ തന്നു, അപ്പോൾ അയാൾ ആർ ടി ഒന്ന് പരാതി കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ആർ ടി ഒ എന്നെ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അപ്പോൾ മേലെ എന്നുള്ള ഓർഡറാണ്, അപ്പോൾ നമുക്ക് നിങ്ങളെ ഇതിൽ ഇതുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു 1 മാസത്തേക്കുള്ള പെർമിറ്റ് കട്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് വലിയൊരു അനുഗ്രഹമായി മാറി ആ പെർമിറ്റ് കട്ടാക്കിയത്. എൻ്റെ അച്ഛൻ വളരെ ഇത് പിന്നെ പ്രായാധിക്യം വായിച്ച് കിടപ്പിലായിരുന്നു. ആ സമയത്ത് എനിക്ക് അച്ഛനെ നോക്കി ഇരിക്കാനുള്ള ഒരു അവസരം കൂടിയായി. അതുകൊണ്ട് എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല.
0: എനിക്ക് ഒരു മാനസിക പ്രയാസം ഉണ്ടാകേണ്ട സമയമാണ്,
1: സമയമായിരുന്നു. പക്ഷെ എനിക്ക് അതൊരു വിഷയമായിട്ട് മാറിയിട്ടില്ല. ഞാൻ അല്ലെങ്കിലും എനിക്ക് ആ വീട്ടിൽ ഇരിക്കേണ്ടിയായിരുന്നു, അല്ലെങ്കിലും ഇപ്പൊ പെർമിറ്റ് കട്ടാക്കിയില്ലെങ്കിലും എനിക്ക് ആ സമയത്ത് എനിക്ക് വീട്ടില്
0: ഇതൊരു കാരണമായി
1: മാത്രം അത്രേ ഉള്ളൂ, അതൊരു പ്രശ്നമല്ല.
0: അച്ഛനിപ്പോ
1: മരണപ്പെട്ടു.
0: അച്ഛന്റെ ആ ഒരു പ്രായാധിക്യത്തിൽ നിൽക്കുന്ന അവസാന കാലത്ത് അച്ഛനെ നന്നായി പരിചരിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ ഉപയോഗിച്ചു.
1: പിന്നെയും ആ പിന്നെ ഒന്നും
0: പറഞ്ഞില്ല. പിന്നെ വീണ്ടും ആ വാടക തരുന്നുണ്ടോ?
1: പിന്നെ ഇപ്പം പിന്നെ പിടിച്ചു പോയപ്പോ നമ്മള് പറഞ്ഞാലും ജാസ്തി എടുത്തുണ്ട്.
0: അപ്പൊ ആ ഒരു പ്രയാസം ആ ആൾക്കും ഉണ്ടാവും. ഏറ്റവും പ്രധാനം ഓരോ പ്രദേശത്തുള്ള ആളുകളെ തിരിച്ചറിയാനും അവർക്കിടയിൽ ഇടപഴകാനും പരിചയം പുതുക്കാനും ഒക്കെയുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു ഓട്ടം കഴിഞ്ഞ് വന്ന അടുത്ത ഓട്ടത്തിനിടയിലുള്ള ഒരു ഇടവേള ഉണ്ടല്ലോ, ഈ സമയത്ത് എന്താ ചെയ്യുക?
1: ആ സമയത്ത് നമ്മൾ എല്ലാവരും വട്ടത്തിലിരുന്നു
0: കഥ പറയും. പാട്ട് കേൾക്കുമോ?
1: പാട്ടും കേൾക്കും.
0: കേൾക്കും. പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്.
1: അതെ.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒന്ന് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും?
1: എനിക്കറിയില്ല, എങ്കിലും ഞാൻ പണ്ട് പാടിയൊരു പാട്ടുണ്ട്, ചുംബനപ്പൂ കൊണ്ട് മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം എന്ന് പറഞ്ഞ പാട്ട്.
0: ആ പാട്ട് പാടാൻ എന്തെങ്കിലും കാരണം ഉണ്ടായി?
1: കാരണം അതൊരു പ്രണയമായിരുന്നു. ആ പ്രണയം പാട്ട് പാടിയിട്ടാണ് പ്രണയിച്ചിട്ടുള്ളത്.
0: ആ പ്രണയം പൂവണിഞ്ഞോ?
1: ഓ, അതാണ്, കല്യാണം കഴിച്ചത്.
0: ജീവിത പങ്കാളിയാണ്.
1: അതെ.
0: ആഹാ. അപ്പോ അങ്ങനെ പ്രണയ പരവേശനായി പാടിയ ഒരു പാട്ടാണ്. ഒന്നുകൂടി ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ. ആ പാട്ട് ഇപ്പൊ വീണ്ടും കേൾക്കുമ്പോ നിങ്ങളെ ആ പഴയകാലം നിങ്ങളുടെ പ്രിയ സഖി കൂടി ഓർമ്മ വരട്ടെ. അപ്പൊ ഈ പാട്ട് നമുക്ക് ഒന്നുകൂടി കേൾക്കാം.
1: ഓക്കെ.
0: അന്ന് നിങ്ങള് ആ പാട്ട് പാടുന്ന സന്ദർഭവും ആ ഒരു അന്തരീക്ഷം അതൊക്കെ ഇന്ന് മാറിയിട്ടുണ്ടാവുമല്ലോ. ആ നാട്ടിലെ ചുറ്റുപാടൊക്കെ മാറി, നമ്മളെ പശ്ചാത്തലമൊക്കെ മാറി, ഇപ്പം പുതിയ രീതിയിലേക്കല്ലേ ആ നാട് മാറിയിട്ടുള്ളത്. അപ്പം ആ ഒരു പഴയകാലത്തിൻ്റെ ഓർമ്മയിലേക്ക് തിരിച്ചു പോകാനൊരു അവസരം സൃഷ്ടിക്കുകയാണ്. നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2473-630. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5-10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. പട്ടണത്തിൽ സുന്ദരൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് MG ശ്രീകുമാർ ആലപിക്കുന്നു.
3: ഡാഡി.

റേഡിയോ മലബാറിൽ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2-473-630.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാക്കുന്ന ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് സർഗജാലകത്തിലൂടെ നമുക്ക് കേൾക്കാം കെ ഭാസ്കരൻ മാസ്റ്ററുടെ മേലേരി എന്ന കഥാസമാഹാരത്തിലെ തടവറ എന്ന കഥയുടെ ആദ്യ ഭാഗം. അവതരിപ്പിക്കുന്നു രാമകൃഷ്ണൻ പഴശ്ശി.
1: ആ വലിയ വീടിന്റെ വിശാലമായ പൂമുഖത്ത് സെറ്റിയും തുണികൊണ്ട് പൊതിഞ്ഞ ഇരിപ്പിടങ്ങളും ധാരാളമുണ്ടെങ്കിലും നാരായണൻ നമ്പ്യാരുടെ മണിക്കൂറുകൾ നീണ്ട ഇരിപ്പ് മുറ്റത്തുനിന്ന് കോലായിലേക്കുള്ള ചവിട്ടുപടിയിലാണ്. ഇടത് കൈ കോലായിലൂന്നി ഇരു കൈകളും പിണച്ച് മുറ്റത്തേക്ക് നീട്ടി ദേഹം അല്പമൊന്ന് പൂമുഖത്തേക്ക് ചാഞ്ഞാണ് ആ ചിന്താധനൻ്റെ ഇരിപ്പ്. അരികത്ത് തൻ്റെ പതിവ് ചായ തണുത്തു മരവിച്ച് പിണങ്ങിയിരിപ്പുണ്ട്. വിലാസിന് ടീച്ചർ അടുത്തു വന്ന് ഇരുത്തം മതിയാക്കാറായില്ലേ, ചായ തണുത്തല്ലോ, എഴുന്നേൽക്കരുതോ, കുളിക്കുന്നില്ലേ എന്നെല്ലാം ചോദിച്ചു. രണ്ടുപേരും മകളെയും കൂട്ടി ബാംഗ്ലൂരിൽ നിന്ന് രാവിലെയാണ് എത്തിയത്. അവളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് എന്ന ന്യായം പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ബാംഗ്ലൂരിലുള്ള ബന്ധുവാണ് അവിടെ നിർത്തുന്നത്, അപകടമാണ് എന്നറിയിച്ചത്. ഒരു ക്രിസ്ത്യാനി ചെക്കനുമായി അവൾ ഒരു ചുറ്റിക്കളി തുടങ്ങിയിട്ടുണ്ടത്രേ. പാർക്കിലും റെസ്റ്റോറൻറ്റിലും അവനോടൊത്ത് പലവട്ടം ഉല്ലസിച്ച് കറങ്ങി നടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്രേ. വീട്ടിലെത്തി മനസ്സൊന്ന് മയപ്പെടുത്തി അവളോട് രണ്ടുപേരും സംസാരിച്ചു തുടങ്ങി. നീലിമേ, നിന്നെ വിവാഹം ചെയ്തേക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു.
2: എനിക്കിപ്പോൾ വിവാഹം വേണ്ട.
1: അതെന്താ, നിന്നോടല്ലേ ചോദിച്ചത്, ഉത്തരവില്ലാത്തതെന്താ?
2: മോളെ, നിന്റെ അച്ഛനല്ലേ ചോദിക്കുന്നത്, സമാധാനം പറയാതിരുന്നാൽ എങ്ങനെയാ?
1: അച്ഛനമ്മമാരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരമല്ലല്ലോ അവൾക്കുള്ളത്. മുനകൂർപ്പിച്ച ചോദ്യശരങ്ങളാൽ വളഞ്ഞു നിൽക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ആശങ്കകളുടെ ആകുലതകളാൽ വീർപ്പുമുട്ടിയ മുഖങ്ങളിലേക്ക് അവൾ കണ്ണയച്ചു. നാളിതുവരെ സ്നേഹവാത്സല്യത്തിൻ്റെ മധുരിമ മാത്രം കണ്ട് പരിചയിച്ച ആ കണ്ണുകളെ നേരിടാനാവാതെ തലയണയിലേക്ക് നീലിമ വീണ്ടും മുഖം പൂഴ്ത്തി. മകളുടെ അവസ്ഥ അമ്മയുടെ മനസ്സിൽ നൊമ്പരം കൊണ്ടൊരു ചിതൽപ്പുറ്റിൻ രൂപം കൊടുത്തു. തൊണ്ടയിൽ ഉരുണ്ടുകൂടിയ ഗദ്ഗദം മുരടനക്കി ഒളിപ്പിച്ച് ടീച്ചർ മകളുടെ അടുത്തിരുന്നു. അവളുടെ പുറത്തും കുനുകുനെ ചിന്നി ഉയർന്നു നിൽക്കുന്ന മനോഹരമായ മുടിക്കുലയുടെ ഇടയിലും വിരലോടിച്ച് മകളുടെ ഹൃദയഭാരം ലഘൂകരിക്കാൻ സഹായിച്ചു. കഠിനകഠോര ഹൃദയനെന്ന് നാട്ടുകാർ പക്ഷം മറന്ന് മുദ്ര ചാർത്തി അവരോധിതനായ നമ്പ്യാർ ഒരു നിമിഷം പുറത്തുപോയി മൂക്കുചീറ്റി മുഖം തുടച്ച് തിരിച്ചു വന്നു. അന്തരീക്ഷത്തിൻ്റെ താപനിലയുടെ സൂചിക താഴോട്ട് വന്നെന്ന് കണ്ട ടീച്ചർ നീലിമയുടെ മുഖത്തോട് മുഖം ചേർത്ത് ചോദിച്ചു,
2: മോളെ എന്താ നിന്റെ മനസ്സിൽ?
1: ഞങ്ങൾക്ക് ആണായും പെണ്ണായും നീയൊരുത്തിയേ ഉള്ളൂന്ന് നിനക്കറിയാലോ. ആ അച്ഛനോടും അമ്മയോടും എന്താ നിന്റെ മനസ്സിലിരിപ്പെന്ന് തുറന്നു പറയും. അമ്മയുടെ വാക്കുകളിലെ മൃദുത്വം നീലിമ പ്രതീക്ഷയായി കണ്ടുവോ? ഈ ഏക മകളുടെ ആഗ്രഹങ്ങൾക്ക് തന്നെ 22 വർഷക്കാലം കണ്ണെന്നും കരളെന്നും കണ്ട് വളർത്തിയ സ്നേഹനിധികളായ അച്ഛനമ്മമാർക്ക് എതിരെ നിൽക്കാനാകുമോ? നിശ്ചയദാർഢ്യം പ്രകടമാക്കിക്കൊണ്ട് നീലിമ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഒരു തോർത്തുകൊണ്ട് മുഖം തുടച്ചു. ഒരു വട്ടം കൂടി തൻ്റെ ഭാവമെന്തെന്നറിയാൻ സാഗൂതം ശ്രദ്ധിക്കുന്ന അച്ഛനമ്മമാരെ ആ മകൾ ഉദ്വേഗം നിറഞ്ഞ് പ്രതീക്ഷയോടെ നോക്കി.
2: എനിക്കൊരാളിഷ്ടമാണ്, അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ.
1: ഈ മകളുടെ ഇന്നോളമുള്ള എല്ലാ ആഗ്രഹങ്ങൾക്കും എതിർ നിൽക്കാത്ത അച്ഛനും അമ്മയും ഇതും സാധിച്ചു തരണം. ആരാണവൻ? ഇടിനാദം പോലെ നമ്പ്യാരുടെ ശബ്ദം മുഴങ്ങി. അച്ഛൻ്റെ വാക്കുകളുടെ കാഠിന്യം മകളുടെ ഹൃദയത്തെ മാത്രമല്ല സാധ്യയായ വിലാസിന് ടീച്ചറേയും ഒന്ന് വിറപ്പിച്ചു കളഞ്ഞു. കേൾക്കട്ടെ, എന്താ അവൻ്റെ പേര്, എന്താ ജാതി, ഏതാ തറവാട് എന്നിട്ട് ആലോചിക്കാം. നീലിമയുടെ മുഖം കാതരഭാവത്തിന് പകരം ഒരു നിശ്ചയദാർഢ്യം കൈവരിക്കുന്നുണ്ടോ? ആഞ്ഞു പെയ്യുന്ന ആ ഘോരവർഷത്തിലേക്ക് അവൾ ഒരു കുടയുമില്ലാതെ ചുവട് വെക്കുകയാണ്. പേര് ജോൺ ജോർജ്. ഞാൻ ജോലി ചെയ്യുന്ന ആയുർവേദ ആശുപത്രിയുടെ ഉടമസ്ഥനാണ്. ബാംഗ്ലൂരിൽ ഒരു IT സ്ഥാപനവുമുണ്ട്. അവിടെ അമ്മയോടൊത്ത് സ്ഥിരതാമസമാണ്. പറയേണ്ടത് നിമിഷനേരം കൊണ്ട് ഒരാവേശ തള്ളിച്ചയാൽ അവൾ പറഞ്ഞൊപ്പിച്ചു. കൊള്ളിയാൻ മിന്നുന്നതേയുള്ളൂ. ദിഗന്ധങ്ങൾ ഞെട്ടിവിറക്കുന്ന ഇടിനാദത്തിന് മുന്നോടിയാണത്. മുറിക്കകത്തുകൂടി ഇരുമ്പുകൂടിലകപ്പെട്ട വെരുകിനെ പോലെ നമ്പ്യാർ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ചരടിന് കൊളുത്തിയ തീ എത്തിച്ചേരാനുള്ള സാവകാശമേ വേണ്ടി വന്നുള്ളൂ. ഉഗ്രശേഷിയുള്ള ബോംബ് പൊട്ടുകയായി. എന്തടി നീ പറഞ്ഞത്? എവിടുന്നാടി നിനക്ക് ഈ ക്രിസ്ത്യാനി ചെക്കനെ കിട്ടിയേ? കല്യാണം കഴിക്കണം പോലും. നിന്നെ ഡോക്ടറാക്കി ബാംഗ്ലൂരിൽ ആശുപത്രിയിലേക്ക് അയക്കുമ്പോൾ ഇതാടി കണ്ടേ? അതിന് നിനക്ക് കഴിയുമെന്ന് കരുതുന്നുണ്ടടി. ഉഗ്രമായ ആ അലർച്ച ആ വീടിൻ്റെ ചുമരുകളെയും മച്ചകങ്ങളെയും വിറപ്പിക്കുകയും ഉലക്കുകയും ചെയ്തു. വിലാസിന് ടീച്ചർക്ക് തൻ്റെ 3 പതിറ്റാണ്ട് കാലത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഭാവം ഭർത്താവിൽ നിന്ന് കാണുകയുണ്ടായില്ല. നാരായണേട്ടാ, നിങ്ങളൊന്ന് ക്ഷമിക്കേ, ഇങ്ങനെ ഒച്ച വെക്കല്ലേ. അപ്പുറത്തെ വീട്ടിലുള്ളവരെല്ലാം കേൾക്കും. നമ്മുടെ മോളല്ലേ, പറഞ്ഞാൽ കേൾക്കും. സമാധാനമായി പറയാ. തൻ്റെ ഇരു ചുമലുകളും പിടിച്ച് ഭാര്യ നടത്തുന്ന സമാധാന ശ്രമങ്ങൾ നമ്പ്യാരുടെ മനസ്സിനെ ഒന്നുകൂടി അസ്വസ്ഥനാക്കി. നീ ഒറ്റ ഒരുത്തിയാ ഇവളെ താലോലിച്ച് ഈ വഴിക്കാക്കിയേ, അയാൾ ആക്രോശിച്ചു. അമ്മയോടും മകളോടും ഒന്നിച്ചങ്ങ് പറഞ്ഞേക്കാം. ആ കട്ടിൽ കണ്ട് പനിക്കണ്ട. ആ ചേട്ടൻകുട്ടീനാ ഈ തറവാട്ടിൽ കയറ്റാന്ന് മോഹിക്കുകയും വേണ്ട. വെള്ളുവത്തറവാടിൻ്റെ മഹത്വം അറിയോ നിങ്ങൾക്ക്? എടി മൂധേവി, കൊന്നും മഠത്തിലെ കുളത്തിലങ്ങ് കെട്ടിത്താഴ്ത്തും ഞാൻ. നേർച്ചയും വൈദ്യവും അനവധി നടത്തി കിട്ടിയ കുട്ടിയാന്ന് കരുതി ലാളിച്ചു പോറ്റി എൻ്റെ ഫലം. അത്രയും പറഞ്ഞപ്പോൾ നമ്പ്യാരുടെ കണ്ഠമിടറി. അയാൾ അടുത്ത് കണ്ട കസേരയിലിരുന്നു. ആ ഇരിപ്പ് അല്പനേരം തുടർന്നു. കാർക്കശ്യം മാറ്റിവെച്ച് ആ പിതാവ് ശാന്തനായി തുടർന്നു. ആ വിവാഹം നടപ്പില്ല. കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ആ ബന്ധം അനുവദിക്കില്ല. എൻ്റെ ചോരയിൽ പിറന്നതെങ്കിൽ ഞാൻ നിശ്ചയിക്കും ചെക്കൻ ആരായിരിക്കണമെന്ന്. അത് ലക്ഷണം തികഞ്ഞ തറവാട്ടിൽ നിന്ന് തന്നെയായിരിക്കും. ഇതാണ് തീരുമാനം. മുറിക്കകത്ത് ഏങ്ങലടികൾ വീണ്ടും ഉയർന്നു. ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് മകളുടെ അലയൊലിക്ക് സമാനമായ മനസ്സിലെ തീവ്ര വികാരങ്ങൾക്ക് ശാന്തതയേകാൻ കഴിയുന്നില്ല. മകളിനി ബാംഗ്ലൂരിലേക്കില്ലെന്ന് നമ്പ്യാരുടെ പ്രഖ്യാപനമുണ്ടായി. അവളുടെ പെട്ടിയും ബാഗും പരിശോധിച്ച് രണ്ട് ഫോണുകളും കൈവശപ്പെടുത്തി തൻ്റെ സുരക്ഷാ വലയത്തിലാക്കി. ആ ചെക്കനുമായുള്ള പ്രേമബന്ധം ഉപേക്ഷിച്ചാൽ മാത്രമേ നീലിമയ്ക്ക് വീട് വിട്ട് പുറത്തു പോകാനാവൂ എന്ന തീരുമാനവുമുണ്ടായി. ഒരു കാരാഗ്രഹത്തിൻ്റെ ഉപയോഗം തൻ്റെ ഭവനത്തിലുണ്ടെന്ന് അയാൾ തെളിയിക്കാൻ പോവുകയാണ്. നമ്പ്യാർ മണിക്കൂറുകളായി ആ ഇരിപ്പ് തുടരുകയാണ്. സൈനിക സേവനത്തിനായി സമർപ്പിച്ച 15 ആണ്ടുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജീവിത പങ്കാളിയായി തൻ്റെ 33-ാമത്തെ വയസ്സിൽ വിലാസിനി എത്തിച്ചേരുന്നത്. അധ്യാപക പരിശീലനം നേടിയ അവൾ അടുത്ത പ്രൈമറി വിദ്യാലയത്തിലെ അധ്യാപക ജോലിയിൽ പ്രവേശിച്ചു. ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരു പരമ്പരാഗത ജന്മിത്തറവാടിൻ്റെ അവകാശിയായി മാറാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഏക്കർ കണക്കിന് തോട്ടം, ഭൂമിയും വയലും പുരയിടവുമൊക്കെയായി വൻ സമ്പത്തിൻ്റെ അവകാശി. എല്ലാ സന്തോഷങ്ങളും ഒത്തുവരിക അപൂർവമായിരിക്കും. സങ്കടങ്ങളുടെ രാജനായി അനപത്യ ദുഃഖം വർഷങ്ങളോളം പിന്തുടർന്നു. ശാപം പിടിച്ച തറവാടാ. കുടിയാന്മാരെ പണ്ട് തീ തീറ്റിച്ചില്ലേ? കുടിയെന്നും പൊരയെന്നും പണ്ട് കുടിയൊഴിപ്പിച്ചോറ ശാപ. തറവാട്ടിൽ അടിച്ചു തളിക്കാരൻ ആനേനെ കൊണ്ട് ചവിട്ടി കൊല്ലിച്ച കൂട്ടരാ. ഓക്ക് വയറ്റിലുണ്ടേനും പോലും അതിൻ്റെ ആത്മാവ് പൊറുക്കുവോ? അതുകൊണ്ടാ ഈ നമ്പ്യാർക്ക് കുഞ്ഞായിട്ടൊരെണ്ണം ജനിക്കാത്തെ. ജനബന്ധം കുറവാണെങ്കിലും നാട്ടുകാരുടെ കൂട്ടം പറച്ചിലുകളിലുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ തൻ്റെ

വീലും എത്തിയിട്ടുണ്ട്. ചിലത് കേൾക്കുമ്പോൾ പറഞ്ഞവൻ്റെ ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കണം തോന്നും. ചികിത്സകൾ പലതും ചെയ്തു. ചിലപ്പോൾ 3-4 മാസം തികയുമ്പോഴേക്കും കുഞ്ഞു ഭ്രൂണങ്ങൾ മാസം തികയാൻ കാത്തു നിൽക്കാതെ ആ അമ്മ വയർ ഉപേക്ഷിച്ചു പോയി. ഇനിയൊരു വട്ടം കുളി നിന്നപ്പോൾ പ്രസിദ്ധനായ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, പ്രസവം കഴിയുന്നതുവരെ ഈ ആശുപത്രിയിൽ കിടക്കണം, പൂർണ്ണ വിശ്രമം, കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങരുത്, ഗർഭപാത്രത്തിന് ബലം പോരാ, അതുകൊണ്ടാ അലസിപ്പോകുന്നത്. 8 മാസം വിലാസിന് ടീച്ചർ ആശുപത്രിയിൽ, കട്ടിലിൽ ഒരേ കിടപ്പ്. കാലക്കേടുകൾക്ക് അവധി നൽകി 9 മാസം തികഞ്ഞപ്പോൾ വിലാസിന് ടീച്ചർ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. നീലിമയുടെ ആഗമനം തറവാടിൻ്റെ ഓരോ അണുവിലും ലഭ്യമായ സന്തോഷത്തിന് അതിരുകളുണ്ടായിരുന്നില്ലല്ലോ എന്ന് നമ്പ്യാർ വേദനയോടെ ഓർത്തു. ഇല വിരിയുകയും വീണ്ടും പുതുമുളകൾ നാമ്പെടുക്കുകയും ശാഖോപശാഖകളായി സുഗന്ധം പൊഴിക്കുകയും ചെയ്യുന്ന പാരിജാത മലർച്ചെടിയായി നീലിമ എത്ര വേഗമാണ് വളർന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ അതിവേഗം കടന്നുപോവുകയും ഒരു ആയുർവേദ ഡോക്ടർ ബിരുദം നേടുകയും ചെയ്തു അവൾ. കാലവും കാമനും നീലിമയെന്ന ക്യാൻവാസിൽ എന്തെല്ലാം ചായക്കൂട്ടുകളാണ് കോരിയൊഴിച്ചത്. ബാംഗ്ലൂരിലെ ആയുർവേദ ആശുപത്രിയിൽ ഡോക്ടറായി നിയമനം കിട്ടി പോകുമ്പോൾ തറവാടിൻ്റെ അഭിമാനകരമായ പാരമ്പര്യത്തെ മനസ്സിൽ കൂടുകൂട്ടിയ ഭയാശങ്കകളെ ഒതുക്കി വെച്ചുകൊണ്ട് ആ പിതാവ് മകളെ പലവട്ടം ഓർമ്മിപ്പിച്ചു. തറവാടിന് തൻ്റെ രക്തത്തിൽ നിന്ന് ഉദയം കൊണ്ട മകൾ ഇപ്പോൾ അപമാനം വരുത്തിയിരിക്കുന്നു എന്നോർത്തപ്പോൾ ഞരമ്പുകൾ വരിഞ്ഞു മുറുകുകയും കൈകൾ കൊണ്ട് തലമുടിയിഴകൾ പിടിച്ചു പറിക്കുകയും പല്ലുകൾ ഞെരിക്കുകയും ചെയ്തു ആ മനുഷ്യൻ. അവൾ പ്രേമിക്കാൻ കണ്ടത് ഒരു ക്രിസ്ത്യാനി ചെക്കനെ. സമ്പത്തൊന്നും വേണ്ട, വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും സാരമില്ല, ഒരു നായര തറവാട്ടിലെ ഏതു ചെക്കനെ അവൾക്കിഷ്ടമാണെന്ന് പറഞ്ഞാലും തനിക്ക് സമ്മതമാണ്. ക്രിസ്ത്യാനി ചെക്കൻ്റെ പിറകെ നടക്കുമ്പോൾ അവൾ ഓർത്തോ ഈ തറവാടിൻ്റെ മഹിമയെക്കുറിച്ച്. കോട്ടയം തമ്പുരാക്കന്മാരുടെ പടയാളി കുറുപ്പന്മാരാണ് ഈ തറവാടിൻ്റെ പൂർവികർ. തമ്പുരാൻ എഴുന്നള്ളുമ്പോൾ അംഗരക്ഷകരായി ഉടവാൾ പിടിച്ച് മുമ്പേ നടക്കുന്നവരായിരുന്നു ഇവിടുത്തെ കാരണവന്മാർ. സ്വന്തമായി കളരിയും അവിടെ പയറ്റി തെളിഞ്ഞ 1000 നായന്മാരും അതിന് നാഥന്മാരായ ഗുരുക്കൾ കാരണവന്മാരും ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ തലശ്ശേരിയിലെ കമ്പനിക്കോട്ട വളഞ്ഞപ്പോൾ അന്നത്തെ തറവാട്ടുകാരനവർ പഴശ്ശിത്തമ്പുരാൻ്റെ കൽപ്പനപ്രകാരം പടയാളികളുമായി ചെന്ന് കോട്ട പ്രതിരോധിച്ചത്രേ. തറവാട്ടുകാരണവന്മാർ കുതിരകളെ പൂട്ടിയ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചവരായിരുന്നു എന്ന് അമ്മ പറയുമ്പോൾ മിഴികളിൽ അഭിമാനബോധത്തിൻ്റെ ഇളകിയാട്ടം നടക്കുന്നുണ്ടായിരുന്നു. ആനകളെ പൂട്ടിയ സ്ഥലം അമ്മ തറവാട്ടുപറമ്പിൽ ചൂണ്ടിക്കാട്ടി തന്നിട്ടുണ്ട്. അവിടെയുള്ള വൻമരങ്ങളിൽ ഒരാൾ പിടിയിലൊതുങ്ങാത്ത തടിയിൽ ഇരുമ്പു ചങ്ങലകൾ ഒട്ടിപ്പിടിച്ചു കിടന്നത് ഇപ്പോഴുമുണ്ട്. അക്കാണുന്ന വെള്ളുവക്കാവിന് 100 വർഷങ്ങളുടെ പഴക്കമുണ്ട്. 40-ൽ 1 കുറവ് തെയ്യക്കോലങ്ങളെ കെട്ടിയാടുന്ന കാവിലെ ഉത്സവം 1000 പങ്കെടുക്കുന്നതും 5 നാൾ നീണ്ടു നിൽക്കുന്നതുമാണ്. വെള്ളുവക്കാവിൻ്റെ ഊരാളനും മേലായിയുമായ ഈ നമ്പ്യാർ തറവാട്ടിലേക്ക് പോത്തിനെക്കൊന്ന് ഇറച്ചി പൂജിക്കുന്ന വർഗത്തിലൊരുത്തനെ ഇവിടത്തെ അവകാശിയായ ഒരു പെണ്ണ് കൈപിടിച്ചു കൊണ്ടുവരികയും കുലദൈവമായ ഭൈരവമൂർത്തി ഈ തറവാടിനോട് പൊറുക്കുമോ? 39 മൂർത്തികളും ആർത്തട്ടഹസിച്ച് ഉറഞ്ഞുതുള്ളി ചിലമ്പും കുലുക്കി വാളുയർത്തി തൻ്റെ നേരെ പാഞ്ഞോടി വരികയാണോ? ഇല്ല, സമ്മതിക്കൂല. ചെവി രണ്ടും പൊത്തി കൈകൾ മാനത്തേക്കുയർത്തി അയാൾ പെറുപിറുത്തു. എന്താ ഏട്ടാ, എന്താ ഉണ്ടായേ, എന്താ ഇങ്ങനെ താനേ പറയുന്നേ? അനിയൻ വേലായുധനാണ്, തൊട്ടടുത്ത് വീട് വെച്ച് താമസിക്കുന്നു. അനിയനെ കണ്ടപ്പോൾ പ്രളയജലം തിങ്ങി നിറഞ്ഞ അണക്കെട്ടിൻ്റെ കരിങ്കൽ ഭിത്തി പൊട്ടിയ കണക്കെ ഇരു കണ്ണുകളിൽ നിന്നും നീർ ഒഴുകിയിറങ്ങുകയായി. എല്ലാം പോയടാ, തറവാടിൻ്റെ മാനം ഈ പെണ്ണ് കളഞ്ഞു കുളിച്ചടാ, ഇനി എന്തിനാടാ ഞാൻ ജീവിക്കുന്നേ? ഏത് പെണ്ണ്, ആരുടെ മാനം? ഈ ഏട്ടൻ എന്തായി പറയുന്നേ? എൻ്റെ മോള് തന്നെടാ, അവക്ക് ഒരു ക്രിസ്ത്യാനിനെ കല്യാണം കഴിക്കണത്രേ. പ്രേമാത്രേ പ്രേമം, കൊല്ലും ഞാൻ എല്ലാറ്റിനെ. ഏട്ടൻ്റെ ക്ഷമകെട്ട സംസാരത്തിനിടയിൽ നിന്നും സംഭവങ്ങളുടെ സത്യാവസ്ഥ അനിയൻ ഒരുവിധം മനസ്സിലാക്കി. തറവാടിൻ്റെ മാനം ഏട്ടനെ പോലെ അനിയനും നിസ്സാരമല്ല. നമ്പ്യാർ അനിയനെ മധ്യസ്ഥത്തിന് പ്രേരിപ്പിച്ചു. നീ പറഞ്ഞ അവൾ കേട്ടെങ്കിലോ? നീലിമയെ വേലായുധന് അത്ര വിശ്വാസം പോരാ. എങ്കിലും ഏട്ടൻ്റെ ആഗ്രഹമല്ലേ, ഒരു ശ്രമം നടത്തി നോക്കാം. അയാൾ നീലിമയുടെ കിടപ്പുമുറിയിലേക്ക് ചെന്നു നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. ഞാൻ എൻ്റെ വ്യക്തമായ തീരുമാനം അച്ഛനോട് പറഞ്ഞതാണ് ഇളയച്ച, അതിലൊരു മാറ്റവുമില്ല. ഇളയച്ചന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? തൻ്റെ അനുരഞ്ജനം വിജയം കണ്ടില്ലെന്ന കാര്യം വേലായുധൻ ഏട്ടനെ ധരിപ്പിച്ചു. ഓളെ മനസ്സ് കരിങ്കല്ലിന് സമം, ഇതങ്ങനെ വിടാൻ പറ്റൂല. ഞാൻ നാളെ മോളെ ഇങ്ങോട്ട് അയക്കാം. അവർ തമ്മിൽ ഒരു മനസ്സായിട്ട് കഴിഞ്ഞതല്ലേ, കാർത്തിക മോള് പറഞ്ഞ കേൾക്കുമെന്ന് നോക്കാം. പിറ്റേ ദിവസം കാർത്തിക ദൗത്യവുമായി എത്തി. വേലായുധൻ മകളെക്കുറിച്ച് പറഞ്ഞതിൽ ശരിയും തെറ്റുമുണ്ട്. നീലിമയും ജോണുമായുള്ള ബന്ധം അവൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. കാർത്തികയുടെ മനസ്സിനകത്ത് ഒരു രഹസ്യ കലവറയുണ്ട്. അതിൽ ഏതൊരു ചോരനും ചോർത്തിക്കൊണ്ടുപോകാനാവാത്ത വിധം ഈ പ്രണയരഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുമുണ്ട്. വേലായുധൻ നീലിമയുടെ പ്രണയവാർത്ത മകളെ അതീവ ഗൗരവത്തോടെ ബോധ്യപ്പെടുത്തി. അവൾ അപ്രതീക്ഷിതമായി കേൾക്കുന്നൊരു വാർത്ത കണക്കെ അമ്പരപ്പ് കൊണ്ടൊരു മുഖാവരണം തീർത്ത് കേട്ടുനിന്നു. അതുകൊണ്ട് മഹത്തായ ഈ നമ്പ്യാർ തറവാടിൻ്റെ മാനം രക്ഷിക്കേണ്ട ചുമതല

0: കാർത്തിക ഏറ്റെടുക്കണം. മോള് പറഞ്ഞാൽ നീലിമ കേൾക്കും. വല്യച്ഛൻ പ്രത്യേകം ഏൽപ്പിച്ചതാ, ഒരന്യജാതിക്കാരനും മതക്കാരനും വെള്ളുവത്തറവാട്ടിലെ പെണ്ണിനെ മോഹിക്കാൻ പാടില്ല. അച്ഛൻ്റെ ആവശ്യം നിരസിക്കുന്നതെങ്ങനെ? പരിണാമഗുപ്തി എന്തു തന്നെയായാലും നീലിമയുടെ തറവാട്ടു മഹിമയ്ക്ക് ഹാനിയേൽക്കുന്ന പ്രണയത്തിന് താൻ എതിരാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയെങ്കിലും വേണം. കാർത്തിക നീലിമയ്ക്ക് മുമ്പിലെത്തി. മുറിയുടെ വാതിലടഞ്ഞു. ഹൃദയവികാരങ്ങളുടെ ജലാശയം കെട്ടുകൾ ഭേദിച്ച് ആർത്തലച്ച് പുറത്തേക്കൊഴുകി. ആലിംഗനത്തിലമർന്ന സഹോദരിമാർ മിഴിനീരിൻ്റെ ഉപ്പുരസം പരസ്പരം പങ്കുവച്ചു. ഹൃദയവികാരങ്ങളുടെ തീവ്രത മയപ്പെട്ടു വരാൻ സമയമെടുത്തു. മെല്ലെ മെല്ലെ അവരുടെ പിതാക്കന്മാർ തന്നിലേൽപ്പിച്ച ദൗത്യമെന്തെന്ന് കാർത്തിക വിശദീകരിച്ചു. ആരോട് വേണമെങ്കിലും പറഞ്ഞേക്കൂ, ജോൺ എൻ്റെ ഭർത്താവാണെന്ന്. അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റുമ്പോൾ നായരോ ക്രൈസ്തവനോ മുഹമ്മദീയനോ തീയനോ പുലിയനോ എന്നൊന്നുമല്ല ചിന്തിച്ചത്, ഒരു നല്ല മനുഷ്യനാണോ എന്നാണ്. ആ വാക്കുകൾ അവസാനിക്കുമ്പോഴേക്കും നീലിമ വികാരാധിനിയായി കാർത്തികയുടെ ചുമലിലേക്ക് ചാഞ്ഞു. കാർത്തി, ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് അച്ഛനോടും അമ്മയോടൊപ്പം പോരേണ്ടി വന്നത്. വീട്ടിലൊരു അത്യാവശ്യമുണ്ട്, ഒരു 3 ദിവസത്തെ അവധി വേണമെന്ന് പറഞ്ഞു പോന്നതാണ്. ജോൺ അവിടെ ഉണ്ടായിരുന്നില്ല, ഫോൺ ചെയ്ത് പറയാൻ സൗകര്യപ്പെട്ടതുമില്ല. പാവം, എൻ്റെ വിവരങ്ങൾ അറിയാതെ വിഷമിക്കുകയായിരിക്കും. ഇതാണോ കാര്യം? വിഷമിക്കാതെ എൻ്റെ ഫോൺ തരാം. ആ ടോയ്ലറ്റിലേക്ക് കയറിക്കോളൂ, ഇഷ്ടംപോലെ സംസാരിച്ചോളൂ. നീലിമ ടോയ്ലറ്റിൽ കയറിയതിനിടയിൽ വിലാസിൻ ടീച്ചർ വാതിൽ തുറന്ന് അകത്ത് കടന്നു. എന്തായി മോളെവിടെ? കാർത്തിക ടോയ്ലറ്റിലേക്ക് കൈചൂണ്ടി പറഞ്ഞു. ഒരു രക്ഷയില്ല വല്യമ്മേ, തലയ്ക്ക് പിടിച്ചിരിക്കുക. എന്നാ ചെയ്യുക, ഈ തറവാടിന് വന്ന ദുര്യോഗം. എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ പറഞ്ഞു. അമ്മ മുറിയിലുണ്ടെന്ന് ശബ്ദം കൊണ്ടറിഞ്ഞ ആ പ്രണയിനി വേഗം പുറത്തു വന്നു. സഖികൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ താനൊരു തടസ്സമാകുന്നില്ലെന്ന് നാട്യത്താൽ ടീച്ചർ പുറത്തു കടന്നു. ജോണിൻ്റെ ഫോൺ നമ്പർ താൻ സേവ് ചെയ്ത് വിവരങ്ങൾ കൃത്യമായി അറിയിച്ചോളാമെന്ന് ഉറപ്പു നൽകി കാർത്തികയും പുറത്തിറങ്ങി. കാർത്തികയുടെ നാവിൽ നിന്ന് തന്നെ മകളുടെ കാരിരുമ്പിൻ്റെ കാഠിന്യമുള്ള നിലപാടറിഞ്ഞ നമ്പ്യാർ ഒന്നുകൂടി അസ്വസ്ഥനായി. ഭൗതികമായ അകൽച്ച തുടരുമ്പോഴും പിതാവിൻ്റെ മനസ്സിൽ മകൾ ചെന്നപ്പെട്ട രാവണൻ കോട്ടയിൽ നിന്ന് അവളെ മോചിപ്പിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമായിരുന്നു. ഇനി എന്തു വഴി? ഉന്നതതല ചർച്ചയിൽ ജ്യേഷ്ഠനും അനുജനും മാത്രം. ടീച്ചറുടെ മാതൃഹൃദയം മകളുടെ പക്ഷത്ത് ശരി കണ്ടെത്തിയാലോ? ഗൂഢാലോചനകളിൽ അവരെ ഒരിക്കലും പങ്കാളിയാക്കിയില്ല. രാഷ്ട്രീയ രംഗത്തും വിശിഷ്ട വ്യക്തികളുടെ ഇടയിലും അധികാരസ്ഥാനങ്ങളിലും തൻ്റെ അനിയനുള്ള സ്വാധീനത്തിൽ ജ്യേഷ്ഠന് വലിയ മതിപ്പ് തോന്നി. അവർ സുനിശ്ചിതമായ ആ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. പൂർണാനന്ദ ദേവി ആശ്രമം നിൽക്കുന്നത് 5 ഏക്കറിലാണ്. മലനിരകളൊരുക്കിയ മൈതാനഭൂവ് ആശ്രമ നിർമ്മിതിക്കായി പ്രത്യേകം പ്രകൃതി ഒരുക്കിയതാണോ? ചുറ്റും കാവലൊരുക്കി കൂറ്റൻ മലനിരകൾ, തേയിലക്കാടുകൾ വെട്ടിയൊരുക്കിയ ഹരിത നിറമാർന്ന ചെമ്മരിയാട് പോലെ തോന്നിച്ചു. ഗിരിശൃംഗങ്ങളിൽ വട്ടത്തിൽ രോമം വെട്ടിയൊതുക്കിയ ബ്രാഹ്മണ ശിരസ്സുപോലെ പൈൻമരക്കൂട്ടങ്ങൾ. ആശ്രമ വളപ്പ് മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 3 മീറ്റർ പൊക്കമുള്ള മതിൽ, 2 കാവൽക്കാർ. കവാടത്തിൽ ആശ്രമ മേധാവിയുടെ അനുവാദമില്ലാതെ ഒരാൾക്കും പ്രവേശനമുണ്ടാകാറില്ല. ആശ്രമത്തിനകത്തെ പ്രധാന കെട്ടിടത്തിനകത്തേക്ക് 6 മീറ്റർ വീതിയുള്ള ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. പ്രധാന കെട്ടിടത്തിൻ്റെ കവാടം തുറക്കുന്നത് വിശാലമായ ചുവപ്പ് പരവതാനി വിരിച്ച ഒരു ഹാളിലേക്കാണ്. ഹാളിൽ കസേരകളില്ല. ഹാളിൻ്റെ ഇരുവശവും ധാരാളം മുറികളുണ്ട്. സ്ത്രീ ജീവനക്കാർക്കും അവിടെ എത്തിച്ചേർന്ന അന്തേവാസികൾക്കും താമസ സൗകര്യത്തിനായി നിരവധി കെട്ടിടങ്ങൾ പ്രധാന കെട്ടിടത്തിന് പുറത്ത് കാണാം. കെട്ടിടങ്ങൾ കഴിച്ച് ബാക്കിയുള്ള സ്ഥലം വിവിധ തരം കൃഷികൾക്കും പശു വളർത്തലിനുമായി മാറ്റിവെച്ചിരിക്കുന്നു. ആശ്രമത്തിൻ്റെ മാനേജർ സന്യാസി വേഷധാരിയായ ഒരു യുവ കോമളനാണ്. ആശ്രമ ജീവനക്കാർക്ക് പൊതു യൂണിഫോമുണ്ട്. ആശ്രമത്തിലെ ദിവസം ആരംഭിക്കുന്നത് വെളുപ്പിന് 5 മണിയോടെയാണ്. അപ്പോൾ ജീവനക്കാരും അന്തേവാസികളും ഹാളിനകത്ത് പരവതാനിക്കകത്ത് ചമ്രം പടിഞ്ഞിരിപ്പായി. ഈ പ്രഭാത പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം കൊടുക്കുന്നത് യോഗിനി മാത ആശ്രമാധിപതി പൂർണാനന്ദമയി ദേവിയാണ്. പ്രാർത്ഥന, അനുഗ്രഹ ഭാഷണം, ഗീതാ പ്രഭാഷണം, യോഗ പരിശീലനം എന്നിങ്ങനെയാണ് 8 മണിവരെയുള്ള പരിപാടി. തുടർന്ന് പ്രഭാത ഭക്ഷണം. ചെറുവിശ്രമത്തിന് ശേഷം 10 മണി തൊട്ട് ആധ്യാത്മിക ക്ലാസ് 1 മണിവരെ. ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം 3 മണി തൊട്ട് കൗൺസിലിംഗ്, ഭജനമേളം, അന്തേവാസികളുടെ കലാപരിപാടികൾ, ഇവ 6 മണിവരെ തുടരും. അന്നത്തെ പ്രഭാത പ്രാർത്ഥനാ സദസ്സ് ആരംഭിച്ചു. പ്രാർത്ഥനാ ഗാനത്തെ തുടർന്ന് യോഗിനി മാത ഘനഗംഭീര മധുര ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ അനുഗ്രഹ ഭാഷണം ആരംഭിച്ചു. പ്രിയ വത്സലപുത്രരെ, പതിവ് അനുഗ്രഹ വചനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മുടെ പുത്രസഞ്ചയത്തിലേക്ക് കടന്നു വന്ന കുമാരി ഡോക്ടർ നീലിമയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. അവർ മലബാറിലെ 100 ആണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും കുലമഹിമയും ചരിത്രവും ഹിന്ദുത്വാഭിമാനവുമുള്ള പ്രസിദ്ധ നായർ കുടുംബമായ വെള്ളുവത്തറവാട്ടിലെ അംഗമാണ്. കുമാരി നീലിമ എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് ഈ സദസ്സിന് അഭിവാദനമേകൂ. 100 കണക്കിന് കണ്ണുകൾ നീലിമയെന്ന നവാഗതിയെ തേടുകയാണ്. ഏറ്റവും പിന്നിലെ വരിയിൽ മിഴിനീരിൻ്റെ നിലക്കാത്ത പ്രവാഹത്താൽ കവിളുകൾ തൊടുത്ത് ഉലഞ്ഞ മുടിയുമായി വലത് കൈയാൽ മുഖം താങ്ങി നീലിമ തലകുനിച്ചിരിപ്പുണ്ട്. മാതാജി ജോലിക്കാരിയായ ഒരു അന്തേവാസിയെ കൈകാട്ടി വിളിച്ച് വത്സേ, നീലിമയെ ഈ സദസ്സിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരൂ എന്ന് കൽപ്പിച്ചു. അവൾ ഓടിച്ചെന്ന് നീലിമയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ ബലിഷ്ഠകരങ്ങളാൽ താങ്ങിപ്പിടിച്ച് സദസ്സിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. സദസ്സിന് നേരെ കൈകൂപ്പാൻ മാതാജി നൽകിയ നിർദ്ദേശം നീലിമ അംഗീകരിക്കാതെ വന്നപ്പോൾ അന്തേവാസിയായ യുവതി ബലാത്കാരമായി കൈകൾ കൂട്ടിത്തൊഴുവിച്ചു. സ്വാമിനിയുടെ അടുത്ത കൽപ്പന പ്രകാരം നീലിമ മുൻനിരയിൽ ഇരുത്തപ്പെട്ടു. പ്രിയ വത്സല ശിഷ്യരെ, ഈ ആശ്രമാരാമത്തിലേക്ക് നമ്മളോടൊപ്പം അല്പകാലം താമസിച്ച് ജീവിതചര്യകളെ കൂടുതൽ അറിയാനും സനാതന ധർമ്മബോധം കൈവരിക്കാനുമായി എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി ഡോക്ടർ നീലിമയ്ക്ക് സഹർഷ സ്വാഗതം. ജീവിതത്തിൽ ഇന്നോളം കേട്ടിട്ടില്ലാത്ത ദുർഗ്രഹങ്ങളായ വാചാടോപങ്ങളോടെ യോഗിനി മാതയുടെ വചനപ്രഭാഷണം 1000 ചീവീടുകളിൽ കാതുകളെ കടന്നാക്രമിക്കുന്നതായിരുന്നു. ആശ്രമവാടത്തിലേക്ക് ആദ്യമായി എത്തിയവളെന്ന നിലയിൽ ആശ്രമാധിപ അന്നത്തെ ദിവസം നേർച്ചക്കോഴിക്ക് നെൽമണികൾ എന്ന പോലെ പൂർണ്ണ വിശ്രമത്തിനുള്ള സൗമനസ്യം പ്രകടമാക്കി. ഈ ആനുകൂല്യം ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതാണെന്നും ഇവിടത്തെ അന്തേവാസികൾക്കും സമയബന്ധിതമായ ജീവിതചര്യകളിൽ നിന്ന് ഒരിളവും പ്രതീക്ഷിക്കേണ്ടെന്നും പ്രഖ്യാപനവുമുണ്ടായി. നിരനിരയായി ഒട്ടേറെ കൊച്ചു കട്ടിലുകൾ അല്പമാത്രം അകലത്തിൽ നിരത്തിയിട്ടിരിക്കുന്ന ശയനമുറിയിൽ തനിക്ക് അനുവദിക്കപ്പെട്ട ശയ്യയിൽ അവളിരുന്നു. എത്തിപ്പെട്ടിരിക്കുന്ന കാരാഗ്രഹ സമാനമായ ആശ്രമവാസത്തിൽ നിന്ന് തനിക്ക് മോചനമുണ്ടാവില്ലേ? ഒരു മകളോടും കാണിക്കാൻ പാടില്ലാത്ത ഈ കൊടും ക്രൂരത തന്നോട് കാണിക്കുന്ന അച്ഛൻ്റെ ഹൃദയത്തിൽ താൻ ആരുമല്ലേ? 7 വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ നീണ്ട പ്രതീക്ഷയേറ്റ കാത്തിരിപ്പിന് ശേഷം തൻ്റെ ജന്മം കൊണ്ട് അവരുടെ ജീവിത താളമാകെ മാറുന്നത്. 22 വർഷക്കാലം അവർ അനുഭവിച്ച സന്തോഷത്തിൻ്റെ കേന്ദ്രബിന്ദു താനായിരുന്നില്ലേ? കൂടെ കൂടെ മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നല്ലേ അവർ എല്ലാവരോടും പറഞ്ഞിരുന്നത്? എങ്ങനെ മനുജ സമാനമല്ലാത്ത പ്രകൃതങ്ങളിൽ അഭിരമിക്കുന്ന ഈ ആശ്രമ തടവറയ്ക്കകത്ത് കൊണ്ടുതള്ളാൻ അവർക്ക് മനസ്സ് വന്നു. അവളുടെ മനോമുഖരത്തിൽ അവളുടെ പ്രിയതമൻ്റെ വശ്യമുഖം തെളിഞ്ഞു. തൻ്റെ ജീവിതത്തിലേക്ക് ആ മുഗ്ധമാനസൻ കടന്നു വന്നത് എങ്ങനെയെന്ന് കണ്ടെത്താൻ നീലിമ തൻ്റെ മാനസവഞ്ചിയിൽ തുഴയെറിഞ്ഞ് പിന്നോട്ട് നയിച്ചു. ഡോക്ടറായി ചേർന്ന ദിവസം തൊട്ട് ആശുപത്രിയുടെ നാഡീഞ്ഞരമ്പുകളെല്ലാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉടമസ്ഥ നാട്യമില്ലാത്ത ആ ചുറുചുറുക്കിനെ ആരാധനയോടെയാണ് താൻ എന്നും ശ്രദ്ധിച്ചത്. മാസാന്ത്യ അവലോകന യോഗങ്ങളിൽ തൻ്റെ ശുശ്രൂഷാമികുവിനെ അഭിനന്ദിക്കാറുള്ളതും ഹൃദയ പുഷ്പദലങ്ങളിലെല്ലാം ആ യുവകോമളന് കൂടുകെട്ടാൻ അവസരമേകി. ഏതാൾക്കൂട്ടത്തിലും കൺകോളുകൾ ആ രൂപത്തെ മാത്രം അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഹോസ്റ്റലിൽ നിന്നും ആശുപത്രികളിലേക്കുള്ള യാത്ര യാദൃശ്ചികമെന്ന പോലെ ജോണിൻ്റെ കാറിലാകുന്നത് തൻ്റെ സാന്നിധ്യം നേടിയെടുക്കാനുള്ള ജോണിൻ്റെ തന്ത്രമായിരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയായിരുന്നു. ആ യാത്രകൾ ഇരുവരും പരസ്പരം മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അത്തരമൊരു പതിവ് യാത്രകളിൽ ഒരു നാൾ ജോൺ ആളൊഴിഞ്ഞൊരു മൂലയിൽ വാഹനം പൊടുന്നനെ നിർത്തി. എന്നാൽ ഇനി ഈ യാത്ര ഒന്നിച്ചൊരു ജീവിതയാത്രയാക്കി മാറ്റിയാലോ? കേൾക്കാൻ കൊതിച്ച വാക്കുകളെങ്കിലും അത് അപ്രതീക്ഷിതമായൊരു കൊള്ളിയാൻ പോലെ ഹൃദയഭിത്തികളെ ദീപ്തമാക്കി. എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? ഒട്ടാലോചിച്ച് ഹൃദയതാളങ്ങളെ നിയന്ത്രിച്ച് അത്യന്തം സൂക്ഷ്മതയോടെ ഇങ്ങനെയൊരു മറുവാക്കാണ് പുറത്തു വന്നത്. ഈ നമ്പ്യാത്തിക്കുട്ടീന പള്ളിയെയും പട്ടക്കാരെയും അനുസരിച്ച് നടക്കുന്ന വേദപുസ്തകവും കൊന്തയും കയ്യിൽ നിന്നൊഴിയാത്ത ഈ ഏക മകൻ്റെ അമ്മച്ചി സ്വീകരിക്കുമോ? ഈ മകന് മുകളിൽ അമ്മച്ചിക്ക് ഒരു പള്ളിയുമില്ല, മതവുമില്ല. മകൻ്റെ ആഗ്രഹം അമ്മച്ചി അറിയിച്ചിട്ടുണ്ട്. മുകളിലോട്ട് നോക്കി കുരിശു വരച്ച് ഈശോ മിശിഹായ്ക്ക് സ്തുതിയും ചൊല്ലി, നീ ഇഷ്ടപ്പെടുന്ന പെണ്ണ് ഏത് ജാതിയിലായാലും മതമായാലും എന്നുമെന്നും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നടന്നോളണം, അതേ ഈ അമ്മച്ചി കാണുന്നുള്ളൂ, ജോണി തെല്ല് നിർത്തി തുടർന്നു. നീലിമയുടെ അച്ഛൻ ഒരു യാഥാസ്ഥിതികനല്ലേ? ഈ ക്രിസ്ത്യാനി ചെക്കനെ ഉൾക്കൊള്ളാനാകുമോ? പൊടുന്നനെ കാർമേഘപാളികൾ മുഖത്ത് പടർന്നു. തൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. തൻ്റെ വാക്കുകൾക്ക് കുടുംബ പശ്ചാത്തലമോർത്തപ്പോൾ ഗദ്ഗത കണ്ഠയാവേണ്ടി വന്നു. ശരിയാണ്, ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ അച്ഛൻ തറവാട്ടു മഹിമയും പാരമ്പര്യത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഹിന്ദു സമുദായത്തിന് അന്യനായ ഒരു മരുമകനെ, അതും ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരാളെ അംഗീകരിക്കാൻ ആവില്ല. തെല്ലട നിർത്തി വീണ്ടും പറഞ്ഞു, എന്നാൽ ജോൺ, അങ്ങയുടെ ഈ ഇമ്പമേറുന്ന വാക്കുകൾക്കായി ഞാൻ എത്ര കാലമായി പ്രതീക്ഷിക്കുന്നു. അച്ഛനും അമ്മയും എന്നെ വെറുക്കുമായിരിക്കും, അത് തികച്ചും സങ്കടകരമാണ്. പക്ഷേ ജീവിതം എൻ്റെതാണ്. എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പുരുഷൻ അത് ആരെതിർത്താലും ഞാൻ നിശ്ചയിക്കും, അത് ജോണാണ്, ജോൺ മാത്രം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കെ ഭാസ്കരൻ മാസ്റ്ററുടെ മേലേരി എന്ന കഥാസമാഹാരത്തിലെ തടവറ എന്ന കഥയുടെ ആദ്യ ഭാഗം. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. ഇതോടുകൂടി

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. പ്രതിരോധ അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട് NITയിൽ മറ്റന്നാൾ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. എല്ലാ തർക്കങ്ങളും പരിഭവങ്ങളും പരിഹരിച്ച് ചർച്ച ശുഭകരമായി അവസാനിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് പറഞ്ഞു. മുസ്ലിം ലീഗുമായി മന്ത്രിസഭാ രൂപീകരണം ചർച്ച ചെയ്യാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറം പാണക്കാടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, പ്രമുഖ ലീഗ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ലീഗ് 5 മന്ത്രിമാരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 സീറ്റിന് അർഹതയുണ്ടെന്ന് പാർട്ടി നേതാവ് മോൻസ് ജോസഫ് പറഞ്ഞു. UDFൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും മുന്നണി അതിന് തയ്യാറായേക്കുമെന്നും മോൻസ് ജോസഫ് അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. ഇതനുസരിച്ച് ഇന്ത്യയുടെ തന്ത്രപര പെട്രോളിയം ഉത്പാദന രംഗങ്ങളിൽ UAEയുടെ പങ്കാളിത്തം 30 ദശലക്ഷം ബാരലായി ഉയർത്താനും ഇന്ത്യയിൽ വാതക സംഭരണശാലകൾ സ്ഥാപിക്കാനും തീരുമാനമായി. നെതർലൻഡ്സിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ X പങ്കുവച്ചു. കഥക്, ഒഡീസി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും ഗർഭാ നൃത്തവും ഉൾപ്പെടുത്തിയ പ്രവാസികളുടെ സ്വീകരണം ഏറെ ശ്രദ്ധേയമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി റോബ് ജെറ്റൻ, വില്യം അലക്സാണ്ടർ രാജാവ്, മാക്സിമ രാജ്ഞി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസ നേർന്നു. സിക്കിമിന്റെ മനോഹരമായ പ്രതിഭംഗിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംസ്ഥാനത്തെ സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാക്കുന്നുവെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനത്തിന് സിക്കിം നൽകിയ സംഭാവനകളെ വളരെയധികം വിലമതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത്. ഡെങ്കിപ്പനിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധത്തെക്കുറിച്ച് അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ പറഞ്ഞു. ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ, വിപുലമായ പരിശോധനകൾ, മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ ഡെങ്കിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങ് രാവിലെ നടത്തി. 130 സീനിയർ റസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസല്ല ശ്രീവാസ്തവ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സേനാപതി ക്രിസ് ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദദാന ചടങ്ങിന് ആശംസകൾ കൈമാറി. നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് NTA യുടെ ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് നിലവിലെ വിലാസവും 1-ഉം 2-ഉം പരീക്ഷാ നഗരങ്ങളുടെ തിരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും NTA അറിയിച്ചു. June 21-നാണ് പുനഃപരീക്ഷ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ദേശീയ പരീക്ഷാ ഏജൻസി NTA പിരിച്ചുവരണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചു. വിനാശകരവും ഗൌരവമേറിയതുമായ പരാജയം ആരോപിച്ചാണ് NTA യുടെ ഘടന പൊളിച്ചെഴുതണമെന്നാവശ്യപ്പെട്ട് ഡോക്ടേഴ്സ് ഫ്രണ്ട് ഹർജി നൽകിയത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ NSUA പ്രതിഷേധ ധർണയുടെ സാഹചര്യത്തിൽ ഡൽഹിയിലെ NTA ഓഫീസിന് കനത്ത സുരക്ഷയൊരുക്കി. ഡൽഹി പോലീസിനെയും അർദ്ധസേനാ വിഭാഗത്തെയും ഓഫീസിന്റെ സുരക്ഷയ്ക്ക് സജ്ജമാക്കി. ഉത്തർപ്രദേശിലെ നിരവധി ജില്ലകളിൽ കൊടുങ്കാറ്റിലും മഴയിലും മിന്നലിലും 100-ലേറെ ആളുകൾ മരിച്ച സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഗാധ ദുഃഖമറിയിച്ചു. ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കുന്നതിനായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ 15 വർഷം നൽകിയ പിന്നാക്ക വിഭാഗ സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് ഗവൺമെന്റ് നിർദ്ദേശം നൽകി. SC ST OBC സർട്ടിഫിക്കറ്റുകൾ വിശദമായി പരിശോധിക്കാനാണ് BJP ഗവൺമെന്റിന്റെ നിർദ്ദേശം. ഇസ്രായേലും ലബനനും 45 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടാൻ സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വാഷിംഗ്ടണിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. June 2-3 കൂടുതൽ ചർച്ചകൾ നടത്തുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 May 16 ഭൗതികശാസ്ത്രജ്ഞൻ തിയോഡോർ മൈമൻ ആദ്യമായി ലേസർ വിജയകരമായി പ്രവർത്തിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഈ ദിനം ആഘോഷിക്കുന്നത്. സുസ്ഥിരമായ ഭാവിക്കായി പ്രകാശം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 26 തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ലക്ഷദ്വീപ് മേഖലയിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച് PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT തുടക്കമാകുന്നു. മറ്റന്നാൾ രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സമൂഹത്തിലെ യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ സ്കിൽ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5 ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴും അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയിലാണ് പാലക്കാട്ടെ കർഷകർ. താങ്ങുവില വർധനയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വീതം കുറയ്ക്കുന്നതാണ് ഇതിന് കാരണമെന്ന് കർഷകർ പറയുന്നു. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
1: കഴിഞ്ഞ ദിവസം നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 72 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി ഒരു ക്വിന്റൽ നെല്ലിന് 2441 രൂപയായി ഉയർന്നിരിക്കുകയാണ്. കേന്ദ്ര താങ്ങുവില അതേപടി കർഷകർക്ക് ലഭ്യമാക്കിയാൽ കേരളത്തിൽ നെല്ലുവില കിലോയ്ക്ക് 30 രൂപ 72 പൈസയായി ഉയരും. പക്ഷേ വർധനയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വിഹിതം കുറയ്ക്കാതിരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. മുൻവർഷങ്ങളിൽ താങ്ങുവില വർധനയ്ക്ക് ആനുപാതികമായി സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായതെന്നും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. 2020-21 8 രൂപ 80 പൈസയായിരുന്ന സംസ്ഥാന വിഹിതം ഇപ്പോൾ 6 രൂപ 31 പൈസയാണ്. കേരളത്തിൽ നിലവിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ലെടുക്കുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിൽ. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ധന വില വർധനവിനെ തുടർന്ന് ഡെലിവറി ഗതാഗത തൊഴിലാളികൾക്ക് കിലോമീറ്ററിന് കുറഞ്ഞത് 20 രൂപ നിരക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസ് വർക്കേഴ്സ് യൂണിയൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 വരെ രാജ്യവ്യാപകമായി ആപ്പ് അധിഷ്ഠിത സേവനങ്ങൾ നിർത്തിവയ്ക്കാൻ ആഹ്വാനം ചെയ്തു. സഹകരണ വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും ഏറ്റവും ഒടുവിലിറക്കിയ സ്ഥലം മാറ്റങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. പുതിയ ഗവൺമെന്റ് അധികാരത്തിലേൽക്കുന്നതിന് മുൻപ് തന്നെ ഭരണാനുകൂല സംഘടനകളുടെ സമ്മർദ്ദം മൂലമായിരുന്നു സ്ഥലംമാറ്റമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയുമായി ജില്ലാ ഹോമിയോ സഹകരണ ആശുപത്രി ലയിപ്പിക്കുന്നതിന് സഹകരണ വകുപ്പ് അംഗീകാരം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. പ്രതിരോധ അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT മറ്റന്നാൾ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 പ്രിയരാഗം, ചലച്ചിത്രഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ടീ ടൈം ടോക്ക്. 8:00 ആഴ്ചവൃത്താന്തം. 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

നാട്ടുവിശേഷം. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 31-ാം തീയതി വരെ ലഭ്യമാകും. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകളാണ് ഉപയോഗിക്കേണ്ടത്. കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഈ മാസം 19-ന് നടത്തും. ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കണ്ണൂർ ചാല തലശ്ശേരി റൂട്ടിലെ ചാല ഭാഗത്ത് താൽക്കാലിക ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കണ്ണൂർ ഭാഗത്തുനിന്ന് ചാല വഴി കൂത്തുപറമ്പിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാല സ്റ്റേഷൻ സ്റ്റോപ്പിൽ നിന്ന് പുതിയ ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ആസ്റ്റർമിംസ് ബേബി മെമ്മോറിയൽ ആശുപത്രി പരിസരത്ത് നിന്ന് വീണ്ടും കണ്ണൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്കിറങ്ങി ചാല അമ്പലം സ്റ്റോപ്പിലെ അടിപ്പാത വഴി കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകണം. തലശ്ശേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ആശുപത്രി പരിസരത്തു നിന്ന് നേരെ ദേശീയപാത വഴി തന്നെ പോകണം. കൂത്തുപറമ്പ് ഭാഗത്തുനിന്ന് ചാല വഴി കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാല ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് മിംസ് ആശുപത്രി ഭാഗത്തേക്ക് സർവീസ് റോഡ് വഴി ചെന്ന് അവിടെ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ചാല അമ്പലം സ്റ്റോപ്പിലെ അടിപ്പാതയ്ക്ക് മുകളിലൂടെ ചാല സ്റ്റേഷൻ സ്റ്റോപ്പ് ഭാഗത്തേക്ക് പോകണം. കൈരളി ഇന്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിന്റെ 4-ാമത് എഡിഷൻ ഇന്ന് സമാപിക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൗത്ത് സ്റ്റേഷനുകൾക്കിടയിലെ തലശ്ശേരി കണ്ണൂർ ലെവൽ ക്രോസ് 17-ാം തീയതി രാത്രി 11 മണി വരെ അടച്ചിടും. 18-ാമത് വേങ്ങാട് ഉറൂസെ ഉപ്പാവ ജൂൺ മാസം 5, 6, 7 തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും. പയ്യന്നൂർ എടനാട് ഉമാമഹേശ്വര ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ കലശം 20-ാം തീയതി വരെ നടക്കും. വേലിക്കകത്ത് പറമ്പ് വിഷ്ണുമൂർത്തി കതിവന്നൂർ വീരൻ ആരൂഢത്തിന്റെ 2026-29 വർഷത്തെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഈ മാസം 17-ാം തീയതി നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രമുഖ ഡച്ച് കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സന്ദർശനത്തിന്റെ 4 പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്റെറെല്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സിക്കിമിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. വിദേശയാത്രയ്ക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും കൂടുതൽ ലളിതമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം വാർത്ത ഔദ്യോഗികമായി പിൻവലിക്കുകയും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന തദ്ദേശീയവും ലോകോത്തര നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.
2: യുണീക് ഫോക്കസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻ ദി മേക്കിംഗ് ഓഫ് medical devices which are world class, highly effective, at the same time indigenous and cost effective. It is also satisfying to note that nearly 7 to 8 technologies are being transferred every year by this institute, and even this year there are at least 7 technologies which are going to be transferred to the industry.
1: ദേശീയ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര സേവനത്തിലേക്ക് ചുവടുവയ്ക്കാനെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണത്തിലും

0: പങ്കെടുക്കുകയായിരുന്നു അവർ. ശ്രീചിത്രയിൽ നിന്ന് ബിരുദം നേടുന്നത് മികച്ച നേട്ടമാണെന്നും രോഗീ പരിചരണത്തിൽ സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും ശ്രീമതി പുണ്യ സലില ശ്രീവാസ്തവ പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ദർശനം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സേവനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും ജീവഹാനി സംഭവിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സമൂഹമാധ്യമ കുറിപ്പിലൂടെ അനുശോചനമറിയിച്ച അദ്ദേഹം, പ്രതികൂല കാലാവസ്ഥ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം May 26 സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിലുള്ളത്. കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ഡെങ്കിപ്പനി പ്രതിരോധത്തിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിനും പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട നിരീക്ഷണം, പരിശോധന, ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ സർക്കാർ ഡെങ്കു നിയന്ത്രണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ശ്രീ നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം, പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനുള്ള പ്രീ മൺസൂൺ അവബോധ പ്രവർത്തനങ്ങളുടെ പ്രധാന മാസമായി മെയ് മാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമാൻ നടത്തിയ ആദ്യത്തെ ലേസർ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും May 16 പ്രകാശദിനമായി ആചരിക്കുന്നു. സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പരാമർശം നടത്തി എന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് അന്വേഷണത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29

അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി.ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് കുറച്ച് ഹാസ്യഗാനങ്ങൾ കേൾക്കാം. നമുക്ക് ആദ്യ ഗാനം കടുകിട്ടു എന്ന് തുടങ്ങുന്ന ഹലോ എന്ന ചിത്രത്തിനു വേണ്ടി ശരത് വയലാർ ഗാനരചന നിർവഹിച്ച് അലക്സ് പോൾ സംഗീതമൊരുക്കിയ ഗാനമാണ്. എം ജി ശ്രീകുമാറും സംഗീത ശ്രീകാന്തും ആലപിച്ചതാണ് ഗാനം. മോഹൻലാൽ, പാർവതി, മിൽട്ടൺ, ജഗജി ശ്രീകുമാർ, സ്ഫടികം ജോർജ്, ഭീമൻ രഘു, മോഹൻരാജ് എന്നിവരൊക്കെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കാം.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഈണമൊരുക്കിയതാണ്. മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഈ ഗാനം ആലപിക്കുന്നു കാവാലം ശ്രീകുമാർ, സരസ്വതി ശങ്കർ, ചിത്ര അയ്യർ.

0: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ സി പി എസ് സി വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
3: എം ജി ശ്രീകുമാറും ജയറാമും ആലപിച്ച ഗാനം രചിച്ചത് ഗിരീഷ് പുതഞ്ചേരി, സംഗീതമൊരുക്കിയത് എം ജയചന്ദ്രൻ. ചിത്രം മയിലാട്ടം.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിലെ ഗാനം രാജീവ് ആലുങ്കലാണ് ഗാനം രചിച്ചത്. സ്റ്റീഫൻ ദേവസിയുടെ സംഗീതം. MG ശ്രീകുമാറും സംഘവും ഗാനം ആലപിക്കുന്നു.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഇനി പി ജയചന്ദ്രനും MG ശ്രീകുമാറും ആലപിച്ച ഗിരീഷ് പുതഞ്ചേരിയുടെ ഒരു ഗാനം ഇളയരാജയാണ് സംഗീതമൊരുക്കിയത്. ചിത്രം മനസ്സിനക്കരെ.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: പ്രിയ രാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: റേഡിയോ മലബാർ. പട്ടാഭിഷേകം എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ശ്രീകൃഷ്ണപ്പുഴത്തെ നക്ഷത്രത്തിലകം എന്ന ചിത്രത്തിലെ ഒരു

0: തുള്ളി പലതുള്ളി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. യേശുദാസ്, തെലീമ ജോജോ എന്നിവരാണ് ഗാനം ആലപിക്കുന്നത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
1: ഒരു തുള്ളി പലതുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം.

11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന മെയ് 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം. നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026. ഭീകരരാത്രി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കണ്ണൂർ രാജനാണ് ഇലന്തൂർ വിജയകുമാറിന്റെ ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത്. യേശുദാസും പട്ടം സദനും ചിത്രയും ആലപിക്കുന്നു.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ദി പ്രസിഡന്റ് എന്ന ചിത്രത്തിലെ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, ചിന്റു ഫാബിയാണ് ഗാനം ആലപിക്കുന്നത്.
2: പപ്പാ, മൈ ഡിയർ പപ്പാ, പ്ലീസ് കം.
3: ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത് ആൻഡ് ഗെറ്റ് ഔട്ട് പ്ലീസ്.
2: വാട്ട് എ നോൺസെൻസ്.
4: മമ്മി, മൈ ഡിയർ മമ്മി, മമ്മി പ്ലീസ്.

സാന്ദ്രം എന്ന ചിത്രത്തിനു വേണ്ടി ഇന്നസെന്റ് ആലപിച്ച ഗാനമാണ്. വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

0: കൊണ്ടാട്ടം.
1: ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
2: ഇനി കേൾക്കാം നാടോടി കഥകൾ.
3: സഹിച്ചും ചുമണ്ട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
4: മോനെ
5: വിഷമിക്കരുതേട്ട, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
6: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
7: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാര്യന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
8: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ രണ്ടാം പകുതിയിലേക്ക്.
9: കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
10: മക്കളെ, കാമാർത്തി തീർക്കാൻ പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
11: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ പതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
8: മനസ്സ് കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
6: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരനെയും പണയം വെക്കുക. ചിലർ അവകാശം മാത്രമുള്ള അങ്ങ് എന്തധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയവസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
12: പതിമൂന്ന് ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ അച്ഛൻ.
13: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
12: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
13: അതേടാ,
8: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
11: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോട് എന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലി.
7: ഒരു പക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
8: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
14: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ഇതുവരെ കേട്ടത് അതിഥി ഭാഷാ ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9

0: 9581780.
1: പതിനൊന്ന് വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന മെയ് 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ശ്രീലക്കത്ത് ദശാവതാര രൂപം

അലങ്കൃതമാക്കുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 17 യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം.

0: മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാൽ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477686, 9447371836, 8078502836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. അക്ഷരത്തെറ്റി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമീണമൊരുക്കിയ ഗാനം ആലപിക്കുന്നു യേശുദാസും ചിത്രയും സംഘവും.

0: കാർണിവൽ എന്ന ചിത്രത്തിലെ ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാം ഈണമൊരുക്കിയ ഗാനമാണ് അടുത്തത്. ഉണ്ണിമേനോനാണ് ഗാനം ആലപിക്കുന്നത്.
1: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായിതെങ്ങും ആരോടും നീ ചൊല്ലാതെ
2: നമ്മള് മുണ്ടൂല്ലാന്ന്.

0: റേഡിയോ മലബാറിൽ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു.
1: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത്ര.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 വർഷങ്ങളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
2: അസ്സലാമു അലൈക്കും. ഞാൻ അംസാവി, കമ്പളക്കാടാണ്, കണിയാറ്റ പഞ്ചായത്ത്. ഞങ്ങൾക്ക് അതിയൂഷ്മളമായ യാത്രയപ്പും യാത്രാ സൗകര്യങ്ങളാണ് നമ്മളെ ഹജ്ജ് കമ്മിറ്റി ഒരുക്കി വെച്ചത്. അതിൽ തന്നെ വളരെ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. എല്ലാ ഹാജിമാർക്കും നല്ല ഹജ്ജ് ചെയ്യുവാനും ഉംറ ചെയ്യാനുള്ള ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
3: എൻ്റെ പേര് അംസാജി, ബി അംസാജി എന്നാണ്. ഞാൻ മാട്ടൂരെ താമസം, മാട്ടൂർ നോർത്തിൽ. ഞാൻ 18 വയസ്സ് മുതൽ ഗൾഫിൽ പോയാണ്. 18-20 വയസ്സായാലും ഗൾഫിൽ, അതായത് അത്ര കാലം മുമ്പ്. അന്ന് ഗൾഫിലെ രാജാക്കന്മാരാണ് അന്ന് ഷെയ്ഖ് സായിദ് അല്ല ഇല്ലത്. ഷെയ്ഖ് സായിദിൻ്റെ ജേഷൻ ഷെയ്ഖ് സബൂത്ത് എന്ന് പറഞ്ഞാലുണ്ട്, അബൂത്ത്, ഷെയ്ഖ് അബൂത്ത്. കുറെ കഴിഞ്ഞാൽ അവരനാക്കി തന്നെ ഞാൻ ബിസിനസ്സാണ്. ഇപ്പം 10-45 വർഷമായി ഞാൻ അവിടെ ബിസിനസ്സാണ്. ഇപ്പം ഇങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ 2 വർഷം അജിന് പോയിട്ടുണ്ട് ഗൾഫിൽ നിന്ന്, ഉമ്രക്ക് അജിനാലും പോയതാണ്. അപ്പം എൻ്റെ ഭാര്യയും 2 വർഷം അവിടെ നിന്ന് വന്നിരുന്നു. ഇവിടെ എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്കൊന്നും കൂടി അജിന് പോകാമെന്ന് പറഞ്ഞു. നമുക്ക് അജ്ജ് ഒന്ന് ചെയ്താൽ മതി, ഒരൊറ്റ അജ്ജ് ചെയ്യണ്ടു. നമ്മുടെ നബി അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ അജ്ജ് ചെയ്തതിന് ഒറ്റ വേണ്ടത്. പക്ഷെ നമ്മൾ കൊടുത്ത എൻ്റെ ഭാര്യ കൊടുത്ത് പാസ്സാക്കി ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് സുഖമില്ലാണ്ട് ഈ ഓരോ ഓപ്പറേഷൻ വന്നു. ഞാൻ ഇന്നലെ 3 ദിവസമായാലും ശരിക്ക് രോഗം ചെയ്യുന്ന എണീച്ചിട്ട് എല്ലാ സൗകര്യം, ഇവിടെ തന്നെ എല്ലാ സൗകര്യം ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലായി ഞാൻ പോകുന്നു, ഇപ്പോൾ അജ്ജിന് പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല സൗകര്യം, കഴിഞ്ഞ നല്ല സൗകര്യം, ഇതെല്ലാം നല്ല. ഇപ്പം തന്നെ നല്ല ബിൽഡിങ്ങിലാണ്ട് തന്നെ നല്ല സൗകര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ചായ ഉണ്ട്, കടിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പജിയോമെറ്റി നന്നായിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട്. ആൾ ഓരോരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഓരോരാളെ ഹെൽത്ത് നോക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളുണ്ട്. ഇതെല്ലാം ആൾക്കാരുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ഇവിടുത്തെ വരെ ഞാനൊന്നും ചെയ്തിട്ട് ഭാര്യ അപ്പുറത്തെ ക്യാമ്പിലേക്ക് പോയിട്ടിട്ട് ഞാൻ ഇവിടെയും വന്നു. അങ്ങനെ പോകുന്നു.
4: എൻ്റെ പേര് ബി പി ഇസ്മായിൽ, ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറാണ്. കഴിഞ്ഞ 4 വർഷവും ഹജ്ജ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറായും ചെയർമാനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷവും നമ്മളെ എയർപോർട്ടിൻ്റെ അപ്പുറത്തുള്ള ഗാർഗോ കോംപ്ലക്സിലായിരുന്നു ഹജ്ജ് ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ പ്രത്യേക ടെൻ്റ് കെട്ടി ആ ടെൻ്റ് പന്തലിലാണ് ഈ ഹജ്ജ് ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ 5-ാം തീയതി മുതൽ ഈ ക്യാമ്പ് ആരംഭിച്ച് ഹാജിമാർ വരുന്ന ഏകദേശം ഒരു ദിവസം 100 ചില്ലാനം വരുന്ന ഹാജിമാരുടെ യാത്രയാണ് ഓരോ ദിവസവും ഇതിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് ഹാജിമാർ പോകുന്നത്. ഏകദേശം 5000-ത്തോളം വരുന്ന ഹാജിമാർ ഈ മട്ടന്നൂർ എയർപോർട്ടിൽ നിന്ന് യാത്രയാകുകയാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണവും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചുമതല. ആ ചുമതല ഈ സമയം വരെ, ഇന്ന് വരെയുള്ള സമയങ്ങളിൽ ഒരു ആക്ഷേപം ഇല്ലാത്ത രീതിയിൽ തന്നെ, വളരെ ഹാപ്പിയായ രീതിയിൽ തന്നെ ഹാജിമാരെ സേവിക്കാനും അതുപോലെ തന്നെയുള്ള ഭക്ഷണം കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അങ്ങോട്ട് ഇൻഷാല്ലാ അങ്ങോട്ടും പൂർണ്ണമായി ഇവിടെ കേന്ദ്രീകരിച്ച് ഞാനുണ്ട്, നമ്മളെ ഭക്ഷണ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള അലീഖിയുണ്ട്, അതിൻ്റെ ചെയർമാനായിട്ടുള്ള മർസൂഖ് ഹാജിക്കുണ്ട്, ആയിപ്പോഴുള്ള മർസൂഖ് ഹാജിക്ക് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ ക്യാമ്പിൻ്റെ ഇതിൻ്റെ സംഘാടകരായി ഈ ക്യാമ്പിൻ്റെ വള്ളിയേഴ്സിൻ്റെ കൂടെ. ഇപ്രാവശ്യം നമ്മളെ അജിൻ്റെ ഭക്ഷണത്തിൻ്റെ കൊട്ടേഷൻ എടുത്തിട്ടുള്ളത് തബ്ലീഗിൻ്റെ അവരാണ് എറണാകുളത്തും കോഴിക്കോടും മട്ടന്നൂരും ഈ 3 കേന്ദ്രത്തിലും അവരാണ് ഇപ്രാവശ്യം ഭക്ഷണത്തിൻ്റെ ക്യാമ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ എക്സ്പീരിയൻസ് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപങ്ങളില്ലാത്ത രീതിയിൽ തന്നെ ആ ക്യാമ്പ് ഇതിൻ്റെ ഭക്ഷണം കൃത്യമായി ആജിമാർക്ക് ഒരു അച്ചിയും ബഹളവും ഇല്ലാത്ത രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷം. ഫുഡ് കമ്മിറ്റി വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്.
5: എൻ്റെ പേര് റഫീഖ്, ഞാൻ നാദാപുരം വളയത്താണ്. എൻ്റെ കൂടെ ഉമ്മയും ഉപ്പയും ഉള്ളത് ഹജ്ജിന് വേണ്ടിയിട്ട്. ഇവിടെ നിന്നുള്ള യാത്ര കാലത്ത് 3:30 പുലർച്ചെ. സജ്ജീകരണം അല്ല, അലഹമ്ദുലില്ലാ നല്ല സജ്ജീകരണമാണ്, കുഴപ്പമൊന്നുമില്ല. പെർമനൻ്റായിട്ടൊരു ഹജ്ജ് ക്യാമ്പ് ഇല്ലാത്തൊരു സ്ഥലമല്ലേ, അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന ചെറിയ ഇതുണ്ടാവുമല്ലോ, അതൊന്നും കുഴപ്പമില്ല, എല്ലാ റാഹത്താണ്. അലഹമ്ദുലില്ലാ ഇതുവരെ എല്ലാം റെഡിയാണ്, ഷാറാണ്, ഓൾവേസ് എല്ലാം ഗുഡ്. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്കെല്ലാം ദൈവത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ.

0: ഞാൻ അഫ്നാസ് കളവൻ്റെ ഇവിടെ പാനൂരാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ, ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ ഇവിടെയുള്ള വളണ്ടിയർമാരായാലും കാര്യങ്ങളായാലും അവരുടെ കൃത്യമായ ഇടപെടൽ കാരണം നമുക്ക് എവിടെയോ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും നടന്നില്ല. എല്ലാം ഈസി ആയിട്ട്, കാരണം വാട്സപ്പ് ഗ്രൂപ്പിലും പലതിലും പറയുന്നതിനാട്ടം നല്ല രീതിയിലെല്ലാം സ്മൂത്തായി നല്ല രീതിയിലൂടെ വന്നു. ഞാനും ഉമ്മയും കൂടിയാണ് പോകുന്നത്. പിന്നെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ രണ്ട് ഉപ്പ മക്കളും ഉണ്ട്. ചെയ്യുന്നത് വളരെ നന്നായിരുന്നു. ഒരു ബുദ്ധിമുട്ടോ, കാരണം ഇത്രയോ വണ്ടികളും കാര്യങ്ങളൊക്കെ ടെർമിനലിലേക്ക് വരുന്ന സമയത്ത് അത് ഒരു നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസം ഒന്നും തോന്നില്ല. പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാനും ലഗേജ് പെട്ടെന്ന് കൊണ്ടുവരാനില്ല, എല്ലാത്തിനും നല്ലൊരു വളരെയധികം ഉപകാരമാണ്. ബുദ്ധിമുട്ടൊന്നും പ്രയാസമൊന്നും പറ്റില്ല.
1: എൻ്റെ പേര് മുഹമ്മദ് അലി. ഞാൻ വന്നത് കണ്ണൂർ മുട്ടം വെള്ളച്ചാലിഞ്ഞ് വരുന്നതാണ്. മാഷാല്ലാഹ്, എല്ലാം കൊണ്ട് നല്ല തൃപ്തിയാണ്, ഹാപ്പിയാണ്. മാഷാല്ലാഹ്, എല്ലാ നല്ല സ്വീകരണമാണ്. ഒരു കുറവും കുറ്റവും നമുക്ക് വന്നിട്ടില്ല. നല്ല സ്വീകരണം, നല്ല സ്വഭാവം, എല്ലാവരോടും എല്ലാവരുടെയും നല്ല പെരുമാറ്റങ്ങൾ, എല്ലാ പ്രവർത്തകരും നല്ല ഉത്സാഹത്തോടെ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ നന്ദി, വളരെ നന്ദി.
2: ആയിഷ ശമ്മ, ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഇപ്രാവശ്യത്തെ ഹജ്ജിന് പോകുന്നത്. എല്ലാ പ്രവർത്തകരും നല്ല സ്വീകരണമാണ്. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാം അവർ നല്ല ഇതിൽ നോക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. ഹസ്ബൻഡ് റജീസ് ആണ്, ഹൈദരാബാദിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കണ്ണൂരിൽ നിന്നാണ് പോകുന്നത്.
3: ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിൽ ഹജ്ജിന് പോകുന്ന ആൾക്കാരെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ വിശേഷങ്ങൾ. നമസ്കാരം, ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും.
4: നമ്മുടെ പേര് അബ്ദുൽ അസീസ്, വയനാട്. പെങ്ങളും അളിയനും ഹജ്ജിന് പോകണേ. പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരും അള്ളന്മാരും എല്ലാവരും സന്തോഷം.
3: എയർപോർട്ടിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? നമ്മുടെ എയർപോർട്ടിനെ കുറിച്ച്
4: നല്ല ഭംഗി എയർപോർട്ട്. കോഴിക്കോടിനേക്കാൾ ഇച്ചിരി കൂടെ ഒരു വലുപ്പം തോന്നുന്നത്, നല്ല സൗകര്യം തോന്നൊക്കെ ചെയ്യുന്നുണ്ട്.
5: പേര് ഇബ്രാഹിം, പെങ്ങളെ അളിയൻ പോന്ന്. അങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ വന്ന്.
3: എത്ര മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്? വയനാടിന്ന്
5: പറഞ്ഞിട്ട് 11 മണി 11 മണിക്ക് പുറപ്പെട്ട്.
3: ഇനി തിരിച്ചു പോകുന്നത്?
5: തിരിച്ചു പോന്നേ പോകാൻ പറയുന്നുണ്ട്, പക്ഷേ അവർ ഫ്ലൈറ്റ് വന്നിട്ട് പോകാന്നുള്ള സന്തോഷത്താല് ഞങ്ങൾ നിൽക്കുന്നത്, പോകുന്നില്ല. എന്തായാലും
3: നല്ലൊരു
5: യാത്ര.
3: അതെ,
5: നന്നായി വരട്ടെ.
6: എൻ്റെ പേര് മുഹമ്മദ് ഷാഫി, കൊടുവള്ളിയാണ് വീട്. എൻ്റെ വൈഫിൻ്റെ ഉപ്പയമ്മയും പോകുന്നത്. വളരെ നല്ല സൗകര്യങ്ങളും കാര്യവുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാലാവസ്ഥയും അനുയോജ്യമായി കിട്ടി. ഇവിടെ സ്പെൻഡ് ചെയ്യാനും വളരെ നല്ല സ്പേഷ്യസും കാര്യമൊക്കെ ആണുള്ളത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മളുള്ളത്. ഒക്കെ യാത്രകളൊക്കെ വളരെ സുഖപ്രദമാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരെയും പ്രാർത്ഥനകളും ഉണ്ടാവണം. നന്ദി.
7: എൻ്റെ പേര് സെറീന, വയനാട്ടിൽ നിന്ന് വരുന്നത്.
3: ആരാണ് പോകുന്നത്?
7: ഉമ്മൻ്റെ ഏട്ടത്തി മൂത്തുമ്മയാണ് പോകുന്നത്. അപ്പം നമ്മൾ യാത്ര അയക്കാൻ വന്നതാണ്.
3: എത്ര മണിക്ക് പുറപ്പെട്ടു അവിടെ നിന്ന്?
7: നമ്മൾ 11 മണിക്ക് പുറപ്പെട്ട് കമ്പളക്കാടുന്ന്. 3 മണിയായപ്പോൾ ഇവിടെ എത്തി.
3: ഇവിടെ വന്നപ്പോൾ എങ്ങനെയുണ്ട്? നമ്മുടെ എയർപോർട്ടിനൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു?
7: നല്ല ഉഷാറുണ്ട്, നല്ലൊരു ഇതെല്ലാം. ഈ വളണ്ടിയേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറുണ്ട്. എല്ലാം കൊണ്ട് ഞങ്ങൾ ഉഷാറാണ്.
3: തിരിച്ചപ്പോഴാണ് അങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നത്?
7: നമ്മൾ ഇവരെ ഇതറിഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റുമെങ്കിൽ നിന്നിട്ട് അത് കഴിഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും.
8: വയനാട്ടിൽ നിന്നാണ് എൻ്റെ ഹസ്ബൻഡ് ഉപ്പയും ഉമ്മയെ പോകുന്നത്. അപ്പോൾ വന്നതിൽ ഏറ്റവും സന്തോഷം തന്നെയുള്ളൂ. പിന്നെ ഇവരെ വെൽക്കമിങ് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇവരെ കാണുമ്പോൾ ആക്ച്വലി നമുക്കും അതേപോലെ ഒന്ന് എക്സ്പീരിയൻസ് ആവണമെന്ന് വല്ലാത്തൊരു പൂതിയുണ്ട്. പിന്നെ പോകുന്ന ഹജ്ജ് ഹാജുമാർക്കെല്ലാം അള്ളാഹു ആരോഗ്യത്തോടെ ആഫ്യത്തോടെ തോഫിക്കൊക്കെ കൊടുക്കട്ടെ. ഹജ്ജും റിച്ച്.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ യാത്ര.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 വർഷങ്ങളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
2: ഇനി കേൾക്കാം നാടൻ പാട്ടുകൾ.

നാടൻ പാട്ടുകളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ.

ഇത് കേൾവിയുടെ വസന്തം, റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സ്ത്രീ തരംഗം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ സ്കൂളിൽ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ശബ്ദലേഖനം. 9:00 ചാരുകസേര. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. 6:05 ശ്രീമതി ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അയ്യപ്പ പണിക്കരുടെ കവിത കുരുക്ഷേത്രം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും മറുപടികളും. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ശ്രോതാക്കൾ അവതരിപ്പിക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. അവതാരികയായി എത്തുന്നു ഷൈജ സജീവ് വേങ്ങാട്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:50 മലയാളത്തിൽ വാർത്തകൾ. തുടർന്ന് നാട്ടുവിശേഷം. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. വിളിക്കേണ്ട നമ്പർ 04-9902-97-089. ഉച്ചയ്ക്ക് 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. 7:00 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ശബ്ദലേഖനം. 9:00 നാടകനേരം. ഇതിൽ നാടകം അസുരഗോത്രം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കഥിതം യത് വൈശ്വിക സമാഹ്വാനനിവാരണായ വിശ്വസനീയസ്യ ഭവിഷ്യസ്യ കൃതേ സജ്ജതായാഃ ച ആപൂർത്തിശൃംഖലായാഃ നിർമ്മാണാർത്ഥം ഭാരത നെതർലാൻഡ്സ് ദേശൌ സഹഭാഗിത്വം കുർവന്തൌ സ്തഃ. ഭാരതമവസരാണാം ഭൂമീതി വർണിതം. സേനാധ്യക്ഷേണ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിനാ പാകിസ്ഥാനം ഭയോത്പാദകേഭ്യഃ ആശ്രയം പ്രദാതും ഭാരതസ്യ വിരുദ്ധം കാര്യാചരണായ ച സാവധാനം കൃതം. പശ്ചിമബംഗ സർവകാരേണ ഏകാദശാധിക ദ്വിസഹസ്രതമവർഷാത് പ്രദീയമാനാനാം ജാതിപ്രമാണപത്രാണാം പുനഃ സത്യാപനം കർത്തും ആജ്ഞാപിതം. CBSE ഇത്യനേന ദ്വാദശീ കക്ഷായാഃ ഛാത്രാണാം കൃതേ ഉത്തരപത്രാണാം ദ്വിസ്തരീയ പുനർമൂല്യാങ്കന പ്രക്രിയ ഘോഷിതാ. അപി ച തായ്ലൻഡ് ഓപൻ ബാഡ്മിന്റൺ ക്രീഡായാം അദ്യ ബാങ്കോക് നഗരെ. ഉപാന്ത്യ ചക്രീയ ക്രീഡായാം മലേഷ്യ ദേശസ്യ യുഗലം പരാജിത്യ സാത്വിക് സായ്രാജ് രങ്കി റെഡ്ഡി തഥാ ചിരാഗ് സെട്ടി ഇത്യേതയോഃ ഭാരതീയ പുരുഷ യുഗലം അന്തിമ സ്പർധായാം പ്രവിഷ്ടം. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ വദത് യത് ഭാരത നെതർലാൻഡ്സ് ദേശൌ വിശ്വസ്യാപി സമാഹ്വാനാനാം നിവാരണായ വിശ്വസനീയം പാരദർശകം ഭവിഷ്യസ്യ കൃതേ ആപൂർത്തിശൃംഖലായാഃ നിർമ്മാണാർത്ഥം മിലിത്വാ കാര്യം കുർവന്തൌ സ്തഃ. യത് സഃ ബഹുവിധ സങ്കടൈഃ ഗ്രസ്തം ആപദ്ദശകം ഇതി വർണിതം. നെതർലാൻഡ്സ് ദേശസ്യ ഹേഗനഗരെ സ്വസ്യ പഞ്ചദേശാനാം യാത്രായാഃ ക്രമേ സാമുദായിക കാര്യക്രമം സംബോധയൻ പ്രധാനമന്ത്രി ശ്രീമോദി അവദത് യത് വിശ്വം കോവിഡ് 19 മഹാമാര്യ വർത്തമാന സംഘർഷേണ ഉദ്ഭൂത ഊർജാ സങ്കടം ചേത്യാദീനാം അഭൂതപൂർവ പ്രതിസന്ധിം സമ്മുഖീകരോതി.
2: पहले कोरोना आया, फिर युद्ध होने शुरू हो गए और अब आज की एनर्जी क्राइसिस है. ये दशक दुनिया के लिए आपदाओं का दशक बन रहा है. हम सभी देख रहे हैं, अगर ये स्थितियां तेजी से नहीं बदली गई तो बीते अनेक दशकों की उपलब्धियों पर पानी फिर जाएगा. दुनिया की बहुत बड़ी आबादी फिर से गरीबी के दलदल में चली जाएगी.
1: सह सावधानम अकरोत् यत् एतेषां समाह्वानानां द्रुतगत्या निराकरणे विफलतया वैश्विक विकास लाभः व्यतिक्रमितः भविष्यति तथा च जनसंख्यायाः विशालः भागः निर्धनतायां निमग्नः भविष्यति. ആർത്ഥിക സ്ഥിതി വ്യവസ്ഥയാഃ സുദൃഢീകരണായ വൈശ്വിക പ്രയാസാൻ പ്രകാശയൻ പ്രധാനമന്ത്രി ശ്രീമോദി അവദത് യത് ഭാരത് നെതർലാൻഡ്സ് ദേശൌ സംയുക്തരൂപേണ സുദൃഢ ആപൂർത്തി ശൃംഖലായാഃ നിർമ്മാണേ കേന്ദ്രതൌ സ്തഃ. പ്രധാനമന്ത്രി ശ്രീമോദി നെതർലാൻഡ്സ് ദേശസ്യ പ്രധാനമന്ത്രിണാ റോബ് ജേട്ടൻ ഇത്യനേന സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി. സഹ അദ്യ മധ്യാഹ്നേ ഹേഗനഗരെ രാജാ വില്യം അലക്സാണ്ടർ തഥാ മഹാറാണി മാക്സിമ ഇത്യതാഭ്യാം സഹ മിലനം കൃതവാൻ. എഷാ യാത്ര ദ്വിപക്ഷീയ സംബന്ധേഭ്യഃ അധിക മഹത്വപൂർണ അസ്തി. സമ്പ്രതി സമ്പന്നസ്യ ഭാരത യൂറോപീയ മുക്ത വ്യാപാര സന്ധേഃ അനന്തരം ഭാരത യൂറോപീയ സംബന്ധാനാം വ്യാപക വിസ്താരസ്യ അപേക്ഷ അസ്തി. നെതർലാൻഡ്സ് ദേശസ്യ യാത്രായാഃ അനന്തരം പ്രധാനമന്ത്രി ശ്രീമോദി സ്വഃ സ്വസ്യ യാത്രായാഃ തൃതീയ ചരണെ സ്വീഡന് ദേശസ്യ യാത്രാം കരിഷ്യതി. സിക്കിം രാജ്യസ്യ സ്ഥാപനദിവസെ പ്രധാനമന്ത്രിണ ശ്രീനരേന്ദ്രമോദിന സിക്കിം രാജ്യസ്യ ജനാനാം കൃതെ ശുഭാശയാഃ പ്രേഷിതം. സാമാജികാന്തർജാലീയ പട്ടലെ ശ്രീമോദി അവദത് യത് ഭാരതസ്യ വികാസേ സിക്കിം രാജ്യസ്യ യോഗദാനം അത്യന്തം മഹത്വപൂർണമസ്തി. അസ്മിൻ വർഷേ ഉത്സവാഃ വിശേഷതയാ മഹത്വപൂർണാഃ സന്തി യത് രാജ്യേ 50തമഃ രാജ്യത്വ ദിവസഃ ആചര്യതെ ഇതി സഃ അവോചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാഖ് ദേശസ്യ പ്രധാനമന്ത്രി പദസ്യ കാര്യഭാരഗ്രഹണായ അലി ഫലീഹ് കദീം അൽ സൈദി ഇത്യസ്മൈ അഭിനന്ദിതവാൻ. സാമാജികാന്തർജാലീയ പട്ടലെ ശ്രീമോദി അവദത് യത് ഇറാഖ് ദേശേന സഹ ദീർഘകാലിക മൈത്രിപൂർണ സംബന്ധാൻ ഭാരതം അത്യന്തം മഹത്വം ദദതി. तथा च सर्वेषु क्षेत्रेषु द्वैपाक्षिक सम्बन्धा इतोप्यधिकं सुदृढीकर्तुं दृढतया प्रतिबद्धः अस्ति। उभयोः राष्ट्रयोः संयुक्त प्रगत्यै समृद्ध्यै च संयुक्त रूपेण कार्यं कर्तुम् उत्सुकः अस्मीति प्रधानमन्त्री अवदत्। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। सैन्याध्यक्षेण जनरल उपेन्द्र द्विवेदिना पाकिस्तानं भयोत्पादकेभ्यः आश्रयं प्रदातुं भारतस्य विरुद्धं कार्याचरणाय च सावधानं कृतम्। नवदिल्ल्याम् आयोजिते सेनासंवाद कार्यक्रमे भाषमाणः श्रीद्विवेदी अवदत् यत् यदि पाकिस्तानः भारतस्य विरुद्धम् एतादृशाः गतिविधयः निरन्तरं करोति तर्हि तेन एतत् निश्चयं कर्तव्यं यत् सः भूगोलस्य भागः भवितुमिच्छति उत वा इतिहासस्य। पश्चिम बंगाल प्रशासनेन सर्वेषां जाति प्रमाणपत्राणां पुनः सत्यापनस्य आदेशः प्रदत्तः। एकादशाधिक द्विसहस्रतमवर्षात् निर्गतानां प्रमाणपत्राणां विषये अधिकारिणः उक्तवन्तः यत् गत चतुर्दशवर्षेषु एतेषां प्रमाणपत्राणां प्रमाणिकतायाः वैधतायाः च विषये प्रश्नाः उत्थापिताः सन्ति। शासकीय अभिलेखानुसारम् उक्तकालावधौ अनुसूचित जनजातीनाम्, अनुसूचित जातीनां तथा अन्य पश्चवर्तिवर्गाणां कृते प्रायः 170,00,000 जाति प्रमाणपत्राणि निर्गतानि सन्ति। अधुना उपजनपदाधिकारिणः, जनपदस्तरीय अधिकारिणश्च प्रत्येकं प्रमाणपत्रं सूक्ष्मतया परीक्षणं करिष्यन्ति। यदि किमपि प्रमाणपत्रं मिथ्या सूचनायाः उथवा अनियमिततायाः आधारेण निर्गतम् इति ज्ञायते तर्हि तद्विधेः अन्तर्गतं निरस्तं करिष्यन्ते। एषः निर्देशः तेषामपि नाम्नानां विषये प्रवर्तते येषां नामानि अद्यावधि मतदातृसूच्यां विशेषगहनसंशोधनस्य समये निष्कासितानि आसन्। तेषाम् आश्रितानां जातिप्रमाणपत्राणां समीक्षा भविष्यति तथा आवश्यकता चेत् तानि अपि निरस्तानि करिष्यन्ते। केन्द्रीय माध्यमिक शिक्षा परिषद CBSE इत्यमम् अवदत्

0: तेन सूचितं यत् छात्राः अस्य मासस्य 19 दिनाङ्कात् 22 दिनाङ्क पर्यन्तं प्रतिविषयाय 700 रूप्यकाणां शुल्केन मूल्याङ्कितानां उत्तरपुस्तिकानां प्रतिबिम्बित प्रतिलिपिं प्राप्तुं अन्तर्जालीय माध्यमेन आवेदनं कर्तुं शक्नुवन्ति। भारत ऋतु विज्ञान विभागेन आगामी दिन द्वयोः अंडमान निकोबार द्वीप समूहेषु उपहिमालयीय पश्चिम बंगे सिक्किम राज्ये असमे मेघालये तथा दक्षिण कर्नाटके अतिवृष्टेः पूर्वानुमानं कृतम्। अनेन विभागानुसारेण श्वः अरुणाचल प्रदेश केरल माहे तमिलनाडु पुदुचेरी तथा करैकल चेत्येत्येषु क्षेत्रेषु अपि एतादृशी एव स्थितिः भविष्यति। विभागेन उक्तं यत् बिहारे राज्ये आंध्र प्रदेशे छत्तीसगढ़ राज्ये पूर्वी राजस्थाने झारखंडे लक्षद्वीपे मध्य महाराष्ट्रे मराठवाड़ायां जम्मू कश्मीर प्रदेशे लद्दाखे तथा देशस्य उत्तर पूर्वीय भागेषु च अद्य गर्जनेन तीव्रवातैश्च सह झंझावातस्य संभावना विद्यते। विभागेन झारखंडे मध्य प्रदेशे तथा राजस्थानस्य केषुचित् स्थानेषु उष्ण तरंगस्य स्थितेः अपि घोषणा कृता। थाईलैंड ओपन बैडमिंटन क्रीडायां अद्य बैंकॉक नगरे उपांत्य चक्रीय क्रीडायां मलेशिया देशस्य गोह सेफेई तथा नूर इज्जुद्दीन इत्यमुं च पराजित्य सात्विक साईराज रंकी रेड्डी तथा चिराग सेट्टी इत्येतयोः भारतीय पुरुष युगलं अंतिम स्पर्धायां प्रविष्टवन्तौ। आईपीएल क्रिकेट क्रीडायाम् अद्य आतिथेय कोलकाता नाइट राइडर्स इतीदं दलं ईडन गार्डन्स इत्यत्र गुजरात टाइटन्स इत्यनेन सह क्रीडिष्यति। क्रीडायाः आरम्भः सायं 7:30 भविष्यति। गतरात्रौ लखनऊ नगरस्य एकाना क्रीडांगणे लखनऊ सुपर जायंट्स इत्यनेन दलेन चेन्नई सुपर किंग्स दलं 7-0 पराजितम्। इति वार्ताः।
1: इनि अल्पसमयतनुळ्ळिल् प्रादेशिक वार्तकळ् ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. പി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മെച്ചപ്പെട്ട ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ ഇന്ത്യയും നെതർലൻഡ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെ ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പങ്കിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി അവസരങ്ങളുടെ നാടായി രാജ്യം മാറിയെന്നും പറഞ്ഞു. പകർച്ചവ്യാധി, ഊർജ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
2: जो कंट्रीब्यूट कर रहे हैं उस पर हर भारतवासी को गर्व है। मैं आज इस अवसर पर नीदरलैंड की जनता का, यहाँ की सरकार का आभार व्यक्त करता हूँ। मैं यहाँ की जनता को 140 करोड़ भारतवासियों की तरफ से अपनी शुभकामनाएं देता हूँ।
1: ഹേഗിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറുമായും മാക്സിമ രാജ്ഞിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി റോബിയറ്റനുമായും ശ്രീ മോദി ചർച്ച നടത്തും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. നാളെ ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിച്ചു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന

0: ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്ര ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആശാ സമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ബിരുദദാന ചടങ്ങിൽ പ്രസംഗം നടത്തി. എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരവും ദീർഘായുസ്സുമുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
1: During the AI India Impact Summit, which we had recently, we have launched the strategy for AI in healthcare. So this is also an initiative which I would like you to keep a lookout for and tell us how to make it better. And to the students, I would just like to say, but just keep learning, because knowledge and technology are evolving rapidly. You will be very busy, but you have such a strong foundation from this institute. So keep learning.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. എൻഐടിയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപികയെ സിബിഐ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ബോട്ടണി അധ്യാപികയായ മനീഷ് ഗുരുനാഥ് മന്ധാരെയാണ് അറസ്റ്റിലായത്. നീറ്റ് യുജി പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, അഹല്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി ഇതുവരെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയ വീഥി, പാളയം, ബേക്കറി വഴി ആകാശവാണിയിൽ സമാപിക്കും.
0: ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേർ ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: DTPC യുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 350,321 പേരും മെയ് പകുതിയാകുമ്പോഴേക്കും 270,781 പേരും ഇടുക്കി ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. മെയ് അവസാന വാരത്തോടെ ഇത് മുൻമാസത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിലും വാഗമണ്ണിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും പതിവാണ്. ജില്ലയിലെ ഭൂരിഭാഗം ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോഴും സഞ്ചാരികളുടെ വൻ തിരക്ക് തുടരുകയാണ്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം ഹ്രസ്വ ഹജ്ജ് പാക്കേജ് ഒരുക്കി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാവുന്ന രീതിയിലാണ് പാക്കേജ്. പദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും കൂടി ഉണ്ടാകും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൌലവി അറിയിച്ചു. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഹരിത സമൃദ്ധിയുടെ നാട്ടിടങ്ങൾ.

0: മറിയേ മറിയേ,
1: എന്നാ
0: നീ ഒരു ഗ്ലാസ് കഞ്ഞിന്റെ വെള്ളം എടുക്കുവാ.
1: എടോ, ഞാൻ അരി ഇപ്പൊ ഇട്ടേ ഉള്ളു, അതിൽ നിന്ന് മുക്കിയാ മതിയാ?
0: ആ അതിൽ നിന്ന് മുക്കിയാ മതി, പക്ഷേ എങ്കിലും ഉപ്പ് കുറച്ചിട്ടോ, പ്രഷറാന്നപ്പാ പ്രഷർ.
1: അതെയാ, അടി ഇരിക്കേ, നീ ഞാൻ വരുന്ന.
0: ആ ചാണം മണക്കുന്നല്ലപ്പാ, ഇവിടെ എവിടെയാന്ന് കൊണ്ട് ഇട്ടിനി?
1: എന്നാന്ന്
0: നീ എടി ആമാ ചാണം കൊണ്ട് ഇട്ടിനി, മണത്തിട്ടടി ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരേത്ത്.
1: ആ അതിന്റെ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്, ആ ചെടിച്ചട്ടീന്റെ ബാക്കിൽ കുറച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ മണയിരിക്കും.
0: അല്ല ഏടുന്ന് എനിക്ക് കിട്ടിന്, ചാണകം എവിടെ കിട്ടീനി?
1: സാവിത്രീന്റെ.
0: ഓളയാ, ഓള നല്ല മണം വരണ്ടി ആണല്ലോ. അല്ലടോ, സാവിത്രീന്റെ ചാണാ, സാവിത്രീന്റെ പശുവിന്റെ ചാണെന്ന് പറ
1: ഞാൻ ഉദ്ദേശിച്ചേ സാവിത്രീന്റെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയല്ലപ്പാ. സാവിത്രീന്റെ എടുക്കുന്നെന്ന് പറയാൻ പോയി ചിന്തിച്ചൂടെ, സാവിത്രീന്റെ പശുവിന്റെ ഇരിക്കുന്ന്.
0: ഇതേതാ അരി, മട്ടയാ?
1: കുറുവയാ, കുറുവ.
0: കുറുവക്കെന്നാണ് ഒരു ചോന്നാളറ്.
1: അതാണ് ഞാനും നോക്കുന്നേ, ഞാനിത് കൊറേ നേരായി കൈയിട്ട് അടുപ്പത്തിട്ടിന്, പക്ഷെ ഇട്ടത് വേറെ അരിയായിട്ട്. ഇതാ ഞാൻ ഇടാൻ വേണ്ടിട്ട് എടുത്ത്. കൈമലോര

0: ഉരക്കുന്നേനോ ഉരക്കുന്നേനോ പെയിന്റ് പോലത്തെ ഒരു സാധനം ഇതാ കൈമല്, നീ നോക്കിയിട്ട്, കൈ നോക്കിയിട്ടെ.
1: ഇപ്പൊ എല്ലാം എന്നാ ആടോ പെയിന്റ് അടിച്ച പോലത്തെ അരിയല്ലേ വരുന്നത്?
0: ഞാൻ എത്ര കഴുകല് കൈ എന്നറിയാ?
1: ചൂടുവെള്ളത്തിലിട്ട് നോക്കറിയാ?
0: ചൂടുവെള്ളത്തിലിട്ടിട്ടും ഞാൻ കൈ, പിന്നെ ഇതാ പെയിന്റ് അളകുന്ന പോലെ കൈമലേക്ക് ഇങ്ങനെ വരുത്താന്ന്. എന്നാന്നൊന്നും തിരിയുന്നില്ലപ്പ. പോക്കാണ്ടിപ്പാൻ കടുപ്പ് തിടാനാവുകയും ചെയ്ത്.
1: ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ അറിയേ?
0: ഇത് മറ്റേ അരിന്റെ, ഞാൻ പറഞ്ഞിട്ടില്ല ഇതിയാനായിട്ട് ഇട്ടിട്ടില്ല.
1: ഓ അങ്ങനെ,
0: അത് റേഷൻ അരിന്റെ ആന്ന്. ഇനിയിപ്പോ സമയായില്ലേ വെകാൻ? അതാണല്ലേ.
1: നീ എടീനും പോയി, നീ നേരം പോയേ. ഇപ്പിട്ട് നീ
0: ചാണം പാരം പോയേ.
1: ഓ എല്ലാം അറിയേ. ഞാൻ നമ്മളെ കുട്ടിക്കാലം നീ ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ആ ചാണെല്ലാം തേച്ച് ആ മുറ്റത്തൂട്ട കളിക്കാൻ എന്തൊരു സുഖേനു അല്ലേ. ഇപ്പൊ ആരെങ്കിലും ചാണം തേക്കുന്നുണ്ട് മുറ്റത്ത്? അത് മാത്രല്ല, അകത്താരെങ്കിലും ചാണം തേക്കുന്നുണ്ടാ? ഇപ്പൊ മാർഗരറ്റു പിന്നെ
0: സിമന്റ്. എന്തെന്ന്
1: മാർഗരറ്റ? എന്തോ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനമില്ലേ?
0: മാർഗരറ്റ് അല്ലെന്റെ കഥീസോ, മാർബിള്.
1: എന്തോ അതിന്റെ മായുണ്ടല്ലോ, അത് മതി. എനിക്ക് ഓർമ്മയുണ്ട പണ്ട് കാലത്ത് നമ്മൾ സാവിത്രീന്റെ വീട്ടിൽ പോകുമ്പോൾ നല്ല ചാണം തേച്ച മുറ്റത്ത് പൂവിട്ടിട്ട് എന്ത് ഭംഗിയനും കാണാനല്ലേ. ആ മണം വേർത്തന്നെ ചാണത്തിൻ്റെ.
0: അതെ അല്ല, അത് മാത്രല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മളെ ഏത് ആഘോഷം വരുമ്പോ, എന്റെ പെരുന്നാളാണെങ്കിലും നിങ്ങളെ നോമ്പാണെങ്കിലും സാവിത്രീന്റെ ഓണവും വിഷു എല്ലാന്നെങ്കിലും എല്ലാരും അവരവരെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേനു. ആ സമയത്തല്ലേ എല്ലാരെ മുറ്റത്തും ചാണം ഇട്ടിട്ട്.
1: പിന്നെ സാവിത്രീന്റെ അടുത്തുനിന്ന് കൊണ്ടെത്തിരുന്ന സാമ്പാറും പ്രഥമനും എന്റെ മോളെ എന്ത് രസേരിക്കു. ഇന്റെ അടുത്തുനിന്ന് കൊണ്ടെത്തിരുന്നോ എന്റെ അമ്മ പറയണ, അതെല്ലാം പണ്ടൊരു കാലം. ഇപ്പൊ ഉണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വരുന്ന്.
0: എടാ സാവിത്രീന്റെ മുറ്റം തന്നെ കാണുന്നില്ല ഇപ്പോ?
1: എല്ലാം
0: ലോക്ക് ചെയ്തിട്ടല്ലേ ഉള്ളത്.
1: അതെ, ഓളീ ലോക്ക് ചെയ്ത്, ഇന്ത്യ ലോക്ക് ചെയ്ത്, എന്റെ പിന്നെ ചിപ്സ് ഇട്ട്.
0: ചിപ്സാ?
1: ചിപ്സ് അല്ലേനു അതിന് പറയാ? അന്നേനപ്പ അതിന് പറയല് ചിസ്പ്.
0: ആ ചിപ്സാ ചിസ്പാ, നമുക്ക് ജില്ലിക്കല്ല് എന്ന് പറഞ്ഞാ പോരണ്ട കഥീസോ.
1: അതന്നെ ജില്ലിക്കല്ല്, അങ്ക് ജില്ലിക്കല്ല്. ഇന്റെ ബേക്കേപ്പുറത്തൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ.
0: ഇല്ല.
1: ആടെ നീ ചാണം തേച്ച് നോക്കിയട്ടെ പണ്ടത്തെ പോലെ.
0: എടോ ചാണം തേക്കായ ഒന്നാമതിപ്പില്ല, എനിക്കിതെല്ലാം കൈനെ കൊണ്ട് തൊടാൻ മടിയാന്ന്.
1: അതന്നെയാ ഇപ്പോഴത്തെ ആൾക്കാരുടെ കാര്യം.
0: അത് തന്നെയെന്ന് പറയുന്നത് അനക്ക് തൊടാൻ മടിച്ചിട്ടല്ല, നീ ഇനി എന്നെ ഇവിടെ ഇരുന്നേരം പറഞ്ഞില്ല അത് നാറുന്നുണ്ട്. അത് എന്തോ ഒന്നാന്നറിയില്ല, പണ്ടത്തെ ചാണാന്നെങ്കിൽ അത് ഒരു നല്ലൊരു കറുത്ത കളറേനുണ്ടാവേ. അത് വെള്ളത്ത് കലക്കിയിട്ട് നമ്മളെ കൈയ്യിലിട്ട് പെരക്കിയാലും ഒരു നല്ല മണേനോടോ. അത്
1: അധികം വലിയ ഗഹുവൊന്നും വേണ്ട, സോപ്പിട്ടിട്ടൊന്നും അല്ലേ
0: വേണ്ട. ആ ഒരു അറപ്പും തോന്നൂല, ഒരു വെറുപ്പും തോന്നൂല. ആ കൈ ഉപയോഗിച്ചിട്ട് നമ്മളെന്നാ വലത്തെ കൈനെ കൊണ്ടല്ലേ ബക്കറ്റിൽ ഇട്ടളക്കുക, ആ കൈനെ കൊണ്ട് തന്നെ നമ്മള് ചോറ് തിന്നില്ലേ.
1: പിന്നെന്താ ഇപ്പോഴത്തെ ചാണ നീ പറഞ്ഞ പോലത്തെ വല്ലാത്തൊരു മണപ്പ അല്ലേ. എന്ത് എന്തൊരു മണ അപ്പ സാവിത്രീന്റെ പശുവിന്റെ മണം.
0: ഓക്കേടായിട്ടല്ല,
1: ഓളുണ്ടാവും പിന്നെ ഇങ്ങനെ കലക്കിയിട്ട് ഓള് പച്ചപ്പുല്ലൊന്നും കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കും. ഓള് പറിക്കുന്ന പറിക്കുന്നു, ഓര് വേറും അടിച്ചില്ലടോ ഓള് പറിക്കാൻ പോകുന്നു. ഞാൻ ഇടക്കിടക്ക് എൻ്റെ വീട്ടിന്റെ പുല്ലെല്ലെടുത്ത് ഒക്കൊണ്ട് കൊടുക്കും. ഓള് പറിക്കൊന്നുമില്ലേ, ഓള് പറയാ എനിക്ക് കയ്യേ ഇല്ല, കദീസൂ പോകായ നടുവേന തലവേന. ഓക്കും പ്രായമായില്ലേ, മക്കളെല്ലാം അങ്ങനെയല്ലേ ഉള്ള, ഇവിളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഇവക്കൊരു അഞ്ചാറ് പശു.
0: പക്ഷെ എന്നാലും നീ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ആരെങ്കിലും പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ ആലേന്റെ ഉള്ളിൽ തന്നെയല്ലേ അതിനെ വളർത്തുക. പണ്ടാണെങ്കിൽ അങ്ങനെ
1: കട്ടു
0: കണ്ടത്തിലും മേട്ടിലും കുന്നിലും ഉള്ള സകല എടുത്തേക്കും അതിനെ കൊണ്ടുപോയിട്ട് കെട്ടൂലേ. പശുവിന് പശുവിനെ അറിയാ ഏതാ തിന്നണ്ട ഏതാ തിന്നണ്ടാത്, നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ടേനു. ഉച്ചയാകുമ്പോ അയച്ചു കെട്ടിട്ട് വൈകുന്നേരം അതിന് തിരിച്ചു കൊണ്ടുവരുക, ഇത്രയല്ലല്ലേ അതിന് പണിയുള്ളൂ.
1: പറഞ്ഞാൽ മതിയാ, ഇപ്പോഴത്തെ കാലത്തിൽ ചാണവും ഇല്ല പശുവും ഇല്ല, പശുവിനെ കാണുന്നത് തന്നെ സാവിത്രീന്റെ വീട്ടിലാണ്. പണ്ടത്തെ പോലത്തെ പാലിൻ്റെ ഒരു കൊഴുപ്പും ഇല്ല, വെറും സീറാൻ വെള്ളം പോലത്തെ ഒരു വെള്ളം.
0: ഇപ്പോൾ എൻ്റെ ബേക്കേപ്പുറത്തുള്ള ചെടി കാണുന്നില്ലേ നീ, അതിനെല്ലാം കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ ചാണകം എടുത്ത്. പണ്ട് ഈ ചാണല്ലാണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വളായിട്ടെടുക്കുക, പച്ചിലി അതും ഇതെല്ലാം ഇട്ട് കൊടുക്കൂ. എന്നാൽ ചാണ ഇടുന്ന പോലെ ആരെങ്കിലും വളായിട്ട് ഇടുക വേറെന്തെങ്കിലും?
1: ഇല്ല, എല്ലാം അറിയേ ഞാൻ പറയുന്നേ. പണ്ടടോ ഈ ചാണകം നമ്മളെല്ലോടി ഇട്ടിന്, പറമ്പത്തൂട്ടിന്, പാടത്തൂട്ടിന്, വരമ്പത്തൂട്ടിന്, അന്നേരം ഒരു പന്നിയും വന്നിട്ടില്ല. ഇപ്പൊ ഈ ചാണകം ഇടുമ്പോ പന്നിയും വരുന്ന്, ഈ ചാണത്തിന് മണം കൊണ്ടാവും പന്നി വരുന്നേന്ന്
0: എല്ലാരും അതാ പറയുന്ന. അനക്കും അതിന്റെ ഇത്ര പിടികിട്ടിയില്ല കേട്ടാ. അതെന്നാ ഞാനും വിചാരിക്കുന്നത്, പണ്ട് ഉട്ടിനേനു അപ്പൊ ഇത്.
1: അന്നേരം ഏതെങ്കിലും ഒരു പന്നിയോട് വന്നിനാ?
0: ഇല്ല, ഒരു പന്നിയും വന്നിട്ടില്ലേനു.
1: എല്ലപ്പ ഇപ്പൊ ഇതിനും മാത്രം പന്നി ചാണകത്തിനെന്നാന്ന് ഞാൻ ചിന്തിക്കുന്നേ.
0: എനിക്കറിയില്ലപ്പ, പണ്ടല്ലോ ചാണ ഊട്ടുണ്ടെങ്കില് പന്നി വരുന്ന അടുക്കട്ട്. ആടെ വളരുന്ന ചെടിയോ അയിമലുണ്ടാകുന്ന കായിൻ്റെ ഒരു മുഴുപ്പ് കാണണോ ആലോചിച്ച് നോക്കി, ആ മണ്ണെന്നെ ഉണ്ടാവും നല്ല കറുകറ കറുത്തിട്ട്. കറുത്ത മണ്ണല്ലേ വളക്കൂറുള്ള മണ്ണ്.
1: പിന്നെന്താ എല്ലാ നിനക്ക് ഓർമ്മയുണ്ടാ?

0: വീട്ടിൻ്റെ ആ പണ്ടുണ്ടായ കാക്കിരിക്ക, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പാറ്റിൽ പാറ്റി ചെല്ലുള്ളും ചാണോ? എൻ്റെ മോളെ, അടിതൊട്ട് മുടിവരെയല്ലേ കക്കിരി ഉണ്ടായിന്. എനിക്ക് ഒരാൾക്ക് വേണേനു അവസാനം വേറെ ഒരേ വാടോ ഞാൻ ചേർത്തിട്ടില്ലേ.
1: ഇപ്പം വേണാടോ കക്കിരി? ഇപ്പം തന്നെ കക്കിരി എന്നറിയാവോ? വട്ടത്തിൽ മുറിച്ചിട്ട് കണ്ണുമ്പോ കുത്തി വെക്ക.
0: ആന്ന് കോയാൻ്റെ മോൻ്റെ ഓള് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പേഷനാണപ്പോ
1: ഉയിഷ്. കോയേന്റെ കാര്യം പറഞ്ഞുതരാന്നപ്പാ ഞാൻ ഓർമ്മ വന്ന്, സാവിത്രീന്റെ മോളെ മോള് ആ ചെറുതില്ലേ, ചുമട്ടില്ലേ, ഞാൻ ഈനടക്കോളെ വീട്ടിൽ പോയിനേനപ്പാ. ഇന്ന് പോയതല്ലേ ഇതിന് മുന്നേ, സ്കൂളെല്ലാം പൂട്ടിയ സമയത്ത് ആടെ പോയിട്ട് നോക്കുമ്പോ ഞാൻ വിളിച്ച് സാവിത്രിയേ സാവിത്രി എന്ന്. എന്ത് സാവിത്രി, കീഞ്ഞും വന്ന ഈ പെണ്ണ. ഞാൻ നോക്കുമ്പോ മൊത്തി മൊത്തം വെള്ള കളറിൽ അരിപ്പൊടി പോലത്തെ ഒരു സാധനം പെരട്ടീന്, കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ രണ്ട് കക്കിരി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ഒരു നോട്ടം. ഞാൻ പേടിച്ചോടാതെ എന്റെ ഭാഗ്യം, ഞാൻ നിന്നെടുത്തായിപ്പോയി. ഇതെന്നാ ജീവി എന്ന് വിചാരിച്ചു ഞാൻ.
0: എടോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചാണം വരെ മൂത്തിടും വെളുക്കണം എന്ന് പറഞ്ഞിട്ട്.
1: അങ്ങനെയല്ലേ ഇടൂല്ലേ?
0: പിന്നെന്താ, എനിക്ക് തോന്നുന്നുണ്ടാ ഇപ്പൊ ചാണം വരെ കിട്ടാത്ത എന്തുകൊണ്ടാ ഇതെല്ലാം മുഖത്തൂടുന്നോണ്ടിരിക്കും വേണ്ടിക്കല്.
1: ഇപ്പൂല്ലേ അനക്കൊന്ന് പന്നി വന്നോണ്ടാന്നോ? നമ്മപ്പോ സാവിത്രി ചാണെല്ലാം ഉണക്കിയിട്ട് വെക്കുന്ന, അനക്കും ഒന്ന് എല്ലാരും പന്നി വന്നിന്ന് പറഞ്ഞിട്ട് പച്ചച്ചാണം എടുക്കായിട്ടാന്ന് തോന്നുന്നു ഓള് ഉണക്ക ചാണകം വെക്കുന്നു.
0: അല്ല ഈ ഉണക്ക ചാണകത്തിന്
1: എല്ലാരും ഇപ്പൊ അതാ മേടിക്കുന്നു, പന്നീനെ പേടിച്ചിട്ടാ പോലും ഉണക്കച്ചാണകം മേടിക്കുന്നു.
0: പക്ഷെ എനക്ക് തോന്നുന്നു മറിയേ ഈ ഉണക്ക ചാണകത്തിന് അല്ലേ ഇപ്പല്ലേ ഉണക്കച്ചാണകം, പച്ച ചാണകം തന്നെയാണ് പണ്ടത്തെ പോലെ നല്ല. എന്റെ അഭിപ്രായം
1: പച്ച ചാണകാടോ
0: ഇത് ഉണക്കിട്ട് അതിന്റെ കൊണെല്ലാം പോയിട്ടുണ്ടാവും.
1: ഉണക്കുമ്പോഴേക്ക് അതിന്റെ കൊണെല്ലാം പോയിട്ടുണ്ടാവും. പച്ച ചാണകാന്ന് ഈ ഉണക്കിനെയും കാണാൻ നല്ലത്.
0: ഈ പച്ച ചാണകം ഇട്ടാല് എന്തോരം തീപ്പേനൊപ്പോ, അത് മാത്ര മിറ്റത്തെല്ലാം കാണാൻ തന്നെ എത്രയാ പലതരം പൂക്കളും. ഒന്നും പറയണ്ട, നമ്മളെ ഈ തെങ്ങിന്റെ മിരട്ടിട്ടാ പോരെ, തെങ്ങിന്റെ ഒരു ഉഷാറെന്തേനു. ഇപ്പൊ തെങ്ങിന്റെ മണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം.
1: എനിക്കറിയാവേനു ആ കഴിഞ്ഞ കൃഷിഭവന്റെ ക്ലാസ്സില് ഈ ചാണകത്തിനെ പറ്റിയിട്ടേനു.
0: ഏ
1: പിന്നെ ആകെ കേട്ടില്ല പശുവിന്റെ പരിപാലനം എല്ലാം പറയുന്നതിന്റെ അടുക്ക്. ചാണകത്തിനെ പറ്റിയിട്ട് പണ്ടത്തെ ചാണകത്തിന്റെ ഇപ്പോഴത്തെ ചാണകത്തിന്റെ വ്യത്യാസത്തിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞു. നീ ഒന്നും വന്നിട്ടില്ലേനു?
0: ഞാൻ വന്നിട്ടില്ല. അതപ്പ എന്നോടോ?
1: അത് കഴിഞ്ഞ ആഴ്ച.
0: ഓ കഴിഞ്ഞ ആഴ്ച അങ്ങനെ തലവേന എടുത്തിട്ട് ഞാൻ എവിടെയും പോയിട്ടോ?
1: ആ ഞാനും പോയിന്. എന്നേരാന്ന് കൃഷി ഓഫീസർ? കൃഷി ഓഫീസറല്ലപ്പ നമ്മളെ ഡോക്ടർ.
0: ഓ മൃഗ ഡോക്ടറാ?
1: ആ മൃഗ ഡോക്ടർ. അയാളാന്ന് പറഞ്ഞത്, അയാള് പറഞ്ഞ കാര്യാന്ന്, പച്ചച്ചാണ നല്ലതെന്ന് തന്നെ അയാൾ അന്നും പറഞ്ഞു. നിങ്ങളീ ചാണകോ ഉണക്കിയിട്ട് ഉപയോഗിക്കുന്നെങ്കാണെന്നല്ലേ പച്ചച്ചാണം എടുക്കാനാ പറഞ്ഞത്. എന്താന്ന് വെച്ചാല് ഈ പച്ച ചാണകത്തില് ബാക്ടീരിയ ഉണ്ടാവും പോലും.
0: എല്ലാം അറിയേ, ഈ ബാക്ടീരിയ മോശല്ലേ?
1: ഇവിടെ ബാക്ടീരിയ തന്നെ, നല്ല ബാക്ടീരിയ ഉണ്ട്, മോശം ബാക്ടീരിയ ഉണ്ട്, ചാണകത്തില് നല്ല ബാക്ടീരിയ ഉണ്ട്. അപ്പോ ഈ ബാക്ടീരിയ ഏകദേശം എനിക്കൊന്ന് 7-8 മണിക്കൂറോളല്ലാന്ന് ചാണകത്തിനകത്ത് ഉണ്ടാവുക. അത് ഉണങ്ങിക്കഴിയുമ്പോഴേക്ക് ഈ ബാക്ടീരിയ എന്താവും?
0: ഉണങ്ങിപ്പോ.
1: ബാക്ടീരിയ ഉണങ്ങിപ്പോവാനല്ല, ബാക്ടീരിയ നശിച്ചു പോവുന്ന.
0: അതന്നെയാ, ഈ ഉണങ്ങിയാ തന്നെ നശിച്ചു എന്നല്ലേ അർത്ഥം എന്റെ മറിയേ.
1: അങ്ങനെയാണെങ്കിൽ അങ്ങനെ നല്ല നാടൻ പശുവിന്റെ എല്ലാം പച്ച ചാണകത്തിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ടാവും.
0: അല്ല പയ്യക്ക് പണ്ട് ഓർമ്മയുണ്ട, ഈ ചാണകത്തിന്റെ കൊണ്ടുപോയാല് ഇത്ര ഇത്ര ഇത്ര വണ്ണൂടെ പുഴുക്കള.
1: ആ ചാണോപ്പുഴു
0: അതന്നെ
1: ഉയരമോക്കുന്നത്
0: എനിക്ക് കാർത്തിക്കാൻ വരുന്നേ.
1: ആന്തിനാപ്പാ ഒരു ജീവിയല്ലേ?
0: ജീവിയാന്ന്, പക്ഷെ എനക്ക് ആ വർഗത്തിന് ഇഷ്ടല്ല. ആന്ന് അതുകൊണ്ട് ഞാൻ ചാണാൻ തൊടാത്തെ. സാവിത്രീന്റെ ആരാക്കുണ്ടിലെല്ലാം പോയി കണ്ടാല് ഉയരമോ അതുകൊണ്ട് നിറഞ്ഞിന്. ഇപ്പൊ ഓളെ ചാണക്കുണ്ടില്ല സാധനേ ഇല്ല.
1: ഞാനില്ല ഒരിക്കൽ വിചാരിച്ച് ജോണീന്റെ പയ്യന്റെ ചാണകം പോയിട്ട് എടുക്കാന്ന്. ഓന് വലിയ ഡിമാൻഡാന്ന്. അത് പറക്കാരെ, ഞാൻ വെച്ച് നല്ല ചാണകം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. ഓന്റെ നാടൻ പശുവല്ല,
0: മറ്റേ പശുവാ.
1: ആ
0: ജേഴ്സിയാ?
1: ജേഴ്സിയോ? എന്തല്ലോ പറയുന്ന കേട്ടിനെ പച്ചപ്പ, എന്തല്ലോ പറയുന്ന കേട്ടിനെ. അങ്ങനത്തെ പശുവാ, അതിന്റെ ചാണകത്തിന് എന്തായാലും നമ്മളെ നാടന്റെ എത്ര ഇത് വരൂലല്ലോ.
0: അല്ലേ
1: അതെ, അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് സാവിത്രീന്റെ ഉണക്ക ചാണകങ്ങൾ ഉണക്ക ചാണകം എന്തെങ്കിലും കിട്ടിയാ മതി. അതിനെയും കാണാൻ നല്ല ഇതാന്ന് തോന്നിട്ടാണ് ഇത് എടുത്തിന്.
0: പക്ഷെ വല്ലാത്ത മണാന്നപ്പ, നാടൻ പശുവിന്റെ ഭയങ്കര മണം തന്നെയായിരിക്കും അല്ലേ അറിയേ.
1: മണാന്ന്, പക്ഷെ അത് നമുക്ക് മണക്കുന്നോണ്ട് ഒരു അർപ്പൊന്നും തോന്നൂലേനു. പണ്ടത്തെ കാലാണെങ്കില് നീ എന്നാ ഇങ്ങനെ ആ വീടിന്ന് ഉറങ്ങിയിട്ടൊന്നും ഇല്ലേ? ഇന്നല്ല
0: ഉറങ്ങിയിട്ടില്ലടോ, തലവേദനന്റെ ഗുളി കുടിക്കുന്നോണ്ട്.
1: നീ ആവിട്ട് ആവിട്ട് അനക്കും ഉറക്ക് വരാൻ തുടങ്ങി. നട്ടുച്ചക്കാന്നോള ആവി
0: ചാണത്തിന്റെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു നമ്മൾ ഇങ്ങ് എത്തി.
1: എടോ അത് പറഞ്ഞോ ഒരു കാര്യം, നമ്മളെ കുടുംബശ്രീന്റെ പുതിയ ഒരു ലോൺ കൊടുക്കുന്നുണ്ട്.
0: എന്ത് ലോണ്?
1: ലോൺ എന്തിനാന്ന് വെച്ചാ ബയോഗ്യാസ് ഉണ്ടാക്കാൻ.
0: ഓ, ഈ ചാണകലിലുള്ളവർക്ക് നല്ലല്ലേ?
1: നല്ലാന്ന്. അത് ഇന്നോടത് പറയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരണം എന്ന് വിചാരിച്ചിനിന്ന്.
0: നമുക്ക്
1: രണ്ടാക്കും കൂടെ ഒന്നിച്ചാക്കുന്നാന്നെങ്കിൽ നീയും കുറച്ച് സാവിത്രിന്റെ എടുക്കുന്ന എടുക്കും, ഞാനും കുറച്ച് സാവിത്രിന്റെ എടുക്കുന്ന എടുക്കും.
0: അതിനാ കട നല്ല സാവിത്രിന്റെ വീട് നോക്കിയാ പോരെ.
1: ഓളിനെല്ലാം മെനക്കിടുക.
0: ഓക്ക് കൈയല്ലേ
1: ഓളെ കുയ്മടിയും കൊണ്ട് ഓള് ഇനറിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്.
0: എനിക്ക് തോന്നുന്നില്ല. അന്ന് നമുക്ക് അന്ന് ജോണിന്റെ അടുത്ത് പൈസക്ക് വാങ്ങിയാലോ? കുറച്ച്
1: ജോണിന്റെ എടുക്കുന്ന പൈസക്ക് മേടിക്കുക, ബാക്കി സാവിത്രിന്റെ എടുക്കുന്ന എടുക്ക.
0: പിന്നെ കൊറേ പച്ചിലകള് ഈച്ചിലകള് അങ്ങനത്തെ വേണ്ടത്.
1: ആന്ന്,
0: ഗ്യാസിനങ്ങ് മാരണ വിലയോ?
1: നല്ല വിലയുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് പോയി എന്ന് പറഞ്ഞില്ലേ, ഈ പശുവിന്റെ ഇതെല്ലാം പറയുമ്പോ ആ ഡോക്ടർ, അയാളൊരു നല്ല മനുഷ്യനാ കേട്ടാ. ആലോചിച്ച് നോക്കിയിട്ട് അയാള് നമ്മക്കെല്ലാം ഉപകാരപ്പെട്ടോട്ട് നേരിച്ചിട്ടാന്ന് പറയും. നമ്മള് ബഹുടന്മാര് എന്തെങ്കിലും ഇങ്ങനത്തെ നല്ല കാര്യം എന്തെങ്കിലും നമ്മളെല്ലാം ചെയ്യാടോ? ഇത് പറയാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് വരണം ഞാൻ വിചാരിച്ചതു.
0: അല്ല, ഈ ബയോഗ്യാസ് ആക്കുമ്പോ ഒരുപാട് ചാണകം വേണ്ടേ?
1: ചാണകെല്ലാം വേണോ? ബാക്കിയുള്ള വേസ്റ്റും കാര്യം എല്ലാം വേണോ? എടോ, ഈ കസേല അതിന്റെ ഒരു കൈയില്ലേ, അത് പൊട്ടിപ്പോയിട്ട് എനക്ക് ഇരിക്കുമ്പോ പേടിയാന്ന് പോവുന്ന്.
0: എനിക്ക് വേറെ കസേര എടുക്കറിയേ. അല്ലെങ്കിൽ നീ എനിക്ക് നിലത്ത് കുത്തിരിക്കറ.
1: നിലത്ത് ഇരുന്നിട്ട് നടുവേന എടുക്കുന്നടോ? എന്നിട്ട് എന്തിനാ? എന്നാ പിന്നെ ബയോഗ്യാസ് എന്നാലും നമുക്ക് തീരുമാനിക്കാം അല്ലേ?
0: അതൊന്ന് തീരുമാനിച്ചേക്ക, കൊറേ ചാണകം വേണ്ടി വരും അല്ലേ?
1: എന്നാ ബയോഗ്യാസ് നമുക്ക് തീരുമാനിക്കാം അല്ലേ? എന്നായിക്കോട്ടെ, ചാണം പറഞ്ഞു. ഇനി അതാന്നിപ്പോ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കൈയോണ്ട് തൊടാനിപ്പോ എന്തോ ഒരു മടിയാടോ.
0: നമുക്കൊരു ഗ്ലൗസ് ഉപയോഗിച്ചാലോ?
1: അത് വേണം കേട്ടാ. കാരണം എന്താ വെച്ചാ, അയാൾ അന്ന് പറയുകയും ചെയ്തിനെ ഡോക്ടർ
0: ഗ്ലൗസ് ഉപയോഗിക്കണം.
1: ഇപ്പോഴത്തെ ചാണം പാരുമ്പോ അതിനകത്ത് അപ്പോ ബാക്ടീരിയ നല്ലയും മോശം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് നമുക്ക് ദോഷം ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ എല്ലാം കയ്യിലാവൂലേ. ഇതിന്റെ നാറ്റാവുമ്പം തന്നെ നമുക്ക് കൈകൊണ്ട് പാരാനും തോന്നില്ലപ്പാ.
0: ഈ കറുത്ത ചാണകം ഇപ്പൊ കിട്ടാൻ വേണ്ടി?
1: കറുത്ത ചാണകം ഇപ്പൊ കിട്ടണ്ടെങ്കിൽ നമ്മള് കരിയോലി ഇളക്കി വയ്ക്കേണ്ടി വരും ചാണത്തില്. ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ കറുത്ത ചാണകം കിട്ടുമെന്ന്?
0: ഇല്ലപ്പ. എന്നാ നരിക്കറിയ, ഇപ്പത്തെ ചാണകത്തിന് തന്നെ കറുപ്പില്ലാണ്ടാ ഇപ്പൊ പഠിച്ചോനേ.
1: ചാണം തന്നെ അത് രണ്ടു തരത്തിലുണ്ട്, നീ അത് ശ്രദ്ധിച്ചിനാ. ഒന്ന് നല്ല ഉരുണ്ട ഉണ്ട പോലത്തെ ചാണകം ഉണ്ടാവും, കുഞ്ഞി കറച്ചിന്റെ എല്ലാം ചാണകം കണ്ടിനാ. അത് കാണാൻ എന്തോ നമുക്ക് കാണുമ്പോ ഇല്ലേ, അങ്ങനെ ഭാര്യ എടുക്കാൻ തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല?
0: ഞാൻ കണ്ടിനെ.
1: അനക്ക് അതാലോചിക്കുമ്പോ എന്തോ അനക്ക് അനക്ക് കാണുമ്പോ സത്യമായിട്ട് അനക്ക് കാണുമ്പോ ബെറിയാവുന്നു.
0: എല്ലാം അറിയേ, നീ പണ്ടാന്ന് പറഞ്ഞത് തിന്നൂട്ടില്ലല്ലോ.
1: ഈ അനക്ക് അത്രക്കും കഥ ഇട്ട് പോയി ഞാൻ എന്റെ കഥീസു.
0: ഞാൻ ബെറിയാന്നുകൊണ്ട് വെച്ച് പറഞ്ഞപ്പ.
1: അത്രയും കാണാൻ തന്നെ ഒരു ചേലേനെന്നാ പറഞ്ഞേ. എടോ, ചാണകം ഉരുണ്ടിട്ടാന്നെങ്കിലും അതിനകത്തെല്ലാം നല്ല വെള്ളം ഉണ്ടാവേനു, നല്ല ജൈവാംശം ഉണ്ടാവേനു. നീ കാണലുണ്ടാ, ഈ ചാണകം നമ്മൾ മുറ്റത്ത് തേച്ചിട്ടാകുമ്പോ എല്ലാം കിട്ടു കൊടുത്തിട്ടാകുമ്പോല്ലോ ഈ പശുവിന്നെ പച്ചപ്പുല്ലിന്റെ ഇതെല്ലാം അതിനകത്ത് കാണൂലേ, നല്ല ജൈവാംശം അല്ലേ അതല്ലോ. നമ്മള് പച്ചപ്പുല്ല് ചെടിക്ക് ഇട്ട് കൊടുക്കുന്നു, തോലയിച്ചിട്ട് കൊടുക്കുന്നു, ഉണക്കിയിട്ടിട്ട് കൊടുക്കുന്നു. ഇത് ചാണകത്തിലൂടെ കിട്ടും, നല്ല അരഞ്ഞ സാധനം.
0: പിന്നെന്താ? പിന്നെ അത് മാത്രയാ, ആ നിലം കാണാനോ കറുത്ത നിലോ?
1: സാവിത്രിന്റെ അമ്മമ്മേനെ എനിക്ക് ഓർമ്മയുണ്ടാ. ഓറ് ചാണകവും പശുവിന്റെ മൂത്രമെല്ലാം എടുത്തിട്ട് പണ്ട് ചെടിക്കെല്ലാം ആക്കാൻ വേണ്ടിട്ട് തളിക്കുന്ന സാധനമാക്കണ്ട്. എന്നതിനപ്പ എന്റെ പേരെനിക്ക് കിട്ടുന്നുല്ല.
0: തളിയിൽ മിശ്രിത
1: തളിയില്ല, അതിനൊരു നല്ല പേരുണ്ടോ?
0: എടോ, പഞ്ചഗവ്യോ.
1: ആ അത് തന്നെ, അതാ ഞാൻ നല്ല എന്തോ ഒരു പേരേന്ന് ആലോചിച്ച്. പഞ്ചഗവ്യോ ഞാനില്ലേ, ഒരു മരിച്ചിട്ട് കുറെ ആയപ്പാ. എന്നാലും എടോ, നമ്മള് പണ്ട് സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് അവിടെ കയറിയിട്ടല്ലേ വരുത്തില്ലെങ്കിൽ ഇവിടെ കയറിയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്കും അങ്ങനല്ലേ.
0: പിന്നെ നമ്മള് മൂന്നാളോ സ്കൂളിൽ പോയ സമയത്ത് ഓളെ വീട്ടിൽ തന്നെയാണ്, സാവിത്രീന്റെ വീട്ടിലല്ലേ.
1: ആ എന്നിട്ട് ഒരിക്കൽ ഞാൻ പോകുമ്പേനു ഞാൻ പാല് മേടിക്കാൻ പോയതേനു, ഇവർ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചിവറടിയാളി മൂത്രോ ചാണോ എല്ലാം എടുത്തിട്ട് പോകുന്നു വിചാരിച്ച്. അന്നേരാന്ന് എനിക്ക് ഈ പഞ്ചഗവ്യത്തിന്റെ പറഞ്ഞന്ന്. നല്ലതാ പോലെ, ഇപ്പൊ എനിക്ക് ഒന്നും അധികം ആരും ഒന്നും ഉണ്ടാക്കുന്നില്ല. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഓറെ കണ്ട പരിചയമുള്ളൂ എനിക്ക്. ഇല്ലാണ്ട് ഞാനിതുവരെ ആക്കി നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടാ. ഓറെ ആക്ക വലിയ പണിയൊന്നും ഇല്ല, ഓറെ അത്ര കാലമായിട്ട് ഉണ്ടാക്കുന്നല്ലോ. എന്നിട്ട് ബുക്കലും ഉണ്ടേനു.
0: ഈ ചാണോ അതിന്റെ മൂത്രമെല്ലാം കൂടി പഞ്ചഗവ്യാക്കുന്ന?
1: ആ ചാണോ അതിന്റെ മൂത്രമെല്ലാം കൂട്ടിയിട്ടാന്ന് പഞ്ചഗവ്യാക്കുക. എങ്ങനെയാന്നൊന്നും എനിക്ക് പറയാനറിയില്ലടോ. ഓള അമ്മമ്മ ഉണ്ടാക്കുന്ന വണ്ടിയല്ലേ, നമ്മള് പിന്നെ അറിയാതെ മേലെ പിടിച്ചു കയറിയിട്ട് വെറുതെ ഉള്ളേലും വിഷമാക്കണ്ടല്ലോ. ഈ ഗോമൂത്രം ഇല്ലേ പശുവിന്റെ മൂത്രല്ലോ, മൂത്രം നമുക്ക് ഉപയോഗിക്കാം കേട്ടാ.
0: എങ്ങനെ?
1: അതിനകത്ത് ഇപ്പോ നീ ഒരു ബക്കറ്റ് ഗോമൂത്രം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം അതിനകത്ത്. എന്നിട്ട് പച്ചക്കറിക്കെല്ലാം ഉപയോഗിക്കുന്നതാണാൽ അതിപ്പോ ഉപയോഗിക്കല്ലേ, കാരണം അതിന് വരെ വലിയ പണിയൊന്നുമില്ലല്ലോ. പച്ചവെള്ളം എടുത്ത് ഒഴിക്കല്ലോ കൊണ്ട്.
0: നമ്മൾ പറഞ്ഞു പറഞ്ഞ് ചാണോ ആയി ഗോമൂത്രം ആയി എല്ലാം അറിയേ. ഞാനൊരു തുള്ളി വെള്ളം കുടിക്കാൻ വന്നു ഞാൻ. എല്ലാം അറിയേ, ഗോമൂത്രം പച്ചവെള്ളം ചേർത്തിട്ട് മാത്രല്ല ഉണ്ടാക്കുന്നേ,
1: പിന്നെ
0: കാന്താരി ഇട്ടിട്ടാക്കൂ.
1: കാന്താരി ഇട്ടിട്ടാ?
0: ആന്ന്, ഗോമൂത്ര കാന്താരിലായനി. നീ കേട്ടിട്ടില്ല?
1: ഇല്ലപ്പ, ആദ്യായിട്ട് കേൾക്കുന്ന. ഗോമൂത്ര കാന്താരിലായനി എന്തിനാണ് ഉപയോഗിക്കുന്നത്?
0: തൊരപ്പം പുഴുവിനെയും ഇലതീനി പുഴുവിനെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ കാന്താരിയും ഗോമൂത്രത്തിലാക്കിയിട്ട്. കാന്താരി ഗോമൂത്രത്തിലിടുക, ചതച്ചിട്ട് അതിന്റെ ഇത് ചതക്കണം, എന്നിട്ട് നന്നായിട്ട് കലക്കുക. എന്നിട്ട് ഈ ഇലതീനി പുഴുവിനെ ഇങ്ങനെ തളിക്കുക. അതായത് ഈ ചെടികൾക്കെല്ലാം തളിച്ചു കൊടുത്താൽ ഇലതീനി പുഴു ഇല്ലാണ്ടാകും പോലും. അതിനാണ് ഈ ഗോമൂത്ര കാന്താരിലായനി.
1: ആ പേര് പഠിക്കുമ്പോ തന്നെ ഒരു കൊല്ലം എടുക്കുമല്ലോ.
0: അത് മാത്രല്ല, ഇപ്പം കാന്താരി കിട്ടാനുണ്ട്.
1: ഐശ്വര്യാ, ചമ്മന്തി ഇറക്കാൻ കാന്താരി ഇല്ലാതെ ഇനിയിപ്പോ ഗോമൂത്രത്തിൽ കൊണ്ടുപോയി ഇത് കലക്കി കൊടുക്കണ്ട്.
0: പക്ഷെ അത് നല്ല ലായനിയാണ് കേട്ടാ.
1: നല്ലതാന്ന്, പക്ഷെ ആർക്കും ആരും കൂട്ടാക്കുവാടോ കാന്താരിയിൽ എടുത്തിട്ട് ഇങ്ങനെ ആക്കെ?
0: ആരും കൂട്ടാക്കൊന്നുമില്ല, ഇപ്പൊ കാന്താരി കിട്ടാനും ഇല്ലപ്പ.
1: ഒന്നുമില്ലെങ്കിൽ പയ്യപ്പുറത്ത് രണ്ട് കാന്താരി ഉണ്ടാവുമ്പോ ചോറിന് കറിയില്ലെങ്കിൽ ഉപ്പും പറഞ്ഞു ഉടച്ചിട്ടെങ്കിലും ചോറ് തിന്നേനു.
0: അത് നീ പറഞ്ഞ ശരിയാ. അല്ലപ്പ, പണ്ട് മീനി പുളിമണലിട്ടാൽ ഈ കാന്താരി ഉടച്ചിട്ടൊരു കൂട്ടലുണ്ട്. ഓ, അതിന്റെ ഒരു മണോ എന്റെ മറിയേ. വായില് കപ്പൽ ഓടിക്കുന്ന വെള്ളം വന്നേ. അല്ല, നമ്മൾ ഈ തലേന്ന് വെച്ച ചോറ് രാവിലെ തിന്നു എനിക്ക് ഓർമ്മയുണ്ട.
1: നമ്മൾ തിന്നലുണ്ട്, ഇപ്പൊ പശു അല്ലല്ലോ തിന്നല്.
0: പിന്നെന്താ, ആ പശു ആണ് ഇപ്പം ചാണ് വിടുന്നു.
1: ഇപ്പൊ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാണ്ടായില്ലേ?
0: ആ
1: ശരിക്കും പറഞ്ഞാലേ, ചാണ ഇപ്പോഴത്തെ കാലത്ത് വേണ്ടിക്ക് നല്ലോണം ഉപയോഗിക്കാം. നമ്മളെല്ലാം പൊട്ടന്മാരായിട്ടാണ്. പിന്നെ പശുവിനെ വളർത്താന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. നനക്കും എനിക്കൊന്നും ആവൂല മോളെ.
0: എവിടെയെങ്കിലും
1: മുട്ടോ തട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കേണ്ടി വരും.
0: അത് മാത്രാടോ, കോയന്റെ പിള്ളേർ ഇങ്ങ് വാന്ന് പറയുമ്പോ അങ്ങും പോണോ, അങ്ങോട്ട് വാന്ന് പറയുമ്പോ അങ്ങോട്ടും പോണോ. രണ്ട് ഭാഗത്തോട്ടല്ലേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കിയിട്ട്. പിന്നെ എടീ കോ എനിക്ക് പശുവിനെ നോക്കാൻ നേരോ. സാവിത്രിക്കാണെങ്കിൽ ഒറ്റ വീട്ടിൽ പുറക്കി വെക്കുകയും വേണ്ടു. എനക്കതുപോലെയാ, ഓരോ ഭാഗത്ത് പോകണ്ട എന്നെ പിള്ളേർ പിടിച്ചു വരിക്കുമല്ലോ ചെയ്യാ. അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു പശുവിനെ വളർത്താൻ. ഈ പിള്ളേർ നിമിത്താന്ന് ഞാൻ പശുവിനെ വളർത്താനുണ്ടായി പോയി.
1: ആ പശു ഉണ്ടെങ്കില്ലേ, ആ ജോണി ചെയ്യുന്ന ഓൻ അതുകൊണ്ടല്ലേ ഈടി നാട്ടിലോടി ഇല്ലാതെ വിലക്ക് കൊടുക്കുന്നത്. ഓൻ എന്താന്നറിയാ ചെയ്യാ, ഇതെല്ലാം ഉണക്കൂ, ഉണക്കിയിട്ട് പൊടിക്കൂ. ഇത് മേടിക്കാൻ ആൾക്കാരുണ്ടോ? ഇപ്പൊ മറ്റേ നഴ്സറിയിൽ നിന്നല്ലോ ഗ്രോ ബാഗ് കിട്ടുന്നില്ലേ, അതിനകത്ത് മണ്ണും ചാണോ പൊടിയും കൂട്ടിട്ടല്ലേ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു.
0: അതല്ലേ ഓനങ്ങനെ ചാണം തരാത്ത,
1: വെറുതെ ഇപ്പൊ പൈസ കിട്ടുമ്പോനെ വെറുതെ കൊടുക്കുവാൻ കീർക്കുണ്ടാ?
0: അല്ല, ഈയിനിടക്ക് ഞാൻ ഓന്റെ പുരക്ക് പോയിട്ട് ചോദിച്ച്, ജോണിയെ ഒരു കുറച്ചൊരു വട്ടം ചാണം തരുവ. ഉയന്റെ മോളെ ഓന്റെ കെട്ടിയോട് വന്നിട്ട് എന്നോട് കദീസുമ്മ ഇപ്പൊ അങ്ങനെ കൊടുക്കലില്ല, നമ്മൾ വേറെ പുറത്തേക്കാ കൊടുക്കുന്നത്. അപ്പൊ ഇതാന്ന് ഓന്റെ പ്ലാന് അല്ലേ?
1: അല്ല പിന്നെ എനിക്കെന്നാ അപ്പൊ അതൽക്കെന്തെങ്കിലും ഇതുണ്ടാവും. വെറുതെ ആയിരുന്നു, വെറുതെ ആയിരുന്നു.
0: സാവിത്രിയാണെങ്കിൽ ഇപ്പൊ ചാടിയാൽ എന്നാ കദീസോ എനിക്ക് വേണ്ടടുത്ത് എടുത്തോന്നു. ജോഡി അർത്ഥം കേൾക്കും, ഉപ്പ് കേൾക്കൂല.
1: അതാ ഞാൻ പറയുന്ന, ഇപ്പോഴത്തെ കാലത്ത് ചാണകം കൊണ്ട് ജീവിക്കാം മോളെ.
0: പിന്നെന്താ പറഞ്ഞാ മതിയാ?
1: ഇത് ഉണക്കിട്ട് പൊടിച്ചു കൊടുത്ത എത്രയാ വിലന്നറിയാവുക?
0: ഇനി നമുക്ക് പോറ്റാൻ പറ്റുമോ മറിയേ പശുന?
1: നമ്മക്ക് രണ്ടാളെയും മുട്ടുകിട തേഞ്ഞു തീരാനായി. ചവിട്ടി കേറാൻ തന്നെ ആന്നില്ല കോണിപ്പടിയെന്നു. ഇനി ഇന്റെ കൂട്ടത്തിൽ എനിക്ക് കടച്ചിന്റെ വെക്കിലും ഓടണാ.
0: വേണ്ടപ്പ, അതാ ഞാൻ ചിന്തിക്കുന്നു. എനിക്കേടി ഇനി കടച്ചിനെ പോറ്റാ സമയം. എനിക്ക് ഈ പറമ്പത്ത് രണ്ടു ചാല് നടക്കുമ്പോ തന്നെ സന്ധിയാവും അല്ലേ. റബ്ബറും നോക്കി, കുരുമുളകും നോക്കി, മറ്റേതും നോക്കി.
1: ആന്ന്.
0: അല്ല, ഇനി എന്റെ ഈ കുരുമുളകിനെല്ലാം കുറച്ച് ചാണിട്ട് കൊടുത്തോറാ. നീ അവിടെ കൊണ്ടാച്ചിട്ടില്ല ഏതായാലും.
1: എവിടെ കൊണ്ടേച്ചിനോടോ? പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് കൈയോണ്ട് തൊടാൻ മടിയാന്ന്. ഞാൻ എന്നാ വേണ്ടേ? ഞാൻ പിന്നെ വിചാരിച്ച് ആ കുമാരനോ രാജനങ്ങ ഉച്ചപ്പണിക്ക് കിട്ടിയിട്ടുണ്ടെങ്കില് കുറച്ചങ്ങ് ചാണകം എല്ലാത്തിനും കൂടി അങ്ങ് ഉണക്കിയിട്ട് ഇടാന്ന് ഞാൻ വിചാരിച്ച്.
0: മറിയേ, നീ ഇന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അവര് വരും. അറിയാലോ അവരുടെ സ്വഭാവം. ഇപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നാളെ നാളെ പറയൂ, മറ്റന്നാൾ. ഇതാ നമ്മളെന്താ മറ്റന്നാളെത്തി?
1: വെറൂ ഉടായിപ്പാന്ന്
0: പറഞ്ഞാ നല്ല അമിടുക്ക. അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ മറ്റേ
1: പക്ഷെ അതെ കണ്ടാലെന്നാന്ന് രണ്ടെണ്ണത്തിനു. പക്ഷെ തെറ്റിക്കഴിഞ്ഞാല്
0: പിന്നെന്താ? എല്ലാം പറഞ്ഞുതരൂ. എങ്ങനെയാ ഇടണ്ടെന്നും പറഞ്ഞുതരൂ, എങ്ങനെയാ മുളക്കണ്ടെന്നും പറഞ്ഞു എല്ലാം പറഞ്ഞു. ഇങ്ങനെയാണ് ചെയ്യേണ്ട, അങ്ങനെ പണിക്ക് വിളിച്ചാലോ വരുവാ? ഇല്ല,
1: അനക്ക് തോന്നുന്നു ഓനിപ്പോ ഫോണേ എടുക്കല്ല. ഞാൻ എത്ര വിളി വിളിച്ചെന്നറിയാ?
0: കുമാരനാ? കുമാരൻ വന്നിട്ട് നമ്മൾ നീ ഒന്നും ഇടൂല. ഓയാ കള്ളു ഷാപ്പിലുണ്ടാവും ഇപ്പൊ.
1: അമ്മപ്പ എന്തെന്നാന്ന് എല്ലാം തന്നെ നീ ആലോചിച്ച് നോക്കിയട്ടെ. ഈ നാട്ടില് നല്ല പണിക്കാർ എന്ന് പറയാനുള്ള കുറച്ചെണ്ണത്തിന്റെ കൂട്ടത്ത് പെടുന്ന ഈ കുമാരനും രാജനും അവർക്കെല്ലാം മര്യാദക്ക് എടുത്തിട്ടുണ്ടെങ്കില്
0: ഏടി ആടോ രണ്ടിനും സമയം. ഉച്ചപ്പണി വരെ എടുക്കും, ഉച്ചപ്പണിക്ക് ശേഷം കള്ളു ശാപനം പോകും. ഇനി കേട്ടിട്ടാണ് പറയും, കഥീസു നീ എന്നാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. കയ്യല്ലമ്മ
1: അതന്നെ നമ്മൾ കുറ്റം പറയുന്ന വിചാരിക്കും. ഇതെന്നാടോ കുറ്റം കറ്റ ഉള്ള കാര്യമില്ല പറയുന്നത്.
0: അല്ല നീ ആ ചാണം കളയണ്ടപ്പ നീ എന്നെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഇതാക്ക്. ഇനി മണക്കുന്നത് മനസ്സൊന്നും കാര്യമൊന്നുമില്ല.
1: വെള്ളം ഒഴിച്ചിട്ട് കൊള്ളിനെ കൊണ്ട് ഇളക്കിയിട്ട്
0: അങ്ങനെ
1: ഒഴിച്ചു കൊടുക്കാൻ തോന്നുന്നല്ലേ.
0: പിന്നെ കുറച്ച്
1: ഇല്ല തെളി ഒഴിച്ചു കൊടുക്കാൻ തോന്നുന്നു. തെളി ഒഴിച്ചാല് ഇപ്പൊ പണ്ടത്തെ ചാണത്തിന്റെ ഗുണമൊന്നും എന്തായാലും ഇല്ല. അത് എനക്ക് നിന്ന് ഞാനത്

0: അലക്കി വെച്ചിട്ട് നാളെ അതിന്റെ തെളി മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാന്ന
1: വിചാരിക്കുന്നത്.
0: മുറ്റത്ത് പാറ്റിയാ പിന്നെ നാറിയിട്ട് നിക്കാനാവൂലടോ. അതുകൊണ്ടാന്ന് ഇതിൽ കൂടെ പിള്ളേരെല്ലാം കളിക്കാൻ പോകുമ്പോ അന്നൊരിക്കൽ ഞാൻ പാറ്റിയിട്ടാന്ന് ബോള് കളിക്കാൻ വേണ്ടിട്ട് പിള്ളേർ ഇലൂട്ടിയാന്ന് പോവുക. ആടുന്നടിക്കുന്ന ബോൾ ആ കണ്ടത്തുനിന്നടിക്കുന്ന ബോള് അന്റെ മുറ്റത്ത് വന്നിട്ട് പോവും. എന്നിട്ട് ലാസ്റ്റ് പിള്ളേർ കളിയെല്ലാം കഴിഞ്ഞ് ക്ഷീണെല്ലായി ഈടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാ പോവുക. ഈടെ ഇരിക്കുമ്പം പറയൂ, മറിയടത്തി ഈടെ ചാണാൻ പറ്റല്ല ചാണാൻ പറ്റല്ല എന്ന്.
1: അതിലൊക്കെ മണക്കുന്നുണ്ടാവും.
0: മണത്തിട്ട് പാവ എനിക്ക് സങ്കടവും തോന്നുന്നു കാണുമ്പോ. പിന്നെ ആമിച്ച് മതി, എന്തിനാന്ന് ആരെല്ലാം നടക്കിടക്ക് ഇടയെല്ലാം കേറി വെത്ത്.
1: എനിക്കൊരു സഹായത്തിന് പിള്ളേരെല്ലാം വിളിച്ചാലുണ്ടാവപ്പാ.
0: ഉഷ്, അത് പറയണ്ട, പേടുന്ന് വിളിച്ചാലും അപ്പൊ തന്നെ ഓടി വരൂ കേട്ടോ. എന്നാ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഓടി വരും. ഞാൻ പിന്നെ ഇടക്ക് ഒരു 10 രൂപ 20 രൂപയെല്ലാം കൊടുക്കൂ. ആടന്ന് എന്തെങ്കിലും മുട്ടായി അങ്ങ് മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്.
1: ഇനി എന്റെ കണ്ടി ചെയ്യാനാന്ന മോളെ വിഷമം ഈ മുട്ടും കൊണ്ട്. ഞാൻ പോട്ടെ.
2: ഈ ബോർഡ് തന്നപ്പോ എനിക്ക് ഉറക്ക് വരുന്നു. ചോറ് വറക്കണ്ട, ഉറങ്ങാനും ആവില്ല.
1: എന്നാ നീ കുറച്ച് ഉറങ്ങൂട്. കറിയെല്ലാം വെക്കണ്ടേ? എനിക്ക്
2: കറി വെക്കണം. മീനുണ്ടാടാ മുറിച്ച് വെച്ചിട്ട്.
1: ഓ മീനുണ്ടാ? എന്റെ മോ മുട്ടുവേനോണ്ട് ഇന്റെ കണ്ടി, ഇന്റെ കണ്ടി ചെയ്യാനാ മോളെ പാട്. പോട്ടെ.
0: ആ വേഗം ചെന്നോട്, ഞാൻ എന്റെ പണി നോക്കട്ടെ.
3: ഹരിതസമൃദ്ധിയുടെ നാട്ടിടങ്ങൾ.

0: ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ഊർജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു.
1: ये दशक दुनिया के लिए आपदाओं का दशक बन रहा है. हम सभी देख रहे हैं, अगर ये स्थितियां तेजी से नहीं बदली गई तो बीते अनेक दशकों की उपलब्धियों पर पानी फिर जाएगा. दुनिया की बहुत बड़ी आबादी फिर से गरीबी के दलदल में चली जाएगी.
0: 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതികവിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പര്യടനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് വിദഗ്ധ വിലയിരുത്തൽ. ഈ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട കരാർ ഇന്ത്യയ്ക്കും സ്വീഡൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നീ മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ശക്തമായ വ്യാവസായിക സഹകരണം, ബിസിനസ് അവസരങ്ങൾ എന്നിവയിൽ

0: രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം BJP MLA മാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത MLA യും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി വികസിപ്പിച്ച പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്ക്, ന്യൂറോ സർജറി, കാർഡിയാക് സയൻസ് വിഭാഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് കേന്ദ്രം രാജ്യത്ത് പിന്തുടരുന്നതെന്ന് അവർ പറഞ്ഞു. ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്മാനിച്ചു. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് June 5 മടങ്ങിയെത്തും. നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. CBSE 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളിലായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരാളെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന മുതിർന്ന ബോട്ടണി അധ്യാപിക മനീഷ ഗുരുനാഥ് മന്ദാരെയാണ് CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നീറ്റ് UG പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേരെയാണ് അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ റേജ് പില്ലിലൂടെ വൻ മയക്കുമരുന്ന് വേട്ടയുമായി ഇന്ത്യ. 182 കോടി രൂപയുടെ ക്യാപ്റ്റഗൺ എന്ന കൃത്രിമ ഉത്തേജക മരുന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നുമായി മധ്യേഷ്യയിലേക്ക് പോകുകയായിരുന്ന ഒരു വിദേശ പൌരനെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പ്രയത്നിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരെ ശ്രീ അമിത്ഷാ അഭിനന്ദിച്ചു. ഭീകരവാദ പ്രോത്സാഹനവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കണോ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കണോ എന്ന് അവർ തന്നെ തീരുമാനിക്കേണ്ടി വരുമെന്നും ശ്രീ ദ്വിവേദി പറഞ്ഞു.
2: If you have heard me earlier, what I have said that Pakistan, if it continues to harbor terrorists and operate against India, then they have to decide whether they want to be part of the geography or history or not.
0: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി അടുത്തയാഴ്ച ബീജിംഗിലെത്തും. ഈ മാസം 19-20 തീയതികളിലാണ് സന്ദർശനം. ഉഭയകക്ഷി ബന്ധം, പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.

ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം പ്രാദേശിക നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ ഭൂട്ടാനിലേക്ക് വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ത്യയിലേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് അവിടെ വിൽക്കുന്നുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി ഭൂട്ടാനിലെ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വില പരിശോധിക്കാൻ സാധിക്കുമെന്ന് PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ക്വിറ്റ് ഇന്ത്യ സമരസേനാനിയും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയെ കുറിച്ച് കേൾക്കാം. ഇന്ദിരാഗാന്ധി, യഥാർത്ഥ പേര് ഇന്ദിര പ്രിയദർശിനി നെഹ്റു, ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിലൊരാളായി കരുതപ്പെടുന്ന ഇവർ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായിരുന്നു. 1966-77 കാലഘട്ടത്തിലും പിന്നീട് 1980 മുതൽ മരണം വരെയും 4 തവണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഇവർ തൻ്റെ പിതാവിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരേയൊരു മകളായിരുന്ന ഇന്ദിര 1947 മുതൽ 1964 വരെ അനൌദ്യോഗികമായി പിതാവിൻ്റെ ഉപദേശക സംഘത്തിൻ്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്നു. ഭരണത്തിൽ അവരുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു. 1959 കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. നെഹ്റുവിൻ്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായി ഇന്ദിര ചുമതലയേറ്റു. തൻ്റെ പിതാവിൻ്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് മന്ത്രിയാകുന്നതിനെ തടയാനായിട്ടായിരുന്നു ഇന്ദിര നെഹ്റു മരണമടഞ്ഞ ഉടനെ തന്നെ മന്ത്രിസഭയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. 1966 ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായി ഇവർ സ്ഥാനമേറ്റെടുത്തു. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെയും കർക്കശമായ പെരുമാറ്റത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നു ഇന്ദിര. കിഴക്കൻ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ട ഇന്ദിര യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായി. ഇന്ദിരയുടെ ഭരണകാലത്ത് ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന ശക്തിയായി വളർന്നു. ഇന്ത്യ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുകയുണ്ടായി. 1975 മുതൽ 77 വരെ ഇന്ദിര ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ ഒരു തികഞ്ഞ ഏകാധിപതിയായിട്ടാണ് രാജ്യം ഭരിച്ചത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിണിത ഫലമായി സിഖ് വംശജരുടെ അപ്രീതിക്കു പാത്രമായി തീർന്ന അവർ 1984 ഒക്ടോബർ 31 ന്

സിഖ് വംശജരായ തന്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് മൃതിയടഞ്ഞു. 1000 കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താനായി BBC നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി, മേരി ക്യൂറി, മദർ തെരേസ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ദിര ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരരംഗം ശക്തി പ്രാപിച്ച നാളുകളിലായിരുന്നു ഇന്ദിരാ പ്രിയദർശിനിയുടെ ജനനം. സ്വാതന്ത്ര്യ സമരരംഗത്ത് മുൻപന്തിയിലായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും മകളായി 1917 നവംബർ 19 ഇന്ദിരാ പ്രിയദർശിനി ജനിച്ചത്. സ്വാതന്ത്ര്യ സമരവുമായി ഇഴുകിച്ചേർന്ന കുടുംബമായിരുന്നതിനാൽ അച്ഛൻ ജവഹറിൻ്റെയോ മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെയോ സാമീപ്യം ബാല്യകാലത്ത് ഇന്ദിര അനുഭവിച്ചിട്ടില്ല. ഒട്ടേറെ രോഗങ്ങൾ അലട്ടിയിരുന്ന അമ്മ കമലയോടൊപ്പം തികച്ചും ഏകാന്തവാസമായിരുന്നു ഇന്ദിരയുടേത് എന്ന് പറയാം. ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊച്ചുമകൾക്ക് നൽകണം എന്നതായിരുന്നു മോത്തിലാൽ നെഹ്റുവിൻ്റെ ആഗ്രഹം. അതിനായി ബ്രിട്ടീഷ് നേതൃത്വത്തിൽ നടക്കുന്ന സെന്റ് സിസിലിയ എന്ന സ്കൂളിലാണ് ഇന്ദിരയെ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർത്തത്. എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടെ മക്കൾ ബ്രിട്ടീഷ് രാജിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാൻ പാടില്ല എന്നുള്ള കോൺഗ്രസ് ഭരണഘടനാ നിയമം കാരണം ഇന്ദിരയ്ക്ക് അവിടെ വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല. 1933 പൂനെയിലെ പ്യൂപ്പിൾസ് ഓൺ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഇന്ദിര പല സ്ഥലങ്ങളിലായി ഒന്നിലധികം സ്കൂളുകളിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് ഫിറോസ് ഗാന്ധി ആദ്യമായി ഇന്ദിരയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത്. എന്നാൽ ഇന്ദിരയും അമ്മ കമലയും ഇന്ദിരയ്ക്ക് പ്രായം കുറവാണെന്ന കാരണത്താൽ ഈ നിർദ്ദേശം തള്ളിക്കളയുകയായിരുന്നു. 1936 ഇന്ദിര ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. ആയിടയ്ക്ക് കമലാ നെഹ്റുവിൻ്റെ രോഗാവസ്ഥ ഗുരുതരമായി. രക്ഷിക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ വർഷം ഫെബ്രുവരി 28 അവർ മരണത്തിന് കീഴടങ്ങി. അമ്മയുടെ മരണം ഇന്ദിരയ്ക്ക് ഒരു തിരിച്ചടിയായിരുന്നു. പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പരീക്ഷകളിൽ ഇന്ദിര തുടർച്ചയായി പരാജയപ്പെട്ടു. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പോലും ഈ കാലയളവിലെ അരക്ഷിതാവസ്ഥ വലിയ പങ്കുവഹിച്ചു. ഇത്തരം തിരിച്ചടികൾ നേരിട്ടുവെങ്കിലും സർവകലാശാല വിദ്യാഭ്യാസം തുടരാൻ ഇന്ദിര തീരുമാനിച്ചു. യൂറോപ്പിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇന്ദിര രോഗങ്ങളാൽ പീഡകൾ അനുഭവിച്ചിരുന്നു. ചികിത്സക്കായി തുടർച്ചയായി സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര ചെയ്യേണ്ടിയുമിരുന്നു. യൂറോപ്പിലാകമാനം നാസി ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ദിര ഇംഗ്ലണ്ടിലേക്കും അവിടെ നിന്ന് ഇന്ത്യയിലേക്കും തിരികെ പോന്നു. അവരുടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണുണ്ടായത്. ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും വളരെ മിടുക്കിയായിരുന്നു ഇന്ദിര. എന്നാൽ ലാറ്റിൻ ഭാഷ വഴങ്ങാത്തതുമൂലം പരീക്ഷകളിൽ തുടർച്ചയായി പരാജയപ്പെടുകയാണുണ്ടായത്. ഓക്സ്ഫോർഡിലെ പഠനം പൂർത്തിയാക്കാൻ ഇന്ദിരയ്ക്ക് കഴിഞ്ഞില്ല. പരീക്ഷകളിലുള്ള തുടർച്ചയായ പരാജയം കാരണം സർവകലാശാല അധികൃതർ ഇന്ദിരയോട് പഠനം നിർത്തിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഓക്സ്ഫോർഡ് സർവകലാശാല ഇന്ദിരയോടുള്ള ബഹുമാനപൂർവ്വം ഓണററി ബിരുദം സമ്മാനിക്കുകയുണ്ടായി. യൂറോപ്പിലെ പഠന നാളുകളിൽ ഇന്ദിര ഫിറോസ് ഗാന്ധിയുമായി വീണ്ടും കണ്ടുമുട്ടാൻ തുടങ്ങി. ഫിറോസ് അക്കാലത്ത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ വിദ്യാർത്ഥിയായിരുന്നു. യുവ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരുന്ന ഫിറോസിനെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടുമുൻപായി ഇന്ദിര വിവാഹം ചെയ്തു. പാർസി യുവാവായ ഫിറോസുമായുള്ള ഇന്ദിരയുടെ വിവാഹം നെഹ്റുവിന് താൽപ്പര്യമില്ലായിരുന്നുവെങ്കിലും മകളുടെ ആഗ്രഹത്തിന് അദ്ദേഹം എതിരുനിന്നില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഫിറോസും ഇന്ദിരയും താമസിയാതെ തടവിലായി. 1944 രാജീവ് ഗാന്ധിക്കും 1946 സഞ്ജയ് ഗാന്ധിക്കും ജന്മം നൽകി. ഇന്ദിരയ്ക്ക് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം പ്രായക്കുറവിൻ്റെ കാരണത്താൽ അടക്കി വെക്കേണ്ടി വന്നു. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ കൊണ്ടാവുന്ന പോലെ സഹായിക്കാൻ അവർ ഉറച്ചു. ഇതിൻ്റെ ഭാഗമായി സമീപത്തുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് തൻ്റെ മനസ്സിലുള്ള കുട്ടികളുടെ ഒരു സംഘം എന്ന പദ്ധതി ഇന്ദിര അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ചെറു സഹായങ്ങൾ ചെയ്യുകയായിരുന്നു വാനരസേന എന്നറിയപ്പെട്ട ഈ സേനയുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള രഹസ്യ സന്ദേശങ്ങൾ എത്തിച്ചിരുന്നതും ഈ സേനയായിരുന്നു. കുട്ടികളിലൂടെയുള്ള പ്രവർത്തനം ബ്രിട്ടീഷുകാർക്ക് സംശയമുണ്ടാക്കില്ലെന്നും ഇത് ഒരു നല്ല മാർഗമാണെന്നും അറിയാവുന്ന കോൺഗ്രസിൻ്റെ തന്നെ

ആശയമായിരുന്നു ഈ വാനരസേന എന്നും പറയപ്പെടുന്നു. പതാകകൾ തുന്നുക, പരുക്കേറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളെ ശുശ്രൂഷിക്കുക എന്ന ചില ജോലികൾ കൂടി ഈ വാനരസേനയിലെ അംഗങ്ങൾ ചെയ്തിരുന്നു. 1959-60 കാലഘട്ടത്തിൽ നെഹ്റുവിൻ്റെ പരോക്ഷ പിന്തുണയോടെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ ഇന്ദിരയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് പലരും ധരിച്ചു. എന്നാൽ ബന്ധുത്വ രാഷ്ട്രീയത്തിന് എതിരായിരുന്ന നെഹ്റു ഇന്ദിരയെ തൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത സഹായിയായി നിന്ന് ഭരണത്തിൻ്റെ സർവമേഖലകളും വശത്താക്കാൻ ഇന്ദിര ഈ അവസരം വിനിയോഗിച്ചു. 1964 നെഹ്റു അന്തരിച്ചു. ഇന്ദിര രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി തൻ്റെ മന്ത്രിസഭയിൽ ഇന്ദിരയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായി നിയമിച്ചു. ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിലെ നാലാമത്തെ സുപ്രധാന സ്ഥാനമായിരുന്നു ഇത്. ഭരണരംഗത്ത് ഇന്ദിര തികഞ്ഞ പാഠവം പ്രകടിപ്പിച്ചു. ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയതുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി വിരുദ്ധ കലാപം ശക്തി പ്രാപിച്ചപ്പോൾ അനുരഞ്ജന ദൗത്യവുമായി ഇന്ദിരയെത്തി. കൂടുതലും നിരക്ഷരരായ ജനങ്ങളുള്ള ഇന്ത്യയിൽ സാധാരണ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിച്ചേരുന്നത് റേഡിയോയിലൂടെയും ടെലിവിഷനുകളിലൂടെയുമാണെന്ന് മനസ്സിലാക്കിയ ഇന്ദിര ചെലവ് കുറഞ്ഞ റേഡിയോ നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു. ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ദിരയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ദിര ശ്രീനഗറിൽ അവധിക്കാലം ചെലവഴിക്കുകയായിരുന്നു. സുരക്ഷാ സേനയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചും അവർ അവിടെ തന്നെ തങ്ങി. ഈ സംഭവത്തെ തുടർന്ന് ഇന്ദിരയൊഴികെയുള്ള മറ്റുള്ള മന്ത്രിസഭാ അംഗങ്ങളെല്ലാം പെണ്ണാണെന്ന് തമാശ രൂപേണ പറയപ്പെട്ടിരുന്നു. ഇത്തരം ചെറു സംഭവങ്ങളിലൂടെ താൻ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തിയാണെന്ന സന്ദേശം നൽകുകയായിരുന്നു അവർ. ഇന്ത്യ പാക് സമാധാന ശ്രമങ്ങൾക്കിടയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സോവിയറ്റ് യൂണിയനിലെ താഷ്കെന്റിൽ വെച്ച് മരണമടഞ്ഞു. ഇന്ദിരയെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യത്തിന് അതോടെ ശക്തിയേറി. കോൺഗ്രസിനുള്ളിലെ ഇടതു വലതു ചേരികളുടെ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ശാസ്ത്രി പ്രധാനമന്ത്രിയായത്. അദ്ദേഹത്തിന്റെ മരണത്തോടെ ഈ ചേരിതിരിവ് രൂക്ഷമായിരുന്നു. നെഹ്റുവിന്റെ ഇടതുപക്ഷാനുകൂല നിലപാടുകളെ പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗമാണ് ഇന്ദിരയെ പിന്തുണച്ചത്. എതിരാളിയായിരുന്ന മൊറാർജി ദേശായിക്ക് മത്സര രംഗത്തു നിന്നും പിന്മാറാനായി വലുതായ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നിരിക്കലും അദ്ദേഹം അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇന്ദിരയ്ക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു. 100 താഴെ വോട്ടുകൾ മാത്രം പ്രതീക്ഷിച്ചിരുന്ന ദേശായിക്ക് തിരഞ്ഞെടുപ്പിൽ 169 വോട്ടുകൾ ലഭിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധി 355 വോട്ടുകൾ നേടി ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ആയിത്തീർന്നു ഇന്ദിരാഗാന്ധി. പ്രിയ ശ്രോതാക്കളെ, ക്വിറ്റ് ഇന്ത്യ സമരസേനാനിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിൻ്റെ തുടർഭാഗം അടുത്ത സ്ത്രീ തരംഗത്തിൽ കേൾക്കാം.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 16 കൽക്കി, നാളെ മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം,
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
3: ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. MG ശ്രീകുമാർ, ചിത്ര എന്നിവർ ചേർന്ന് ആലപിക്കുന്ന മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഒരു ഗാനം. MM കീരവാണിയാണ് സംഗീതമൊരുക്കിയത്. എ ഹീറോ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: അടുത്ത ഗാനം രചിച്ചത് IS കുണ്ടൂരാണ്. സംഗീതമൊരുക്കിയത് ജോൺസൺ. ചിത്രം CID ഉണ്ണികൃഷ്ണൻ, BA BEd. ആലപിക്കുന്നു P ജയചന്ദ്രനും ചിത്രയും.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ രുദ്രാശം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. സുജാത മോഹൻ ആലപിച്ച ഗാനം, രചിച്ചത് രഞ്ജി പണിക്കർ, സംഗീതം ശരത്.

എം ജി ശ്രീകുമാറും ആശാലതയും ആലപിച്ച ഗാന്ധീവം എന്ന ചിത്രത്തിലെ ഗാനം രചിച്ചത് പൂവച്ചൽ ഖാദർ, സംഗീതം പകർന്നത് എ ടി ഉമ്മർ.

0: ഇന്ന് റേഡിയോ ആറ്റ് സ്കൂളിലൂടെ കേൾക്കാം കഴിഞ്ഞ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത കൂട്ടുകാരുടെ പരിപാടികളുടെ ശബ്ദലേഖനം.
1: ഞാൻ ആര്യനന്ദ.
2: ഞാൻ അന്വയ.
3: ഞാൻ തൃഷ.
4: ഞാൻ നിവേദ്യ.
5: ഞാൻ നിവേദിത.
6: ഞാൻ ആര്യ.
7: ഞാൻ അങ്കിത.
1: ഞങ്ങൾ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഇന്ന് കലോത്സവത്തിൽ ദേശഭക്തി ഗാനത്തിൽ നമുക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചു. അതാണ് ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്.

എൻ്റെ പേര് ആര്യനന്ദ. ഞാൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിൽ പഠിക്കുന്നു. ഇന്നത്തെ കലോത്സവത്തിൽ കന്നഡ പദ്യം ചൊല്ലലിൽ ഫസ്റ്റ് എ ഗ്രേഡ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിന്ന് കന്നഡ പദ്യമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതു രാഘവാങ്കന ഹരിശ്ചന്ദ്ര കാവ്യദിന്ത ഈ പദ്യഭാഗം വന്നു ആയതുകൊണ്ടിതേനെ. മകന ശവസംസ്കാരക്കെന്തു ബന്ധ ചന്ദ്രമതി മത്തു ഹരിശ്ചന്ദ്രനു തമ്മൊളകെ ഗുരുതിസിക്കൊള്ളുവ സന്നിവേശ. ഗളഗളനെ മുന്ന ബന്ധുളിരിർദ്ധ കരികൊള്ളികളനെല്ലവം സിതുകി തന്തൊട്ടി മേലെ മംഗളമയ കുമാരനം പട്ടിരിസി കെളതൊളുറിവഗ്നിയം പിടിതു നിന്തു ബെളെതല്ലി ബെളെ ഹുട്ടിതല്ലി ഹുട്ടെന്തു നുടിതു ഇളുഹലനുഗേതു ഇളുഹലാരതെ അളവളിതു

0: തബല മത്സരത്തിൽ ഒന്നാം സമ്മാനത്തിന് അർഹനായിട്ടുള്ള ദീക്ഷ് പി ബൈജു ആണ് നമ്മോടൊപ്പം ഉള്ളത്. മോൻ ഏത് സ്കൂളാണ് പഠിക്കുന്നത്?
1: കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ.
0: കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ. എത്രാം തരം വിദ്യാർത്ഥിയാണ്?
1: എട്ടാം തരം.
0: കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ തബല മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ?
1: ഇല്ല,
0: ആദ്യമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. മത്സരത്തിൽ തന്നെ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട് അല്ലേ?
1: ആ.
0: എത്ര വർഷമായി ഈ ഒരു തബല പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: ആറ് വർഷം.
0: ആറ് വർഷം. ആരാണ് ഗുരു?
1: തരുൺ മാസ്റ്റർ.
0: തരുൺ മാസ്റ്റർ. എവിടെയാണ് അദ്ദേഹം?
1: മുഴക്കുന്ന്.
0: എത്ര പേരുണ്ടായിരുന്നു മത്സരത്തിൽ?
1: മൂന്ന്.
0: മൂന്ന് പേരാണ് തബല മത്സരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും മത്സരത്തിൽ ഇനി പങ്കെടുക്കാൻ ബാക്കിയുണ്ടോ?
1: ഇല്ല,
0: ഈ ഒരു തബല ഐറ്റത്തിൽ മാത്രമാണ്, ഒറ്റൊരു ഐറ്റമാണ് മോനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതിൽ തന്നെ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ആരാണ് ഈ ഒരു തബല വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ളത്? ആരാണ്? അച്ഛനാണ്. അച്ഛൻ തബല വായിക്കും? എങ്ങനെയാണ് ഈ ഒരു തബലയോട് ഇത്രയധികം താല്പര്യം ഉണ്ടാകാൻ കാരണം? എവിടുന്നെങ്കിലും തബല വായിക്കുന്നത് കണ്ടിട്ടാണോ അതോ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമാണോ?
1: കണ്ടിട്ട്.
0: കണ്ടിട്ട്. അങ്ങനെയാണ് തരുൺ മാസ്റ്ററുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഏതായാലും സോളോ പെർഫോമൻസ് നടത്തിയ ദീക്ഷ് പി ബൈജുവിന് റേഡിയോ മലബാറിന്റെ ആശംസകൾ അറിയിക്കുകയാണ്.
1: താങ്ക് യു.
2: ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സിദ്ധരൂപം കവിതാരചന മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ അനുഷിക അനീഷ് ആണ്. അവരുടെ വിശേഷങ്ങൾ അറിയാം. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: ഏഴാം ക്ലാസ്സിൽ.
2: ഏഴാം ക്ലാസ്സിൽ ഏത് സ്കൂളാണ്?
3: മുട്ടന്നൂർ യു പി സ്കൂൾ.
2: മുട്ടന്നൂർ യു പി സ്കൂൾ. ഇപ്പോൾ ഏതിനാണ് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്?
3: ഇപ്പോൾ കവിതാരചനക്കും സംസ്കൃതം സിദ്ധരൂപം ചേർന്നത്.
2: എന്തായിരുന്നു വിഷയം?
3: കവിതാരചനക്ക് ജനനിനെ കുറിച്ചാണ് വന്നത്.
2: ആ രണ്ടുപേരും ഓർമ്മയുണ്ടോ എഴുതിയത്?
3: ആ, ദശമാസ പര്യന്തം മുദ്രേ വഹന്തി പാലയതി പോഷ്യതി പുത്രം പ്രസൂത്യാധിക വേദനാം വിസ്മൃത്യ സസദ തോഷ്യതി ലാളയതി വാരം. അച്ഛനും അമ്മയും സഹായിക്കലുണ്ടായിരുന്നു. പണ്ട് ഞാൻ കവിതാരചന രചന മത്സരത്തിൽ കുറച്ച് മുന്നിലായിരുന്നു. പിന്നെ സിനി ടീച്ചറാണ് ഇതിന് ഏറ്റവും കൂടുതൽ
2: സഹിപ്പിക്കാറുണ്ട്.
3: ആ, ഫസ്റ്റ് മലയാളം കവിതാരചനക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട്
2: ഏത് വർഷം? ഈ വർഷം തന്നെയാണോ?
3: കഴിഞ്ഞല്ല, ഈ വർഷം കഥാരചനക്ക് സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു.
2: കഥാരചനക്ക് സംസ്കൃതമാണോ?
3: അല്ല, മലയാളം.
2: കഥാരചനക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ഈ വർഷവും. ഇപ്പോൾ എത്ര ഐറ്റംസിനാണുള്ളത് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്?
3: ഫസ്റ്റ് രണ്ടെണ്ണത്തിനാണ്, കുച്ചിപ്പുടി തേർഡ് എ ഗ്രേഡ്. ഇനി ഞാൻ ഒമ്പതെണ്ണത്തിനാണ് ആകെ മത്സരം.
2: ആകെ ഉള്ളത് ഒൻപതെണ്ണത്തിന് പങ്കെടുക്കാൻ പറ്റുമോ? ഒരാൾക്ക് മൂന്ന് ഐറ്റംസിനല്ലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ.
3: ഒരാൾക്ക് ജനറലിൽ അഞ്ചെണ്ണം, സംസ്കൃതത്തിൽ അഞ്ചെണ്ണം.
2: സംസ്കൃതത്തിൽ? ഓക്കെ ഓക്കെ. കുച്ചിപ്പുടി
3: തേർഡ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു.
2: അതാരെ പഠിപ്പിക്കുന്നത്?
3: മനോജ് മാഷ്.
2: എവിടെയുള്ള മാഷാണ് അത്?
3: മനോജ് മാഷ് കല്യാട്.
2: കുറേ വർഷമായോ നൃത്തത്തിലേക്ക് ചുവട് വെച്ചിട്ട്?
3: ആ, ഞാൻ ഫസ്റ്റ് ചാലോടായിരുന്നു പഠിച്ചത്. ഇപ്പോൾ ആകെ ഒരു ഏഴെട്ട് വർഷമായിരിക്കും.
2: ഏഴെട്ട് വർഷമായി. ഓക്കെ. ഇപ്പോൾ ഈ എന്ത് പറയുന്നു ടീച്ചേഴ്സും അതുപോലെ രക്ഷിതാക്കളൊക്കെ എന്താ പറയുന്നത് ഈ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയതിട്ട്?
3: ആ, ടീച്ചർമാരിലും നല്ല പ്രോത്സാഹനമാണ് എല്ലാ ടീച്ചർമാരും. അതെ,
2: മലയാളം കഥാരചനക്ക് ഫസ്റ്റ് കിട്ടി, അതുപോലെ സംസ്കൃതത്തിൽ കവിതാരചനയ്ക്കും ഫസ്റ്റ്. അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷം തന്നെ.
3: സന്തോഷം.
2: ഈ വേളയിൽ എന്താ പറയാനുള്ളത് കലോത്സവത്തെ കുറിച്ച്?
3: കലോത്സവത്തെ കുറിച്ച് എനിക്ക് സന്തോഷമായി, രണ്ട് ഫസ്റ്റ് കിട്ടിന്.
2: എങ്ങനെയുണ്ട് സ്കൂളിലുള്ള ഇത് പ്രവർത്തനങ്ങളൊക്കെ? അതായത് ഇപ്പോൾ കലോത്സവത്തിൽ എത്ര മാർക്ക് പോയിന്റുകൾ നിങ്ങളുടെ സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് അറിയോ?
3: ആ, സ്കൂളിപ്പോൾ ശരിക്കറിയില്ല, എന്നാലും
2: ഇനിയും ഒരുപാട് അവതരിപ്പിക്കാനുണ്ട് അല്ലേ? ഇനി മോൾ ഐറ്റംസ് ഏതൊക്കെയാണ് ഉള്ളത്?
3: ഇനി സംഘം നൃത്തമുണ്ട്, സംസ്കൃതം നാടകം, സംഘഗാനം സംസ്കൃതം.
2: എല്ലാം സംസ്കൃതമാണ്. ഓക്കെ, താങ്ക് യു.
3: താങ്ക് യു.
4: வணக்கம் பெரியோர்களே, நண்பர்களே, நான் இங்கே சொல்லு போகிற கவிதை வைரமுத்து அவர்களின் வரங்கள்.

ചികിത്സിക്ക വേണ്ടും ആയുധാലിൽ പുള്ളിൽ വേർ നനയ വേണ്ടും ഏഹാന്തം നമ്മോട് വസിക്ക വേണ്ടും എപ്പോഴും സിരിക്കണ്ടേ ഉടത് വേണ്ട.

0: മെയ്വെൻറെ വായ്ക്കൻറ് വമ്പു വേണ്ടും വേഹം പോൽ പൊളിന് വിട്ട് കലയ വേണ്ടും. നന്ദി.
1: മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത വിവിധ സ്കൂളുകളിലെ കൂട്ടുകാരുടെ പരിപാടികളുടെ ശബ്ദലേഖനമാണ് റേഡിയോ എറ്റ് സ്കൂളിലൂടെ ഇതുവരെ കേട്ടത്. തുടർഭാഗം അടുത്ത റേഡിയോ എറ്റ് സ്കൂളിൽ. ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ എറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-273-630.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയാ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുധയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: May 29 മുതൽ June 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും ജടാശകലം നീ അടിയങ്ങൾ കൊടപ്പുവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല

0: അശ്വിനി,
1: ഓ
0: കഥ ഏതാണെന്നും ചോദിക്കണ്ട, നമുക്ക് നേരെ മാഷടുത്ത് പോവാ, കഥ കേൾക്കാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കഥയെല്ലാം ഓർമ്മയില്ലേ?
1: എനക്ക് ഓർമ്മയുണ്ട്.
0: ഇനി ആരുടെ കഥയെ പറയണ്ടേ?
1: ആരുടെ കഥയെ പറയണ്ടേ?
0: അണ്ടല്ലൂർ കാവിലിയും
1: പടുവില കാവിലിയും.
0: അതന്നെ. അപ്പൊ നമുക്ക് പോയി ചോദിക്കാം. മാഷേ,
2: ദൈവത്താറിന്റെ കഥ പറയണോ? അല്ലേ,
0: അതെ. കഴിഞ്ഞ ദിവസം പ്രതികരണത്തിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
2: കാപ്പാട്ട് കാവിലെ ഒരു ചടങ്ങിനെ കുറിച്ച്, അല്ലേ?
0: അതെ, ചക്ക വെച്ചിട്ട്,
2: ചക്ക ചെത്തി വെക്കുന്ന ഒരു ചടങ്ങ് അവിടെ ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് ആ അറിവ് ഇല്ല, അതുകൊണ്ടാണ് അത് അന്നത്തെ ചരകസേലിൽ പരാമർശിക്കാതിരുന്നത്. കാപ്പാട്ടുകാരിയായ ഒരു ശ്രോതാവാണ് ഞങ്ങളുടെ ഇത്
0: പറഞ്ഞത്.
2: തീർച്ചയായിട്ടും അത് ശരിയായിരിക്കും. ഒരുപാട് ആചാര വൈവിധ്യങ്ങളാണല്ലോ കാവുകളിലൊക്കെ അരങ്ങേറുന്നത്. അപ്പോ അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ട്. നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ദൈവത്താറുകളെ കുറിച്ച് നമുക്ക് പറയാം. പടുവലായും
0: അണ്ടല്ലൂർ
2: കാവും. അണ്ടല്ലൂർ നമ്മള് പ്രത്യേകമായിട്ടൊരു ചരകസേലിൽ പറഞ്ഞിരുന്നു.
0: ഇല്ല, ഉത്സവമേളത്തിലാണ് നമ്മൾ പറഞ്ഞത്.
2: ഉത്സവമേളത്തിലാണ് പറഞ്ഞത്. അണ്ടല്ലൂർ കാവിലെ ഉത്സവം ചരകസേലക്ക് വിഷയമാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അണ്ടല്ലൂർ ആഘോഷം. അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് അണ്ടല്ലൂരിലേക്കും പടുവലയിലേക്കും പോവാം. അപ്പൊ നമ്മൾ ഈ നാല് ദൈവത്താറുകള്, സഹോദര ഭാവമുള്ള നാല് ദൈവത്താറുകൾക്ക് അവരുടെ ഉത്സവങ്ങൾക്ക് പ്രത്യേകമായൊരു പേരുണ്ട്, ഒരു പ്രയോഗമുണ്ട്. എന്താണ്?
0: അടി,
2: അടി,
0: വെടി,
2: വെടി,
0: പിടി,
2: പിടി,
0: മുടി,
2: മുടി. ഇതെല്ലാം രണ്ട് അക്ഷരങ്ങളിൽ തീരുന്ന ഒരേ പോലത്തെ, എല്ലാം ടിയിൽ അവസാനിക്കുന്ന,
0: അല്ലേ?
2: അടി, വെടി, മുടി, പിടി. അപ്പൊ നമുക്കിനി രണ്ട് കാര്യങ്ങളാണ്, മുടിയും പിടിയും.
0: പിടിയും
2: വെടി കാപ്പാട്ട് പറഞ്ഞു, അടി മാവിലായാലും പറഞ്ഞു, അണ്ടല്ലൂർ കാവിലും വെടിയുണ്ട്. പക്ഷെ വെടിയ ആഘോഷമായിട്ട് കഥന വെടിയുടെ കഥ എവിടെയാണ്? കാപ്പാട്ട് ദൈവത്താർക്കാണ്. അപ്പൊ നമുക്ക് പടുവിലയിലേക്ക് പോകാം. ആദ്യം പടുവിലയ നമ്മുടെ വളരെ അടുത്തൊരു സ്ഥലമാണല്ലോ. എവിടെ?
0: വേങ്ങാട്.
2: വേങ്ങാട് അല്ല, പെരളശ്ശേരി, മുണ്ടല്ലൂർ ആ ഭാഗത്ത് വരുന്നൊരു സ്ഥലമാണ്
0: പടുവില.
2: പടുവിലായി
0: എന്റെ അച്ഛന്റെ കുടുംബക്ഷേത്രമാണ് അശ്വിനി.
2: ആണോ? അപ്പം നമുക്ക് വിട്ടുപോയ കാര്യങ്ങളൊക്കെ സൂര്യ പൂരിപ്പിക്കുമായിരിക്കും. മാവിലായ ദൈവത്താറെ പോലെ തന്നെ പടുവിലായ ദൈവത്താറും വൈഷ്ണവാംശമാണ്. ഇവിടെ ബിംബം മത്സ്യാവതാരത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. മത്സ്യാവതാരം വിഷ്ണുവിനാണല്ലോ. ദൈവത്താറുടെ സന്തത സഹചാരിയായി വേട്ടക്കൊരുമകനാണ് ഉള്ളത്. വേട്ടക്കൊരുമകനും കെട്ടിയാടുന്ന ഒരു ദൈവമാണ് പടുവിലക്കാവിൽ. വേട്ടക്കൊരുമകന്റെ കഥ

0: ഉത്സവമേളത്തിൽ പറഞ്ഞിരുന്നു, അതായത് കിരാത വേഷം പൂണ്ട
1: ശിവനും
0: ശിവന്റെയും പാർവതിയുടെയും മകനാണ് വെട്ടിക്കുരുമകൻ, ഉഗ്രമൂർത്തിയാണ് വെട്ടിക്കുരുമകൻ. ദ്രാവിഡ ആരാധനയും ആര്യ ആരാധനയുമുണ്ട്, ക്ഷേത്രങ്ങളിലുണ്ട്, കാവുകളിലുണ്ട്, തെയ്യക്കോലങ്ങളായിട്ടുണ്ട്, അല്ലാതെ സാധാരണ ക്ഷേത്രത്തിലെ ആരാധന രീതി അനുസരിച്ചുള്ള വെട്ടിക്കുരുമകൻ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ കെട്ടിയാടിക്കുന്ന വേഷത്തിലാണ് വെട്ടിക്കുരുമകൻ പടുവിലക്കാവിൽ. ഇവിടുത്തെ തെയ്യക്കോലം കെട്ടുന്നതിൻ്റെ ഒരു വ്യത്യാസം, കപ്പാട്ടും മാവിലായിലും അണ്ടല്ലൂരിലും പെരുവണ്ണാന്മാരാണ് തെയ്യക്കോലം കെട്ടുക, പക്ഷെ പടുവിലക്കാവിലാണെങ്കിൽ അതിൻ്റെ അവകാശം അഞ്ഞൂറ്റാൻ എന്ന വിഭാഗക്കാർക്കാണ്. അഞ്ഞൂറാനല്ല, അതൊരു മുതലാളിയുടെ പേരാണല്ലേ, അതെ, ഗോഡ് ഫാദർ അല്ലേ, ഓർമ്മയുണ്ടെന്നൊക്കെ ചോദിക്കുന്ന എൻ എൻ പിള്ള അനശ്വരമാക്കിയ
2: കഥാപാത്രം.
0: ഇത് അഞ്ഞൂറ്റാനാണ്, അഞ്ഞൂറ്റാൻ മുന്നൂറ്റാൻ തുടങ്ങിയ ഒരു വിഭാഗമുണ്ട്, ഈ കോലധാരികളാണ് പലരും. അപ്പൊ അഞ്ഞൂറ്റാൻ വിഭാഗക്കാർക്കാണ് ഈ പടുവിലക്കാവിലെ കോലം കിട്ടാനുള്ള അവകാശം. തെയ്യക്കോലത്തിന് മാവിലക്കാവിലെ ദൈവത്താറോട് വളരെയധികം സാദൃശ്യമുണ്ട്. ഉത്സവ ചടങ്ങുകളിലും പടുവിലക്കാവിന് മാവിലക്കാവിനോടാണ് സാദൃശ്യം കൂടുതൽ. ഇവിടെ പ്രധാനപ്പെട്ട ചില വഴിപാടുകളുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഒരു ചില വഴിപാടുകളാണ്. വില്ലെടുത്തൊപ്പിക്കുക, അത് ഒരു വലിയ വില്ല് നമ്മുടെ വെട്ടിക്കുരുമകന്റെ പ്രധാനപ്പെട്ട ആയുധമാണ്. തെയ്യക്കോലം നാട്ടകത്തെ 8 കേന്ദ്രങ്ങളിലും മഠത്തിലും ചെന്ന് ഭക്തജനങ്ങളുടെ ക്ഷേമാന്വേഷണം നടത്തും. കോലധാരി വേഷത്തിൽ 8 സ്ഥലങ്ങളിൽ സന്ദർശിക്കത്തെ, അവിടെ പ്രജകളുടെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ ക്ഷേമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ളൊരു ചടങ്ങായിട്ടാണ് അത് കാണുന്നത്. നമ്മൾ പറഞ്ഞു പടുവിലക്കാവിലെ പ്രധാനപ്പെട്ട ചടങ്ങ് അടിയല്ല, വെടിയല്ല,
2: പിടിയാണ്.
0: എന്താണ് പിടി എന്ന് പറയുമ്പോൾ നമുക്കത് പറയാം. ഇപ്പോൾ വൃശ്ചികമാസം 1 മുതൽ 12 വരെയാണ് പാട്ടുത്സവം. ഈ കാലത്താണ് പിടി എന്ന ചടങ്ങ് നടക്കുന്നത്. എന്താണ് പിടി? സൂര്യോട് ചോദിക്കല്ലേ.
2: അതെ, എന്താ സൂര്യേച്ചി പിടി? അറിഞ്ഞൂടായിട്ടാന്ന് നീ വിചാരിക്കണ്ട, മാഷ് പറയുന്നതല്ലേ രസം. മാഷിന് സൂര്യേച്ചി പറഞ്ഞു കൊടുത്തിട്ട് മാഷ് നമുക്ക് പറഞ്ഞു തരട്ടല്ല, അത് അന്നേരം ശ്രോതാക്കൾക്ക് ഇഷ്ടാവൂല.
0: പിടിവലി കഴിയണ്ട, ഈ പിടിവലി കഴിയുന്നത്
2: തേങ്ങയാണ്. അതറിയാ, ഇതേപോലൊരു ചടങ്ങ് ഇവിടെയില്ലേ മാഷേ, മാലൂർപടി ക്ഷേത്രത്തില്. മെയിനായിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത് ആൾക്കാർ തമ്മിൽ ഈ കാവിന് ഇളനീർ കാവിന് വേണ്ടിയിട്ടുള്ള ഈ ഇളനീരിന് വേണ്ടിയിട്ടുള്ള പിടിപിടിവലി മത്സരാണ്. ഒടുവില്ലാന്ന് തൊടിയക്കളത്തേക്ക്,
0: എന്നിട്ട് തൊടിയക്കളത്തിന്
2: അവിടെ ഇളനീർ അഭിഷേകം ചെയ്യും.
0: ഈ കൊട്ടിയൂരിലേക്കുള്ള ഇളനീർ കാവുകളുണ്ടല്ലോ, ഇളനീരട്ടത്തിന് കൊണ്ടുപോകുന്നത്, അവിടെ 2 ചടങ്ങാണ് കൊട്ടിയൂരിലത്. ഒന്ന് ഇളനീർ വെപ്പും, ഒന്ന് ഇളനീരാട്ടവും. ഇളനീർ വെപ്പ് ദിവസം ഈ വ്രതക്കാരൊരു ദിവസം അവർക്ക് അനുവദിക്കപ്പെട്ട ദിവസം കാവുകളിൽ അല്ലേ, ഒരു 2 ഭാഗത്തും ഇളനീരുകൾ തൂക്കിവെച്ച് വരിവരിയായി ചെനച്ചുകൊണ്ട് ഓംകാരം ചെയ്തുകൊണ്ട് അവിടെ തിരുവഞ്ചാ ചുറ്റും ഒരു കൂന പോലെ വലിയ കുന്നുപോലെ ഉണ്ടാവും, എന്ത്
2: ഇളനീര്,
0: അത് ചെത്തി വൃത്തിയാക്കുന്നു. പിറ്റേ ദിവസമാണ്, അടുത്ത ദിവസമാണ് ഇളനീരാട്ടം. അപ്പൊ ഇളനീര് കൊത്തി അത് ബിംബത്തില് 6 അടിക്കുക, കാരണം അത്രയധികം രൗദ്രമൂർത്തിയാണ് ശിവൻ, ശിവനെ തണുപ്പിക്കുകയാണ്. ഇവിടെ ഈ ഇളനീര് അഭിഷേകം ചെയ്തിട്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബാക്കി ഭാഗമുണ്ടല്ലോ, അത് വലിയ പ്രസാദമായിട്ടാണ് ഭക്തര് കാണുക. അത് വലിച്ചെറിയുമ്പം അതിനുവേണ്ടി ഒരു പിടിവലിയുണ്ട്, പക്ഷെ അതൊരു പിടി ഉത്സവത്തിന്റെ പേരിലല്ല അല്ലെ. അങ്ങനെയുണ്ട്, ചിലപ്പം മുഖാംബിക കൊല്ലൂരില് രഥോത്സവം നടക്കുമ്പോൾ നാണയത്തൊട്ടികൾ വലിച്ചെറിയും, അത് പിടിക്കാനൊരു മത്സരമുണ്ടാവും. അതൊന്നും പിടി ഉത്സവമല്ല, പിടി ഉത്സവം ഒന്നേ ഉള്ളൂ, പടുവിലായിക്കാവിലെ തേങ്ങാ പിടി ഉത്സവം. ഇതിന്റെ നമുക്കറിയാം, പടുവിലായിക്കാവ് കോട്ടയം രാജവംശത്തിന് കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. രാജാവ്, ക്ഷേത്രത്തിന്റെ സംരക്ഷകനായ രാജാവ് പടുവിലായി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും, മുമ്പൊക്കെ എഴുന്നള്ളാറുണ്ടായിരുന്നു. ജനങ്ങൾ ഇരുപക്ഷത്തിലായി നിന്ന് ഉരിച്ച തേങ്ങ പിടിച്ചെടുക്കാൻ ബലാബലം പ്രകടിപ്പിക്കുന്നത് കാണാൻ രാജാവ് വരാറുണ്ടായിരുന്നു. കോട്ടയം രാജാവിന്റെ സാന്നിധ്യത്തിലാണ് ഈ തേങ്ങാ പിടി, ഉരിച്ച തേങ്ങ രണ്ട് പക്ഷത്തുനിന്ന് ആളുകൾ ഇങ്ങനെ പിടിവലിക്കും. ഒരു സൗഹൃദ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ബലാബല നിർണയത്തിനുള്ള ചട്ടവട്ടങ്ങൾ രാജാവ് തന്നെയാണ് നിശ്ചയിക്കുക. ഇപ്പം രാജാവും രാജ്യഭാരവും രാജവാഴ്ചകളൊന്നും ഇല്ലാത്ത കാലമാണ്, പക്ഷെ എന്നാലും ഈ പിടി ഉത്സവത്തിന് കോട്ടത്തട്ടിട്ടിൽ ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിടി ഉത്സവത്തിന്റെ തലേ ദിവസം പൂജാ സമയത്ത് പൂഴിക്കടലാസിട്ട് മിനുസപ്പെടുത്തിയ 2 തേങ്ങ, വളരെ പൂഴിക്കടലാസ് നമ്മൾ പറയും, സാൻഡ് പേപ്പർ എന്ന് പറയും, സാൻഡ് പേപ്പറിന്റെ മലയാളമാണ് സാൻഡ് മണൽ പൂഴി അല്ലേ, പൂഴിക്കടലാസ്. നമ്മള് മരം മിനുസപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കടലാസ്, അതുകൊണ്ട് തേങ്ങ നന്നായിട്ട് മിനുസപ്പെടുത്തും. എന്തിനാണത്?
2: കിട്ടാതിരിക്കാൻ
0: വേണ്ടി. ഇതിന് അധികാരപ്പെടുത്തിയ ഒരു വിശ്വകർമാവുണ്ട്, ഒരു ആശാരി ആണ് അത് ചെയ്യുക. അദ്ദേഹമാണ് ദേവസ്വത്തിൽ ഈ തേങ്ങ ഏൽപ്പിക്കുക. തേങ്ങകൾ പൂജാരി അതിനുശേഷം എന്ത് ചെയ്യുന്ന പറയാ, എണ്ണയിലിട്ട് വെക്കും. സ്വതവേ മിനുസമാണ്, ഇനി എണ്ണയിൽ കൂടി ഇട്ടല്ലോ പിടിക്കാൻ കിട്ടുകയില്ല. എണ്ണയാട്ടത്തിന് ശേഷം തേങ്ങ രണ്ട് തേങ്ങയാണ് വിഗ്രഹത്തിന് മുന്നിൽ പൂജക്കായി വെക്കും. 7-ാം തീയതി നൃത്തം കഴിഞ്ഞ് ബിംബം അകത്തേക്ക് എഴുന്നള്ളിച്ച്

0: ശാന്തിക്കാരൻ തേങ്ങ കൊടിയിലയിലെടുത്ത്, സാധാരണ ചെറിയ ഇലയിലെടുത്ത് ശ്രീകോവിലടച്ച് ശ്രീകോവിലിൻ്റെ പിന്നിൽ കൊണ്ടുപോയി രാജാവിൻ്റെ സ്ഥാനത്തുള്ള ഒരാളെ ഏൽപ്പിക്കും. അത് അപ്പോഴേക്കും രണ്ട് വിഭാഗം, മാവിലേക്കാ പോലെ തന്നെ മൂത്ത കൂർബാടും ഇളയ കൂർബാടും. മാവിലായിൽ അങ്ങനെ ആയിരുന്നല്ലോ, കൂർബാട് ഒരു കൂറ്, അതായത് പക്ഷക്കാരെന്ന് മാത്രമേ പ്രത്യേകിച്ച് അർത്ഥമുള്ളൂ. ഈ രണ്ട് വിഭാഗക്കാരവിടെ അണിനിരന്നിട്ടുണ്ടാവും, സംഘമായിട്ട് കൂടി നിന്നിട്ടുണ്ടാവും രാജാവിന് മുമ്പിൽ. രാജാവ് ഓരോ തേങ്ങ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കും. തേങ്ങ വീഴുമ്പോൾ പിടിച്ചെടുത്ത് കിഴക്കേ മാതിൽ കൊണ്ടുപോയി ഉടച്ചാൽ ആ വിഭാഗം ജയിച്ചതായിട്ട് രാജാവ് പ്രഖ്യാപിക്കും. അപ്പം മുകളിലേക്ക് തേങ്ങ വലിച്ചെറിയുന്നു, ആര് പിടിക്കുന്നുവോ അയാളെ ഉടനെ എടുത്തെന്ത് വേണം, പിടിച്ചാൽ മാത്രം പോരാ, കിഴക്കേ മാതിലിൽ കൊണ്ടുപോയി തേങ്ങ ഉടക്കണം. ഇതിനുവേണ്ടിയുള്ള ബലാബലമാണ് പിടിയിലൂടെ നടക്കുന്നത്. വളരെ രസകരമായൊരു ചടങ്ങാണ് അല്ലേ. ഭക്തിയുണ്ട്, ആയോധനമുണ്ട്, നല്ല ആരോഗ്യമൊക്കെ വേണം, നല്ല തന്ത്രം വേണം. കാരണം വഴുവഴുപ്പുള്ള തേങ്ങയാണ്, കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞാലും തെറിച്ചു പോകും അല്ലേ. നമ്മളിപ്പം വിക്കറ്റൊക്കെ കാണുന്നില്ലേ, ചില കയ്യിൽ കിട്ടിയെന്ന് തോന്നിട്ട് തെറിച്ചു പോകുന്നത്. അപ്പൊ പൂജക്ക് വേണ്ടി വിഗ്രഹത്തിന് മുന്നിൽ തേങ്ങ കുടിയിലയിൽ വെച്ച് അതാണല്ലോ പുറത്തു കൊണ്ടുവരുന്നത്. വിഗ്രഹത്തിന് മുന്നിൽ കുടിയിലയിൽ പൂജിച്ചിട്ടാണ് പിറകുവശത്തോടുകൂടി കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. ഇതിന് ഒരു സങ്കല്പമുണ്ട്, കാരണം ദൈവത്താറ് ഈ ബലപരീക്ഷണത്തിൽ പങ്കെടുക്കരുതെന്നാണ് ശാസ്ത്രം, ദൈവജ്ഞവിധി. എന്താണെന്ന് ചോദിച്ചാല് ദൈവത്താറിന് വളരെ ഇഷ്ടപ്പെട്ടതാണ്, മാവിലേക്ക് അവല് ദൈവത്താറിന് വളരെ ഇഷ്ടമാണല്ലോ. എന്ത് അടി, അവൽപ്പുതിക്ക് വേണ്ടിയുള്ള അടി. അതുപോലെ തേങ്ങാക്ക് വേണ്ടിയുള്ള പിടിവലയും ദൈവത്താറിന് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടം ഹരം മൂത്ത് മൂത്ത് ദൈവത്താറിന് നേരെ ഇവരുടെ കൂടെ ഇടപെട്ടിട്ട് പിടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് അപകടമായിരിക്കും. അതുകൊണ്ട് ദൈവത്താറ് അറിയാതെ എന്നുള്ള സങ്കല്പത്തിൽ പിറകുവശത്തൂടെ, ശ്രീകോവിലിന്റെ പിറകുവശത്തൂടെയാണ് ഈ കൊടിയിലയിൽ തേങ്ങകൾ കൊണ്ടുവെക്കുക എന്നാണ് ഒരു സങ്കല്പം. ഇതൊക്കെ രാജാവിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ രാജപ്രതിനിധി എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്നത് പൊമ്മലേറി കോറോത്ത് കാരണവന്മാരാണ്, രാജാവിന്റെ ഒരു മന്ത്രിസ്ഥാനമുള്ള ഒരു തറവാട്ടുകാരാണ്, അതായത് കാര്യസ്ഥന്മാർ പണ്ടത്തെ. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ഉത്സവം, പിടി ഉത്സവം നടക്കുന്ന സ്ഥലമാണ് പടുവിലക്കാവ്. നമുക്ക് പടുവിലക്കാവ് നേരെ ഇവിടത്തേക്ക് പോവാം, അതുവഴി തന്നെ പോവാം അല്ലേ, വളരെ അടുത്താണ്. അണ്ടല്ലൂർ പോയിട്ടുണ്ടോ? എന്താണ് അണ്ടല്ലൂരിന്റെ ഒരു പ്രത്യേകത?
1: അവിടെ ബാലി സുഗ്രീവ,
0: ബാലിയുണ്ട്, സുഗ്രീവനുണ്ട്,
1: സീതയുണ്ട്,
0: സീതയുണ്ട്, ശ്രീരാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ട്. പിന്നെ ധർമ്മടത്തിന് അടുത്താണ് അല്ലേ, ധർമ്മടം ഭാഗത്താണ്,
1: പിണറായി ഭാഗം,
0: പിണറായി ഭാഗത്താണ്. അവിടുത്തെ തിരക്ക്
1: അയ്യോ
0: സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയധികം തിരക്കാണ്. ഒരു ഗ്രാമത്തിന്റെ മൊത്തം ഉത്സവമാണ് അവിടെ അല്ലേ. അവിടുത്തെ വെടിക്കെട്ട് വളരെ വളരെ പ്രശസ്തമായ വെടിക്കെട്ടാണ്.
1: അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഏത് വീട്ടിൽ പോയാലും അവിടുത്തെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം
0: കഴിക്കണം.
1: അല്ലാതെ
0: ആ ഭക്ഷണത്തിൽ ചില പ്രത്യേക വിഭവങ്ങൾ
1: ഉറപ്പായിട്ടുണ്ടാവും. അവില്,
0: അവിലുണ്ടാവും,
1: പഞ്ചസാര,
0: തേങ്ങ, തേങ്ങാപ്പൂള്, തേങ്ങ ചെരവിയത്,
1: മലര്,
0: മലര്, ചക്ക വളരെ കൂടുതലായിട്ട് കാഴ്ചയായിട്ട് വരികയും ആളുകൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. തുലാപ്പത്ത് വളരെ പ്രധാനപ്പെട്ടാണ്. ചക്ക പോലെ തന്നെ മറ്റൊന്നാണ് വാഴക്കുല അല്ലേ, ലോഡ് കണക്കിന് വാഴക്കുലകൾ അവിടെ വരും. വാഴക്കുല അരി അതൊക്കെ ധാരാളം ആളുകൾ അവിടെ സമർപ്പിക്കും. വീട്ടുകാരൊക്കെ അത് എല്ലാ വീടുകളിലും ഇഷ്ടംപോലെ വാഴക്കുലകൾ, അതിഥികൾ അവിടെ തീർച്ചയായിട്ടും വരുമെന്നാണ് വിശ്വാസം. അവിടുത്തെ നാട്ടുകാരുടെ ഒരു വർഷത്തെ ജീവിതം ഈ വണ്ടലൂർ കാവിലെ ഒരാഴ്ചത്തെ തിരക്ക് വേണ്ടിയാണോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അത്ര മുന്നൊരുക്കങ്ങളാണ് അവർ നടത്തുക.
1: അവര് ഒരു മാസം വ്രതത്തിലായിരിക്കും.
0: അത് ഒരു മാസം വ്രതത്തിലുണ്ടാവും.
1: മീനൊന്നും കഴിക്കില്ല,
0: മത്സ്യമാംസാദികളും മദ്യം ഒന്നും കഴിക്കാതെ പൂർണ്ണമായും വ്രതത്തിലായിരിക്കും. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും അവിടെ ഈ ഉത്സവത്തിൽ, വണ്ടലൂർ കാവൽ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതാണ്. കുടിയേറ്റം കുംഭമാസം 3-ാം തീയതിയാണ് കുടിയേറ്റം. വണ്ടലൂരിനടുത്താണ് മേലൂര്, മേലൂര് ഒക്കെ അതിനടുത്തുള്ള സ്ഥലമാണല്ലോ. മേലൂർ ദേശവാസികളുടെ വകയാണ് ഈ കൊടിയേറ്റ ദിവസത്തെ പരിപാടികളൊക്കെ. ഓരോ ദേശവാസികൾക്കും ഓരോ ദിവസം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മേലൂരിൽ നിന്നാണ് കുടവരവ്, കാവിലെ ദിവ്യസ്ഥാനം സങ്കല്പിക്കുന്ന സ്ഥലത്ത് അവിടെയാണ് കുടവെക്ക്, വലിയ കുട, ഓലക്കുട. കരിമരുന്ന് പ്രയോഗത്തിന്റെ തുടക്കം അന്ന് തുടങ്ങും, കൊടിയേറ്റ ദിവസം തുടങ്ങും. വളരെ ആൾത്തിരക്കുള്ളൊരു ഉത്സവമാണ് വണ്ടലൂരിലുണ്ടാകുന്നത്. വളരെ ദൂരെ നിന്ന് പോലും ആളുകൾ ബന്ധുവീട്ടിൽ വന്ന് താമസിച്ചിട്ട് ഉത്സവത്തിന് പങ്കെടുക്കും. 4-ാം ദിവസം പാലയാട് ദേശവാസികളുടെ വകയാണ് തിറ. പാലയാട് മേലൂരിനടുത്താണല്ലോ പാലയാട്. കെട്ടിയാട്ടങ്ങളുടെ തുടക്കം അന്ന് തുടങ്ങുക. അന്ന് നാഗകണ്ഠൻ, നാഗഭഗവതി, വേട്ടക്കുരു മകൻ, തുവക്കാലി, ബപ്പുരാൻ തുടങ്ങിയ തെയ്യങ്ങളാണ് ഉണ്ടാവുക. ബാലി സുഗ്രീവ യുദ്ധം നട്ടുച്ചക്കാണ്. ബാലി സുഗ്രീവ യുദ്ധം നമുക്കറിയാലോ, രാമായണ കഥയെ അനുസ്മരിപ്പിക്കുന്ന വളരെ രസകരമായ ഒരു ചടങ്ങാണ്. ഒരു നാടകമുണ്ട്, അതിൽ നൃത്തമുണ്ട്, താളമുണ്ട്, സംഗീതമുണ്ട്, എല്ലാം അല്ലേ കാഴ്ചയുടെ പൂരമാണ്. സന്ധ്യയോടെ തിരുമുടി നിവരും. ദൈവത്താറും അങ്കക്കാരനും ബപ്പൂരനും ആരാണ് ഇവരൊക്കെ? ദൈവത്താർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ്. അങ്കക്കാരനോ?

0: ലക്ഷ്മണൻ,
1: ബപ്പുരാൻ,
2: ഹനുമാൻ.
1: അപ്പൊ ഇങ്ങനെ രാമായണത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് പേരായി അവിടെയായി. പിന്നെ അടുത്ത രാമായണത്തിൽ തന്നെയാണ് ബാലയും സുഗ്രീവനും. പഞ്ച് കഥാപാത്രങ്ങൾ രാമായണ കഥാപാത്രങ്ങളാണ്. അവിടെ നിന്നാണ് രാമായണ കഥ അനുസ്മരിപ്പിക്കുന്ന പല ചടങ്ങുകളും നടക്കുന്നത്. കാവിൽ അല്പനേരം അവർ പ്രകടനങ്ങളും അതിനുശേഷമാണ് രാമലക്ഷ്മണന്മാർ ഹനുമാനൊക്കെ താഴെ കാവിലേക്ക് ഇറങ്ങി വരുന്നത്. കാവിൻ്റെ അല്പമകലെയാണ് അണ്ടല്ലൂർ പുഴ. ആ പുഴക്കടുത്താണ് താഴേക്കാവ്. താഴേക്കാവ് മേലേക്കാവ് എന്നൊക്കെ സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നൊരു സ്ഥലമാണ്. ഏതാണ്ട് 2.5 ഏക്കറോളം വിശാലമായ സ്ഥലത്താണ് കാവ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ പുഴക്കരയിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ രാമായണ കഥ അരങ്ങേറിയ ലങ്കയാണോ എന്ന് ചിലപ്പം തോന്നിപ്പോകും. ലങ്കയിലാണല്ലോ, രാവണന്റെ നാട്ടിലാണല്ലോ യുദ്ധമൊക്കെ ഉണ്ടാകുന്നത്. ദൈവത്താറും അംഗക്കാരനും ബപ്പുരാൻ, അതായത് രാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ താഴേക്കാവിൽ പ്രവേശിച്ചാൽ അവിടെ വൃക്ഷച്ചുവട്ടിൽ നിന്നും ഒരു ചിലമ്പ് കിലുക്കം കേൾക്കും. അതിരാളത്തിൻ്റെ മുടിയുമായിട്ട് ഒരാൾ അവിടെ ഉണ്ടാകും. വൃക്ഷച്ചുവട്ടിൽ ദൈവത്താറ് ചെറിയ പേടത്തറയിൽ ഇരുന്ന് വിശ്രമിക്കും. അംഗക്കാരനും ബപ്പൂരനും താക്കോൽ, ചുരിക, ദണ്ട്, തെങ്ങിൻ പൂക്കുല, വില്ല്, കുട, വാൾ ഇവ കൊണ്ടുള്ള ആട്ടമാണ് പിന്നെ ഒരുപാട് ആയുധങ്ങൾ സങ്കല്പത്തിൽ. രാവണൻ വരെയുള്ള അസുരന്മാരെ വധിക്കുന്നതാണ് ഈ ആട്ടത്തിൻ്റെ സൂചന. രാവണനായിട്ടൊരാളില്ല, പക്ഷെ രാവണവധമാണ് അവരെ ഈ തിരുനൃത്തത്തിൻ്റെ സൂചനകൾ. രാവണ നിഗ്രഹം കഴിഞ്ഞ് സീതയെ വീണ്ടെടുത്താണ് രാമൻ കാവിലേക്കുള്ള മടക്കം. താഴേക്കാവ് അല്ലെങ്കിൽ കീഴ്ക്കാവ് എന്ന് പറഞ്ഞാൽ അത് ശ്രീലങ്കയാണ് അല്ലേ. അവിടെ വെച്ചാണ് രാവണനെ കൊന്ന് സീതയെ മോചിപ്പിക്കുന്നത്. എന്നിട്ടാണ് മേലേക്കാവിലേക്ക് വരുമ്പം, അതായത് യഥാർത്ഥ അണ്ടല്ലൂർ കാവിലേക്ക് വരുമ്പം സീതാസമേതമായിട്ടാണ് വരിക എന്നാണ് സങ്കല്പം. അതിനുശേഷമാണ്, അതായത് രാവണവധത്തിന് ശേഷമാണ് അന്നത്തെ പ്രധാനപ്പെട്ട കരിമരുന്ന് പ്രയോഗം. പിന്നെ തിരുമുടി അഴിച്ചൊരു പാച്ചിലുണ്ട്, അത് കണ്ട് അച്ഛന്മാരും മറ്റും നിരക്കി പാച്ചിൽ നടത്തുന്നു. പലതരത്തിലുള്ള പാച്ചിലാണ്. അതിരാളവും മക്കളും മലക്കാരി, പൊന്മകൻ, പുതുചേകോൻ തുടങ്ങിയ തെയ്യങ്ങളൊക്കെ അവിടെ അരങ്ങേറും. ഈ അതിരാളവും മക്കളും എന്ന് പറഞ്ഞാൽ സീത, ലവകുശ സങ്കല്പത്തിലുള്ളത്. അതിരാളം സീതയാണ്, മക്കള് ലവനും കുശനുമാണ്. 7-ാമത്തെ ദിവസം 7-ാം തീയതി ഈ കാര്യങ്ങളൊക്കെ ചടങ്ങൊക്കെ ആവർത്തിക്കും. ഓരോ ദിവസത്തെയും ഈ വെടിവഴിപാട്, കരിമരുന്ന് പ്രയോഗം ഓരോ ദേശക്കാരുടെ വകയാണ്. 4-ാം ദിവസം പാലയാട്, 5-ാം ദിവസം മണ്ടലൂര്, 6-ാം ദിവസം ധർമ്മടം. ഇങ്ങനെയാണ് കരിമരുന്ന് പ്രയോഗത്തിൻ്റെ ഊഴം. ഇവിടെ നമ്മൾ രാമായണത്തിലറിയാം ഹനുമാൻ മൃതസഞ്ജീവനിക്ക് വേണ്ടി പോകുന്ന ഒരു സന്ദർഭമുണ്ടല്ലേ. അംഗക്കാരനും ബപ്പൂരനും ചേർന്ന് മൃതസഞ്ജീവനി കൊണ്ടുവന്ന രംഗം ഇവിടെ അവർ നൃത്തത്തിൽ അവതരിപ്പിക്കും. രാമായണ കഥയെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവർക്ക് ഇവരുടെ ആട്ടം ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മനസ്സിലാകും. എന്നാൽ രാമായണ കഥ അതേപോലെ അവതരിപ്പിക്കുന്നതല്ല ചെയ്യുന്നത്. ഒരുപാട് മാറ്റം, ചെറിയ ചെറിയ സന്ദർഭങ്ങൾ മാത്രമേ ഇവിടെ അവതരിപ്പിക്കാറുള്ളൂ.
2: ഈ അണ്ടല്ലൂർ എന്നുള്ള പേരെങ്ങനെ മാഷ വന്നേ?
1: ഓരോ സ്ഥലങ്ങളുടെ പേരുകൾക്കും പുരാവൃത്തം ഉണ്ടാവണമെന്നില്ല, പക്ഷെ അണ്ടല്ലൂരിനുണ്ട്. ആണ്ട വില്ലിന്റെ ഊര് എന്നാണ് അണ്ടല്ലൂരിന്റെ പദോൽപത്തി. ആണ്ട വില്ലിന്റെ ഊര്, അതായത് ഈ പ്രദേശത്ത് ആദ്യത്തെ അധിപകളായിരുന്ന ബ്രാഹ്മണർ കാട് വെട്ടിത്തെളിക്കാൻ അധസ്ഥിതരായ ആളുകളെ ഏൽപ്പിച്ചു. ബ്രാഹ്മണർ താണജാതിക്കാരെ ഏൽപ്പിച്ചു. മണ്ണ് കിളച്ച് മാറ്റുമ്പോൾ അവരൊരു വളരെ വ്യത്യസ്തമായ സവിശേഷമായ ഒരു വസ്തു അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വില്ലിൻ്റെ ആകൃതിയിലുള്ളൊരു സാധനമായിരുന്നു. അത് പിടിച്ചു വിളിച്ചപ്പോൾ ചെറിയൊരു കഷ്ണം മാത്രമേ കയ്യിൽ കിട്ടിയല്ലോ, ബാക്കി ഭാഗം ഭൂമിയിലേക്ക് ആണ്ടുപോയി. അപ്പോൾ വില്ലിൻ്റെ ഒരു ഭാഗം ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയ സ്ഥലമാണ് ആണ്ട വില്ലൂര്. അണ്ടല്ലൂർ, ആണ്ട വില്ലൂര്, അണ്ടല്ലൂരായി. മണ്ണ് നീക്കിച്ചവർക്കും സവിശേഷ വസ്തു വലിച്ചെടുത്തവർക്കും ആകെ പ്രശ്നമായി, പേടിയായി. എന്താണ് ഇങ്ങനെ പെട്ടെന്ന് മണ്ണിനടിയിലേക്ക് താണു പോയത്? അപ്പൊ അവര് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും?
2: പ്രശ്നം വെക്കും.
1: ജ്യോതിഷന്മാരെ കാണും. അങ്ങനെ പ്രശ്നമായി പരിഹാരം കണ്ടു. കിട്ടിയ സാധനം യഥാസ്ഥാനത്തിന് സ്ഥാപിക്കുക, അതിനുമേൽ ക്ഷേത്രം പണിയുക, ഇതാണ് പരിഹാരം. ശിവനെയും വിഷ്ണുവിനെയും പ്രതിഷ്ഠിക്കുക. നാട്ടിൽ അന്ന് യഥേഷ്ടം ലഭ്യമായ ചക്ക നിവേദിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ പരിഹാര മാർഗം. അതനുസരിച്ച് ചക്ക താഴത്തിലും ചക്ക കൊത്തിലുമൊക്കെ അണ്ടല്ലൂർ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ചക്ക താഴത്തിൽ എന്ന് പറഞ്ഞിടത്തും ചക്ക പറിക്കുക അല്ലേ, നമ്മൾ സാധാരണ പറിക്കലല്ല, അത് അധികം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി അതിനെ കെട്ടിത്താഴ്ത്തുന്ന ഒരു ചടങ്ങാണ് ചക്ക താഴത്തിൽ. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ വ്രതം നിർബന്ധമാണ് വ്രതം. ആ വ്രതത്തിനൊരു പേരുണ്ട്, കുളുത്താറ്റൽ. കുളുത്താറ്റൽ എന്ന വ്രതമാണ് തിരക്കാലത്ത് ധർമ്മടത്തെ സവിശേഷമായ ഒന്ന്. ആ ഭാഗത്ത് കുട്ടികൾ മാത്രമല്ല കുളുത്താറ്റ് നിൽക്കുക, മുതിർന്നവരും ഒക്കെ ഉണ്ടാവും. പത്രത്തിലും TVയിലൊക്കെ കാണാറില്ലേ ചെറിയ കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ ഒരു അർത്ഥം പൊക്കിയെടുത്തവരെന്ന അർത്ഥത്തിലുണ്ടായതാണ് ഈ വാക്ക്. അതായത് അവരാണല്ലോ എന്ത് ബില്ലിൻ്റെ ഭാഗം പൊക്കിയെടുത്തത്, അതിൻ്റെ ഒരു പ്രതീകമാണ് ആ പേര് വരാൻ കാരണം കുളുത്താറ്റൽ. അച്ഛന്മാരുടെ കുടുംബത്തിലെയും മറ്റ് തീയ കുടുംബത്തിലെയും 100 കണക്കിന്

0: കുട്ടികളും മുതിർന്നവരും ഈ കുളുത്താറ്റൽ ചടങ്ങിന് നിൽക്കുന്നു. അവരുടെ വേഷം എന്താണ്? തോർത്തുമുണ്ട് മാത്രം. ഇവിടുത്താണ് അവരുടെ നടപ്പ്. ബാലി സുഗ്രീവ യുദ്ധം നടക്കുമ്പോഴാണ് ഇവരുടെ വക ഒരു തിരുമുറ്റത്തേക്കൊരു പ്രകടനം ഉണ്ടാവും. രാമായണ കഥ അനുസ്മരിക്കുന്ന തിരുനൃത്തത്തിന് അനുബന്ധമായിട്ട് തന്നെയാണ് ഈ കുളുത്താറ്റൽക്കാർ സീതാന്വേഷണത്തിന് പോകുന്ന വാനരപ്പടയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇവർ. ഒരുപാട് വാനരന്മാർ പോലെ സേതുബന്ധനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ദൈവത്താറാണ് ശ്രീരാമൻ അല്ലെ, അങ്കക്കാരൻ ലക്ഷ്മണൻ, അതുപോലെ ബപ്പുരൻ ഹനുമാൻ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ സഹായിക്കുന്ന വാനരപ്പടയാണ് ഈ തോർത്തുമുണ്ടെടുത്ത് പ്രത്യേക താളത്തിൽ തിരുമുറ്റത്തൂടെ ഓടുന്നത്. സീതാന്വേഷണത്തിന് വേണ്ടിയാണെന്നാണ് സങ്കല്പം.
1: അണ്ടല്ലൂർക്കാവിലെ ദൈവത്താറ് സംസാരിക്കൂലല്ലോ.
0: ഇല്ല, നമ്മൾ ഒരു ദൈവത്താറ് മാത്രമേ സംസാരിക്കൂ. അതാരാണ്?
1: കാപ്പാട്ട്
0: ദൈവത്താറ് മാത്രം. ഈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ചരകസയിൽ അത് പറഞ്ഞിരുന്നു, നാവുണ്ടായിരുന്നില്ല അല്ലെ. നാവ് എന്ത് സംഭവിച്ചു?
1: പിഴുതെടുത്തു.
0: ലക്ഷ്മണൻ അഥവാ അങ്കക്കാരനാണ് ചവിട്ടി പിഴുതെടുത്ത് കളഞ്ഞത്. എന്താണ് കാര്യം? ദാഹിച്ചു വലഞ്ഞ് നടക്കുമ്പോൾ ഒരു പുലച്ചാളയിൽ ചെന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു അത്രേ. ഒരു താഴ്ന്ന ജാതിക്കാരായ ഒരു ഒരാളുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു. അയിത്തം ഉണ്ടായിരുന്നു. ആ അയിത്തമുള്ള സമയത്ത് വെള്ളം കുടിച്ചതിന്റെ പേരിൽ ക്ഷുഭിതനായ അങ്കക്കാരൻ അഥവാ
1: ലക്ഷ്മണൻ
0: ജ്യേഷ്ഠൻ ദൈവത്താരെ തള്ളി താഴെയിട്ട് നാവ് ചവിട്ടി പിഴുതെടുത്തു. ജ്യേഷ്ഠനാണല്ലോ അവര്, അണ്ടല്ലൂർക്കാവിലെ ദൈവത്താറ്. അപ്പോ അനുജന്റെ പണിയാണ്.
1: അപ്പൊ
0: ഇത് നമുക്ക് അല്പം അതിശയോക്തിയും അവിശ്വസനീയമായി തോന്നുന്ന ഒരു പുരാവൃത്തമാണ്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, അത് ശരിയോ തെറ്റോ നമുക്കറിയില്ല.
1: അതുപോലെ പക്ഷേ ബുദ്ധവിശ്വാസമായിട്ട് അണ്ടല്ലൂർക്കാവിന് ഒരു ബന്ധമുണ്ട്.
0: ബുദ്ധമത വിശ്വാസം ഒരു പക്ഷേ ശ്രീരാമനൊക്കെ അങ്കക്കാരൻ ലക്ഷ്മണൻ അല്ലെങ്കിൽ ദൈവത്താറ് ശ്രീരാമൻ എന്ന സങ്കല്പങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണെന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അതിന് ബുദ്ധമതത്തിന്റെ സ്വാധീനം പറയുന്നുണ്ട്. നമുക്കറിയാലോ മൂഷകവംശ രാജ്യം അല്ലേ, കോലത്ത് നാടിൻ്റെ ആദ്യത്തെ രാജവംശമാണ്. 115 രാജാക്കന്മാരുണ്ടായിരുന്നു. ഇതിൽ വിനയവർമ്മ രാജാവിൻ്റെ മകനായ വിജയവർമ്മ രാജാവാണ് ബുദ്ധമതം ആദ്യമായിട്ട് സ്വീകരിക്കുന്നത്, 115 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ. അങ്ങനെ തൻ്റെ നാട്ടിൽ ബുദ്ധവിഹാരം പണികഴിപ്പിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ക്രിസ്തുവിന് പിൻപ് 400 ഇദ്ദേഹം ഈ ബുദ്ധവിഹാരം സ്ഥാപിക്കുന്നത്. ഇത് പിന്നീട് നശിച്ചു പോവുകയും അത് സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് അദ്ദേഹത്തിന് പിന്മുറക്കാർ ശ്രമിക്കുകയും ചെയ്തതായിട്ടൊക്കെ ഐതിഹ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ചരിത്ര രേഖകളൊന്നുമില്ല. കോലത്തുനാട് ഏതാണ്ട് 13 ആദ്യ കാലത്ത് കോലത്തുനാട് ഭരിച്ച വളഭൻ അഥവാ വല്ലഭൻ, നമ്മുടെ ഇപ്പോൾ വളഭട്ടണത്തിന്റെ പേര് വരുന്ന വളഭട്ടണം ആസ്ഥാനമാക്കി ഭരിച്ചൊരു അദ്ദേഹം ബുദ്ധസന്യാസിമാരെ കൊണ്ട് അനുഗ്രഹം തേടി എന്ന ഒരു കഥ പറയുന്നുണ്ട്, മൂഷക വംശകാവ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ വല്ലഭൻ ബുദ്ധമത സന്യാസിമാരുടെ അനുഗ്രഹം വാങ്ങിയ സ്ഥലമാണ് ധർമ്മടത്തിനടുത്തുള്ള അണ്ടല്ലൂര് എന്ന് ഒരു വിശ്വാസമുണ്ട്. അന്ന് അണ്ടല്ലൂരിനായിരുന്നില്ല, ധർമ്മടം എന്നാണ്, ധർമ്മപട്ടണം, വള്ളപട്ടണം, ധർമ്മപട്ടണം അതാണ് അറിയപ്പെടുന്നത്. ധർമ്മപട്ടണത്തെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു അണ്ടല്ലൂര്. അവിടെ നമ്മൾ നേരത്തെ ആണ്ടുപോയ വില്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഐതിഹ്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഈ വില്ല് എന്ത് വില്ലാണ്? അതാണ് സീതാ സ്വയംവരം. എങ്ങനെയാ സീതാ സ്വയംവരം ത്രയംബകം വില്ലല്ലേ, വില്ലൊടിച്ചിട്ടാണ് രാമൻ സീതയെ വിവാഹം കഴിക്കുന്നത്. ആ വില്ലാണ്, വില്ലിന്റെ ഒരു ഭാഗമാണ് അവിടെ ആർക്കോ കിട്ടുന്നത്. ഒരു ഭാഗം മാത്രം കിട്ടി, ഒരു ഭാഗം കയ്യിൽ കിട്ടുകയും ബാക്കി ഭാഗം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് അത് മണ്ണിലേക്ക് ആണ്ട് പോയത്. അങ്ങനെയാണ് അണ്ടല്ലൂർ എന്നുള്ള പേര് വരുന്നത്.
2: ശ്രീരാമന്റെയും സീതയുടെയും കല്യാണം ആയിരിക്കോ?
0: എവിടുന്നാണ് കല്യാണം കഴിയുന്നത്?
1: സീതന്റെ നാട്ടിന്ന്.
0: സീതന്റെ നാട്ടിന്നാണ്, അതായത് വൈദേഹം അല്ലേ. അത് എവിടെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും കേരളത്തിലല്ലല്ലോ. പക്ഷേ ശ്രീരാമൻ ഒടിച്ച വില്ലിന്റെ ഭാഗം എങ്ങനെയോ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. മാത്രമല്ല കഥയല്ലേ, അതെ തെറിച്ചുപോയതായിരിക്കും കഥയല്ലേ. വില്ലിന്റെ കഷ്ണം പതിച്ച ഇടം എന്ന അർത്ഥത്തിലാണ് ആണ്ടവില്ലൂര് അണ്ടല്ലൂരായി മാറുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാവുകളാണ് മേലേക്കാവും താഴേക്കാവും ഉള്ളത്. താഴേക്കാവിലാണ് കൂടുതൽ ചടങ്ങുകളൊക്കെ അവിടെ അരങ്ങേറുന്നത്. താഴേക്കാവിലാണ് സീതാദേവിയുടെ സ്ഥാനം. രാവണൻ അശോകവനിലാണല്ലോ പാർപ്പിക്കുന്നത്, അത് താഴേക്കാവിൽ നിന്നാണ് വിശ്വാസം. അവിടെ ചെന്നാണ് ദൈവത്താറ് രാവണ നിഗ്രഹം കഴിഞ്ഞ് സീതയെ അശോകവനിൽ നിന്നും ലങ്കയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നത്. തിരിച്ചു വരുന്ന സ്ഥലമാണ് മേലേക്കാവ്. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ അണ്ടല്ലൂർക്കാവിനെ സംബന്ധിച്ചുണ്ട്. അതിൽ ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്, ക്ഷേത്രവളപ്പിൽ 3 കിണറുകളുണ്ട്, ഒരേ നേർരേഖയിലുള്ള 3 കിണറുകളുണ്ട്. വളരെ പുരാതന കാലത്ത് ദേശവാസികൾ ഉത്സവം നടത്താൻ വേണ്ടി ഒരുപാട് പണമാണല്ലോ കിണറിൻ്റെ അരികിൽ ചെല്ലും. അച്ഛന്മാർ എന്നൊരു വിഭാഗമാണ്, അവർക്ക് 3 കിണറിൽ നിന്നും ഒരുപാട് സ്വർണ്ണനാണയം നിറച്ച പാത്രങ്ങൾ കിട്ടുമായിരുന്നു ഓരോ വർഷത്തെ ഉത്സവത്തിനും. ഇപ്പം ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന സ്വർണ്ണമെല്ലാം എടുത്തു കഴിഞ്ഞു. അടുത്ത വർഷം അതേ സമയത്ത് നോക്കുമ്പോൾ അവിടെ വീണ്ടും സ്വർണം ഉയർന്നു വരുന്നതാണ് സങ്കല്പം കഥ. പക്ഷെ എന്നാലും അതിന് മറ്റൊരു ഉപാഖ്യാനം കൂടി പറയുന്നുണ്ട്. ഒരു വർഷം പൊങ്ങി വന്ന പാത്രം അതേപടി പൊക്കിയെടുക്കാൻ അച്ഛന്മാര് സ്വർണ്ണമല്ലേ വരുന്നത്, അവർക്ക് അതിമോഹം അഹങ്കാരം വന്നു, അർത്തിമൂത്ത് അച്ഛന്മാരെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചു, അതോടെ പാത്രം അങ്ങോട്ട് താണുപോയി. പിന്നെ ഒരിക്കലും സ്വർണം വന്നിട്ടില്ല എന്നാണ് കഥ. പക്ഷേ കണ്ണിലേക്ക് താണുപോയെങ്കിലും ആ വലിയ പാത്രത്തിന്റെ പിടി അച്ഛന്മാർ ഒരാളുടെ കൈകളിൽ അവശേഷിച്ചു, അത് പൊട്ടിട്ടാണ്. ഈ ചെമ്പ് കാത്, ചെമ്പിന്റെ കാതാണല്ലോ, വട്ടമുണ്ടല്ലോ ചെമ്പിന്റെ വലിയ വട്ടങ്ങൾ, അതുകൊണ്ട് നിർമ്മിച്ചു എന്ന് കരുതുന്ന ഒരു മുരട, ഒട്ടുമുരട ഇന്നും അവിടെ ഉണ്ട്. അപ്പൊ ആ മുരടയുടെ പുരാവൃത്തം തേടിയാണ്, അതൊരു വലിയ വട്ടത്തിന്റെ ചെമ്പ് കാതാണ്, ചെമ്പ് മുരട അല്ലെ, ഒട്ടുമുരട അല്ല, ചെമ്പ് മുരട. അത് വലിയൊരു സ്വർണം നിറച്ച ചെമ്പിന്റെ ഒരു ഭാഗമാണെന്നൊക്കെയാണ് വിശ്വാസം. പൊതുജനങ്ങളെന്ന സംഭാവനകളൊന്നും പിരിക്കാത്ത ഉത്സവമാണ് അണ്ടല്ലൂരിലേക്ക്. അങ്ങനെ അല്ലാതെ തന്നെ സ്വയം പ്രാപ്തി നേടുന്ന ഉത്സവ ചടങ്ങാണ് അവിടെ നടക്കുന്നത്. പണ്ടൊക്കെ ധാരാളം സ്വത്തൊക്കെ ഉള്ളൊരു ദേവസ്വമാണ് അണ്ടല്ലൂർ ദേവസ്വം. പിന്നീട് അത് കുറെ പല ഭാഗങ്ങളായി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായത്. നമ്മളിപ്പം കോലത്തിരി കോവിലകത്തുനിന്ന് ഭ്രഷ്ടകൽപ്പിക്കപ്പെട്ടൊരു യുവതി അറക്കലുണ്ടായത്. ഈ അറക്കൽ അധികാരികൾ ഒരു വലിയ വാളും പരിചയം നിർമ്മിച്ച് ആനയെ കൊണ്ട് വലിപ്പിച്ച് ക്ഷേത്ര നടയിൽ കൊണ്ടുവച്ച് എന്ന് വിശ്വാസമുണ്ട്. അതായത് വാളും പരിചയം ആനയെ കൊണ്ട് വലിപ്പിക്കണം, അത്രക്ക് വലുത്. അണ്ടല്ലൂർ കാവിലെ കോലം കെട്ടുന്നത് പെരുവണ്ണാൻ സമുദായക്കാരാണ്. ചേരമാൻ പെരുമാളുടെ വാഴ്ച അവസാനിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശ്രീരാമ വിഗ്രഹം കാണാതെയായെന്നും പിന്നീട് മേലൂർ പുഴയിൽ നിന്നും വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന ഒരു വണ്ണാത്തി പെണ്ണിന് ഒരു പലകയുടെ രൂപത്തിൽ രാമവിഗ്രഹം കിട്ടിയെന്നും ഒരു വിശ്വാസമുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. ഇതിന്റെ പ്രതീകമായാണ് ദൈവത്താരുടെ പൊന്മുടിക്ക് പിന്നിൽ ഒരു പലക വെക്കുന്നത്. മുടിക്ക് പറകളൊരു പലക വെക്കും അത്രേ. അവർണ സമുദായത്തിൽപ്പെട്ട വണ്ണാത്തിയുടെ സംഭാവന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം വർണ്ണവ്യവസ്ഥയൊന്നും ഈ ഉത്സവത്തിന് ബാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ദേവപ്രീതിക്ക് വണ്ണാന്മാർ തന്നെ കോലം കെട്ടിയാടണമെന്ന വിശ്വാസവും പിന്നീട് ബലമായി. ദൈവത്താരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കോട്ടയം രാജാവ് ഇവിടെ പടുവിലക്കാവില്ല പോലെ ഇവിടെയും കോട്ടയം രാജാവിന്റെ സാന്നിധ്യമുണ്ട്. ഊരാളന്മാരും കോയ്മയും പരിവാരങ്ങളും കൂടി പിണറായി പാണ്ഡ്യൻ ചേരിപ്പടിക്കൽ വെച്ച് കായക്കൂൽ നമ്പ്യാരെ, ഇദ്ദേഹം കോട്ടയം രാജാവിന്റെ പ്രതിനിധിയായ കായക്കൂൽ നമ്പ്യാരെ കാണും, സമ്മതമാകണം. ദൈവത്താര് സബഹുമാനം സ്വീകരിച്ചു കൊണ്ടുവന്ന് രാജകീയ ചിഹ്നങ്ങളോടുകൂടി ദൈവത്താറിന്റെ പുറപ്പാട് നടക്കും. കോലം കെട്ടുന്ന ചടങ്ങിലും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. മുഖത്തെഴുത്ത് കഴിഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള തിരുമുടി വയ്ക്കലാണ്. അതിനുവേണ്ടി പേടത്തിന്മേൽ ഇരിക്കും, തെക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുക. അല്പ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ചേരമാൻ കോട്ടയോട് ഉള്ള ഒരു ബന്ധം, കോട്ടയെ ദർശിച്ചുകൊണ്ടാണ് മുടിവെക്കുക. അങ്ങനെ ദൃഢമായ ഭക്തി വിശ്വാസത്തോടുകൂടി ആയിരങ്ങളാണ് ഓരോ വർഷവും അണ്ടല്ലൂർ കാവിലെ ദൈവത്താരെ കാണാൻ പോകുന്നത്. കേവലം ആരാധനക്കപ്പുറത്തേക്ക് ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവമാണ്. ഒരുപാട് വാണിജ്യം അല്ലേ, ഒരുപാട് തീർത്ഥാടനം, ഒരുപാട് വിനോദസഞ്ചാരം, പിന്നെ കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പം നടക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അണ്ടല്ലൂരും പരിസരത്തുള്ള എല്ലാ വീടുകളിലും ബന്ധുക്കൾ എത്തിച്ചേരും ഉത്സവത്തിൻ്റെ പേരിൽ. ഇപ്പം ബന്ധുക്കൾ സ്വന്തം വീടുകളിലേക്കെത്താൻ ഒരു ഉത്സവമെങ്കിലും അനിവാര്യമാകുന്നൊരു കാലത്ത് അണ്ടല്ലൂർ കാവിൻ്റെ ഉത്സവം വളരെ പ്രസക്തമാണ്, കാലിക പ്രാധാന്യമുണ്ട്. അപ്പം നാല് ദൈവത്താരുടെയും അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും ഉണ്ടായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ
2: നിർത്താം. നന്ദി, നമസ്കാരം. ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു, ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
1: മോനെ
2: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
1: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
3: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുത്.

0: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ ഉപദിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
1: മനസ്സ് കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
2: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരനെയും പണയം വെക്കുക. അച്ചിലൊരവകാശം മാത്രമുള്ള അങ്ങ് എന്തധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയ വസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
3: പതിമൂന്ന് ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായുള്ള അച്ഛൻ.
4: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
3: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
4: അതേടാ,
1: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
0: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോട് എന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലി.
5: ഒരു പക്ഷെ യോദ്ധാവ് എന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
1: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
6: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.0.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച് മോഹൻ സിത്താര ഈണം കൊടുത്ത് യേശുദാസും സുജാത മോഹനും ആലപിക്കുന്ന ഗാനം

0: പട്ടണപ്രവേശം എന്ന ചിത്രത്തിനായി യൂസഫ് അലി കേച്ചേരി രചിച്ച ഗാനമാണ്. ശ്യാമിൻ്റെ സംഗീതത്തിലാണ് ഗാനമൊരുങ്ങിയത്. കൊച്ചിൻ ഇബ്രാഹിമും സതീഷ് ബാബുവാണ് ഗാനം ആലപിക്കുന്നത്.
1: പെണ്ണാളെ, മാൻ കണ്ണാളെ.

യേശുദാസും സുജാത മോഹനും ആലപിച്ച വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഇന്ന് ചിത്രത്തിലെ മോഹൻ സിത്താര ഈണമൊരുക്കിയ യൂസഫലി കേച്ചേരിയുടെ മറ്റൊരു ഗാനം.

കേൾക്കാം ചിത്രയാലപിച്ച ഒരു ഗാനം, ചിത്രം വർണ്ണപ്പകിട്ട്.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
4: മധുരഗീതങ്ങൾ.
3: മധുരഗീതങ്ങളിൽ മാലിനി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എം കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് 1965 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ശകുന്തള. പുരാണത്തിലെ മഹാനായ കവി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെ ആസ്പദമാക്കി തോപ്പിൽ ഭാസിയാണ് കഥയെഴുതിയത്. തിരക്കഥയും സംഭാഷണവും ലളിതാംബിക അന്തർജനവും തയ്യാറാക്കി. 1965 നവംബർ 13 ശകുന്തള പ്രദർശനത്തിനെത്തിയത്. സത്യൻ, പ്രേം നസീർ, കെ ആർ വിജയ എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. ഇവരെ കൂടാതെ തിക്കുറിശ് സുകുമാരൻ നായർ, എം എസ് നമ്പൂതിരി, കെ എസ് ഗോപിനാഥ്, ജോളി, ആറന്മുള പൊന്നമ്മ, പ്രേമ, റാണി, രാജശ്രീ എന്നിവരാണ് ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി 16 ഗാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച് എക്സൽ ഫിലിംസ് വിതരണം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ്, എം എൽ വസന്തകുമാരി, പി ലീല, പി സുശീല, പി ബി ശ്രീനിവാസ്, എസ് ജാനകി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളിമാനെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസും പി സുശീലയും ചേർന്ന്.

മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം. 1974 കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിലെ ഗാനം. കെ എസ് ആർ മൂർത്തി നിർമ്മിച്ച ഈ ചിത്രത്തിൽ ഷീല, വിജയശ്രീ, കെ പി എസ് സി ലളിത, മോഹൻ ശർമ്മ, ശങ്കരാടി എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. കെ ജെ യേശുദാസ്, പി ജയചന്ദ്രൻ, എം എസ് രാജു, പി സുശീല, എസ് ജാനകി, ബി വസന്ത എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ മാലിനി തടമേ, പ്രിയ മാലിനി തടമേ എന്നു തുടങ്ങുന്ന ഗാനം കേൾക്കാം എസ് ജാനകിയുടെ സ്വരമാധുരിയിൽ.

മാലിനി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം 1974 പുറത്തിറങ്ങിയ അയലത്ത സുന്ദരി എന്ന ചിത്രത്തിലെ ഗാനം. ജി പി ബാലൻ നിർമ്മിച്ച് ഹസീന ഫിലിംസ് പ്രൊഡക്ഷൻസ് വിതരണം ചെയ്ത ഈ ചിത്രം 1974 ഓഗസ്റ്റ് 2 പ്രദർശനശാലകളിലെത്തിയത്. ടി ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേം നസീർ, രാഘവൻ, ജയഭാരതി, ശ്രീവിദ്യ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ സുധീർ, അടൂർബാസി, കെ പി ഉമ്മർ, ബഹദൂർ, ശങ്കരാടി, ടി എസ് മുത്തയ്യ, അഴീക്കോട് ബാലൻ, ശ്രീലത നമ്പൂതിരി, മീന, പ്രേമ, ടി ആർ ഓമന, ഖദീജ, സാധന എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. 6 ഗാനങ്ങളുടെയും ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. സംഗീതം ശങ്കർ ഗണേഷ്, KJ യേശുദാസ്, KP ചന്ദ്രമോഹൻ, കിഷോർ കുമാർ, LR ഈശ്വരി, P ജയചന്ദ്രൻ, ശ്രീവിദ്യ, വാണി ജയറാം എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിൽ പി ജയചന്ദ്രൻ, KP ചന്ദ്രമോഹൻ, LR ഈശ്വരി, ശ്രീവിദ്യ എന്നിവർ പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

1987 മുഹമ്മദ് സുബൈറിന്റെ സംവിധാനത്തിൽ ചിത്രീകരിച്ച ചിത്രമായിരുന്നു ഒരു വാക്കു പറഞ്ഞെങ്കിൽ. അഞ്ജലി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ചുനക്കര രാമൻകുട്ടി, പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, ചെമ്പഴന്തി ചന്ദ്രബാബു എന്നിവർ ചേർന്നാണ്. ആലപ്പി ജയശ്രീ, ആശാ ഗോപൻ, കെ ജെ യേശുദാസ്, വസന്ത സത്യൻ എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 4 ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെങ്കിലും ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. ഇതിലെ കെ ജെ യേശുദാസും ആലപ്പി ജയശ്രീയും ചേർന്നു പാടിയ മാലിനി തീരെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്കിപ്പോൾ ആസ്വദിക്കാം.

0: ശരത്ചന്ദ്ര ചതോപാധ്യായയുടെ ദേവദാസ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി 1989 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ദേവദാസ്. ക്രോസ്ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ എം സാമുവൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മധു, പാർവതി, നെടുമുടി വേണു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ വേണുനാഗവള്ളി, ജഗതി ശ്രീകുമാർ, ബഹദൂർ, ബാലൻ കെ നായർ, ഗണേഷ് കുമാർ, ബോബി കൊട്ടാരക്കര, ആര്യാട് ഗോപാലകൃഷ്ണൻ, കവിയൂർ പൊന്നമ്മ, മീന, രമ്യ കൃഷ്ണൻ, മാസ്റ്റർ സുരേഷ്, ബേബി സിന്ധു എന്നിവരും മറ്റു കഥാപാത്രങ്ങളായി എത്തി. പി ഭാസ്കരന്റെ ഗാനരചനയ്ക്ക് കെ രാഘവൻ, മോഹൻ സിതാര എന്നിവർ ചേർന്നാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബി അരുന്ധതി, കെ ജെ യേശുദാസ്, ആർ ഉഷ, സിന്ധുദേവി എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതിലെ കെ ജെ യേശുദാസും ബി അരുന്ധതിയും ചേർന്ന് പാടിയ
1: സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചു കല്യാണ മണ്ഡപം
0: കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

1989 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ജീവിതം ഒരു രാഗം. യു വി രവീന്ദ്രനാഥ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ത്യാഗരാജൻ, ഷാരി, ദേവൻ, മാള അരവിന്ദൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. രാജാമണി സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾ പൂവച്ചൽ ഖാദർ, വാസൻ എന്നിവർ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. എം രാമസ്വാമി നിർമ്മിച്ച ഈ ചിത്രത്തിൽ കുതിരവട്ടം പപ്പു, മാമുക്കോയ, ജഗന്നാഥവർമ്മ, ബാലൻ കെ നായർ, വത്സലാ മേനോൻ എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. 4 ഗാനങ്ങളാണ് ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, എൻ ലതിക, പി ജയചന്ദ്രൻ എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയ മാലിനി നദിതൻ തീരവനത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: കേൾക്കാം നാടോടി കഥകൾ.
1: മഞ്ചാടി മഞ്ചാടി.
2: മധുര ഗീതങ്ങൾ. മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ മാലിനി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേൾക്കാം. യു പി ടോമി നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് 1978 പുറത്തിറങ്ങിയ സമയമായില്ല പോലും എന്ന ചിത്രത്തിലെ ഗാനം. ജഗതി ശ്രീകുമാർ, കെ പി ഉമ്മർ, എസ് അംബിക, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ കുതിരവട്ടം പപ്പു, മാള അരവിന്ദൻ, പ്രകാശ്, ഊർമിള, മല്ലിക സുകുമാരൻ എന്നിവരും ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ONV കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. 4 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. KJ യേശുദാസ്, പി സുശീല, സബിത ചൗധരി എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിൽ KJ യേശുദാസും സബിത ചൗധരിയും ചേർന്ന് പാടിയ മയിലുകളാടും ആ മാലിനിതൻ തീരം എന്ന് തുടങ്ങുന്ന ഗാനം മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

കേൾക്കാം. 1985 കൃഷ്ണസ്വാമിയുടെ സംവിധാനത്തിൽ ചിത്രീകരിച്ച ചിത്രമായിരുന്നു കൂടിയാട്ടം. വയലാർ മാധവൻകുട്ടി, മുരളി സിത്താര എന്നിവർ ചേർന്ന് 2 ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയത്. നിർഭാഗ്യവശാൽ ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. യേശുദാസ്, എൻ ലതിക എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ ഗാനഗന്ധർവൻ പാടിയ മാലിനി മന്ദാകിനി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം.

ഇനി കേൾക്കാം മുരളി, തിലകൻ, സംഗീത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ കാറ്റത്തൊരു പെൺപൂവ് എന്ന ചിത്രത്തിലെ ഗാനം. 1998 മോഹൻ കുപ്ലേരിയുടെ സംവിധാനത്തിൽ ബെന്നി ചാക്കോ, പ്രദീപ് എന്നിവർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ കലാഭവൻ മണി, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, വെട്ടുകിളി പ്രകാശ്, കെ ടി എസ് പടന്നയിൽ, ശാന്തി വില്യംസ്, കാവ്യ മാധവൻ, വിജയകുമാർ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൈതപ്രം ഗാനരചനയും സംഗീതവും നിർവഹിച്ച ഈ ചിത്രത്തിൽ ഭാവന രാധാകൃഷ്ണൻ, കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, സിന്ധു പ്രേംകുമാർ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 3 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഇന്ദുമാലിനി, സ്നേഹയാമിനി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: മാലിനി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1993 പുറത്തിറങ്ങിയ ഒരു മലയാളം റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഗാന്ധർവം. സംഗീതശിവൻ സംവിധാനം ചെയ്ത് അലക്സ് എ കടവിലിൻ്റെയും സംഗീതശിവൻ്റെയും കഥയെ അടിസ്ഥാനമാക്കി ഡെന്നിസ് ജോസഫാണ് ചിത്രം എഴുതിയത്. സുരേഷ് ബാലാജി നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ, ശാന്തി കൃഷ്ണ, കവിയൂർ പൊന്നമ്മ, കാഞ്ചൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവരെ കൂടാതെ ദേവൻ, കുഞ്ചൻ, പ്രേംകുമാർ, ഗീതാ വിജയൻ, കൽപ്പന, സുബൈർ, സുകുമാരി, കസാൻ ഖാൻ, വിജയകുമാർ എന്നിവരും മറ്റു കഥാപാത്രങ്ങളായി എത്തി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് SP വെങ്കടേഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. KJ യേശുദാസ്, KS ചിത്ര, MG ശ്രീകുമാർ, മോഹൻലാൽ, SP ബാലസുബ്രഹ്മണ്യം, സുജാതാ മോഹൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ MG ശ്രീകുമാറും സുജാതാ മോഹനും ചേർന്ന് പാടിയ മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ.

കബീർ റാവുത്തറിന്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇങ്ങനെയും ഒരാൾ. രാഘവൻ, ഇന്ദ്രൻസ്, കെ പി എസ് സി ലളിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിൽ മാമുക്കോയ, സായികുമാർ, വിനു മോഹൻ, പ്രവീണ, പി ശ്രീകുമാർ, കുളപ്പുള്ളി ലീല, വി കെ ശ്രീകല, വെട്ടൂർ പുരുഷൻ എന്നിവരും മറ്റു കഥാപാത്രങ്ങളായി എത്തി. ബിച്ചു തിരുമല, കൈതപ്പുറം എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം മോഹൻ സിതാര, ജി വേണുഗോപാൽ, കെ എസ് ചിത്ര, മധു ബാലകൃഷ്ണൻ, ഷീലാമണി എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ മധു ബാലകൃഷ്ണനും ഷീലാമണിയും ചേർന്നു പാടിയ മാലിനി വനമാലിനി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്പുറം.

0: പ്രിയ ശ്രോതാക്കളെ, മാലിനി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. മധുരഗീതങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

0: ജമ്പർ ഡിങ്ഡിങ്
1: ഞാനൊരു ദോബി അലക്കു ജോലി പറച്ചു പെറ്റൊരു പന്തിരു ജാതിയിൽ ഒരുത്തനാണ് ഈ രജകൻ ഈ അലക്കുകാരനും അലക്കുക

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 3, ഹിജ്റ വർഷം 1447, ദുൽഖാദ് 29, ശകവർഷം 1948, വൈശാഖം 26, 2026 മെയ് 17, ഞായറാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും